ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 28. മലയാള വർഷം 1201 കർക്കടകം 3. 2026 ജൂലൈ 19 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സമയത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നതും ആവലാതിപ്പെടുന്നതുമായ ഒരേയൊരു

0: ജീവി മനുഷ്യനാണ്. സമയം ഒരു വിസ്മയമായി മനുഷ്യ ജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ഇഹലോക ജീവിത സാഹചര്യങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് സമയത്തെയാണ്. ഘടികാരസൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന അയ്യപ്പപ്പണിക്കരുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. ജനനം മുതൽ മരണം വരെയുള്ള അനിശ്ചിതമായ ജീവിതയാത്രയിൽ പ്രാമാണികമായ ഒരു മാനദണ്ഡമായി നിലകൊള്ളുന്നത് സമയമാണ്. ഓരോരുത്തരും സമയത്തെ ആശ്രയിക്കുമ്പോഴും ആ സമയത്തിൻ്റെ അത്ഭുതകരമായ ഗതിവിഗതികളിൽ നട്ടം തിരിയുന്നവരുമാണ് എന്ന് കാണാം. കാലത്തെ അളക്കുവാൻ നാം കണ്ടെത്തിയ അളവുകോലോ മാനദണ്ഡമോ ആണ് സമയം. കാലമെന്ന മഹാപ്രാപഞ്ചിക സത്യത്തിനോടുള്ള നമ്മുടെ നിലപാടുകൾ പരിഗണിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്നതും സമയത്തിൻ്റെ പരികൽപ്പനകളിലൂടെയാണ്. അമരന്മാരായ ദേവന്മാർ സമയത്തെ വിനിയോഗിക്കുന്നതും മരണത്തിലേക്ക് ജീവിതത്തെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന മനുഷ്യർ സമയത്തെ ആശ്രയിക്കുന്നതും വളരെ വ്യത്യസ്തവും വൈവിധ്യാത്മകവുമായിട്ടാണ്. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം ഒരു പ്രശ്നമല്ല. നമുക്കാവട്ടെ ഏറ്റവും വലിയ പ്രശ്നമായി ഭവിക്കുന്നത് സമയമാണ് താനും. ജനിച്ചു വീഴുന്ന സമയം മുതൽ മരണത്തിലേക്ക് തലചായ്ക്കുന്ന സമയം വരെ നാം ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ആശ്രയിക്കുന്നതും അനുസരിക്കുന്നതും സമയത്തെയാണ്. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിങ്ങനെ സമയത്തിൻ്റെ അപരിമേയമായ പ്രതിഭാസത്തെ നാം നമ്മുടെ ഒരു സൗകര്യത്തിനായി പരുവപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് നാം സമയത്തിൻ്റെ വിവിധ വിധാനങ്ങളെ വിനിയോഗിക്കുവാൻ പ്രയത്നിക്കുന്നു. പിറവിക്കു മുൻപും മരണത്തിനു ശേഷവും സമയബന്ധിതമല്ലാത്ത അവസ്ഥയാണ് മനുഷ്യജീവിതത്തിനുള്ളതെങ്കിൽ ജനന മരണങ്ങൾക്കിടയിലെ നശ്വരമായ ജീവിതത്തിൽ സമയം നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത്. സമയം നിത്യജീവിതത്തിൽ വരുത്തുന്ന അനുകൂല പ്രതികൂല അവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സമയത്തിൻ്റെ വാസ്തവികതയും വിലയും നമുക്ക് ബോധ്യമാകുന്നത്. ആർക്കും ഒരിക്കലും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, നിരന്തരം മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന അനുസ്യൂത പ്രവാഹമാണ് സമയം. സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ, വിലയിരുത്തലുകൾ, ആശയപരമായ ചിന്താപദ്ധതികൾ എല്ലാം തന്നെ ആപേക്ഷികമാണെങ്കിൽ സമയം എന്നത് തികച്ചും ഒരു കേവല യാഥാർത്ഥ്യമാണ്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് സന്തോഷിച്ചിരിക്കുന്നവന് സന്താപവും വിഷാദിച്ചിരിക്കുന്നവന് ആഹ്ലാദവും നൽകുവാൻ പര്യാപ്തമായ ഒരു വാചകം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ബീർബൽ പ്രതിവചിച്ചത്, ഈ സമയം എത്രയും വേഗം കടന്നുപോകും, ദിസ് ടൈം വിൽ പാസ് എവേ സൂൺ എന്നാണ്. സമയത്തോടുള്ള നമ്മുടെ ആപേക്ഷിക പ്രതികരണത്തിൻ്റെ ആന്തരിക ഊഷ്മളത ഈ നിരീക്ഷണത്തിലുണ്ട്. സമയം നമ്മിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന മൂല്യവത്തായ ഒന്നായതിനാൽ അതിനെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തുക എന്നതായിരിക്കണം നമ്മുടെ ശ്രദ്ധ. സമയത്തിന് തീപിടിച്ച അവസ്ഥ, ഒന്നിനും സമയം കിട്ടുന്നില്ല, ഒന്നും സമയത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, സമയത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പലമട്ടിൽ സമയത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോഴും വിലയേറിയ സമയത്തെ സമർത്ഥമായി വിനിയോഗിക്കുവാൻ നാം പഠിച്ചേ മതിയാകൂ. സമയത്തിൻ്റെ സമയബന്ധിതമായ സമയക്രമത്തിൻ്റെ സുതാര്യമായ സമയാവസ്ഥ തിരിച്ചറിഞ്ഞ് അമൂല്യമായ സമയത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയുക്തമാക്കാൻ ശ്രമിച്ചാൽ സമയം നമുക്ക് വഴങ്ങുന്ന ഒന്നായിത്തീരും. എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സിൻ്റെ അടയാളമായിട്ടല്ല സമയത്തെ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ സ്ഥിരോത്സാഹത്തിൻ്റെ അനുകൂല മാനദണ്ഡമാണ് സമയം എന്ന ബോധം തീർച്ചയായും നമുക്കുണ്ടാകണം. കടം മേടിക്കാനോ കൊടുക്കാനോ പറ്റുന്ന ഒരു ഉപഭോഗ സംസ്കൃതിയല്ല സമയം എന്ന ഉൾക്കാഴ്ചയുണ്ടാകണം. കാലം നമ്മുടെ വരുതിയിൽ നിന്ന് നാമറിയാതെ വഴുതിപ്പോകുമ്പോഴും അതിൻ്റെ ഒരു സ്വയാർജിത ഊർജം മിടിപ്പായി തുടിപ്പായി ഓരോ മനുഷ്യാത്മാവിൻ്റെയും ബോധതലങ്ങളിൽ പ്രതിധ്വനിക്കും എന്ന സന്ദേശം സമയം അതിൻ്റെ ചാക്രികതയിലൂടെ നമുക്ക് പകർന്ന് തന്നുകൊണ്ടേയിരിക്കുന്നു.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥ എന്ന കവിത. ആലാപനം വസുധ വാസുദേവ്.

0: തച്ചനും.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ബാലാമണിയമ്മയുടെ മഴുവിൻ്റെ കഥ എന്ന കവിത. ആലപിച്ചത് വസുധ വാസുദേവൻ.
2: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
3: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സായ് റമുജ് തബ. The government has convened an all-party meeting today.

വിവരങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുലരിപ്പൂക്കളിൽ അക്ഷരകേരളം, ബഹുജനഹിതമായ സംഗീതത്തിൻ്റെ 90 വർഷങ്ങൾ. ആകാശവാണി റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണ നമ്പൂതിരി നടത്തുന്ന പ്രഭാഷണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ഉച്ചയ്ക്ക് 3:30 രാത്രി 8:15 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 ബാലലോകം, ജ്ഞാനോദയം യു പി സ്കൂൾ ചിറ്റണ്ടയിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ, സുധീൻ രാജിൻ്റെ ലളിതഗാനം, സൻഹയുടെ മലയാളം ആംഗ്യപ്പാട്ട്, ശ്ലോക ജെ പ്രകാശിൻ്റെ ഇംഗ്ലീഷ് കവിത, ദക്ഷയുടെ മലയാളം കഥ, ധ്വനിയുടെ മലയാളം കവിത, അവന്തിക കെയുടെ ഡയറിക്കുറിപ്പ്, ഫാത്തിമ ഹിദ എം കെയുടെ മാപ്പിളപ്പാട്ട്, ഒറ്റപ്പാലം LSNG ഹയർ സെക്കൻഡറി സ്കൂളിലെ നിഹാര DJ ആലപിക്കുന്ന കവിത. 10:00 ലളിത സംഗീത പാഠം, രചന പി സിന്ധുവോൾ, പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജുവലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് യശോദ മുരളി അവണൂർ. 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, നശാമുക് ഭാരത് അഭിയാൻ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൃഷ്ണനാട്ടം പദങ്ങൾ, കലാനിലയം TP നാരായണ പിഷാരടിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, മുണ്ടിനീര്, ഡോക്ടർ സിനിയ ടി നുജും സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി, ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് കുഞ്ഞിപ്പ പന്താവൂർ, പദം വിളക്ക്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ, കലാമണ്ഡലം സുഗതനം സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 4:30 ലളിതഗാനങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, ശ്രീരാമദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 അധ്യാത്മരാമായണ പാരായണം 3-ാം ദിവസം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം, വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കേരള PSC. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സ്മൈൽ പദ്ധതി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും, 400-ലേറെ ഇനവുമായി വാഴക്കർഷകൻ, ഉണ്ണികൃഷ്ണ എമ്മുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി സൂര്യഗ്രഹ് മുഫ്ത് ബിജിലി യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 ഫോക്ക് ടെയിൽസ് ഫോർ ചിൽഡ്രൻ, പണ്ട് പണ്ട് പണ്ട്. 9:30 ഇഷ്യൂസ് ബിഫോർ പാർലമെൻറ്റ്. 10:00

0: രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ, ബാലാമണി ഈശ്വറിന്റെ കർണാടക സംഗീത കച്ചേരി. 11 മണിക്ക് സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
5: കാഴ്ച
4: തിങ്കൾ രാവിലെ 8:30.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ,
5: ഫോൺ 9387168444.
6: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. രാമായണ പാരായണം ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം പാരായണം ചെയ്യുന്നത് ശ്രീ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി.
7: അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യാകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം

നിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിത് താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദ്രൗപദിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു. നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിതാനും തന്നുള പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും. മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരും. അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തിത്തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം. ജപഹോമാദികർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെക്കൂടെ വർദ്ധിച്ചു. നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാദി പ്രജകൾക്ക്

ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു, കാമാന്തം ദാനങ്ങളും ചെയ്തിരുന്നു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. അർഭകന്മാരും നാൽവർ പിറന്നാനുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുണർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കടകം. അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രണമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയിയും പുണ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ. സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും. സഹസ്രകിരണന്മാർ ഒരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്മോദ്ഭവ നാരദസനകാദി സഹസ്രനേത്രമുഖവിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരചിഗുരവും അളകസുഷമയും കാരുണ്യാമൃതരസസമ്പൂർണനയനവും ആരുണ്യാംബരപരിശോഭിതജഘനവും ശംഖചക്രാബ്ജഗദാശോഭിതഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിതകൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവനശ്രീവത്സവും കുണ്ഡലമുക്താഹാരകാഞ്ചീനൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടുലോകങ്ങളെല്ലാം അളന്നപദാബ്ജവും കണ്ടുകണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗദാത്മാവായ പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു ദരിദരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര. നമസ്തേ വാസുദേവ മധുസൂദനാഹരേ. നമസ്തേ നാരായണ. നമസ്തേ നരകാരേ. നമസ്തേശ്വര ശൗരേ. നമസ്തേ ജഗൽപദേ. നിന്തിരുവടി മായാദേവിയെക്കൊണ്ട് വിശ്വസന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരപൂരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാ

0: പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.

രാവിലെ 7:05 പുലരിപ്പൂക്കളിൽ അക്ഷരകേരളം. ബഹുജനഹിതമായ സംഗീതത്തിൻ്റെ 90 വർഷങ്ങൾ. ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണ നമ്പൂതിരി നടത്തുന്ന പ്രഭാഷണം. 7:35 ശ്രോതാക്കൾക്കൊപ്പം, 9:30 ബാലലോകം, ജ്ഞാനോദയം, UP സ്കൂൾ ചിറ്റണ്ടയിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ.

0: ആകാശവാണി തൃശൂർ.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-26-2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105, RR2 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകൾ 1 ന് 100 രൂപയാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയയാളോ റീജിയണൽ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746-5742-84 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 9746-5742-84. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഇതാണ്: admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ 8714-25-3165. മറ്റൊരു നമ്പർ 9446-3-70-726. നമ്പറുകൾ ആവർത്തിക്കാം: 8714-25-3165. മറ്റൊരു നമ്പർ 9446-3-70-726. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയതിന് ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതമിടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളക് ചീച്ചൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ റെഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ പാലുൽപ്പന്നങ്ങൾ കുടിവെള്ളം കാലിത്തീറ്റ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം ഫുഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുമുണ്ട്. പരിശോധനകൾക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 0471-244-5749, മറ്റൊരു നമ്പർ 0471-244-5799.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.

0: ആകാശവാണി തൃശൂർ.
1: വിളംബരം പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, മമ്മൂട്ടിയോടൊപ്പം നടൻ കാർത്തിക് ആര്യനും പുരസ്കാരം പങ്കിട്ടു. മികച്ച ചിത്രം ആർട്ടിക്കിൾ 370. ഈ ചിത്രത്തിലെ അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളത്തിലെ മികച്ച സിനിമ ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ. ഷെഹ്നാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകൻ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് 4 തസ്തികകൾക്കുള്ള 10-ാം തലം പൊതുപ്രാഥമിക പരീക്ഷ PSC റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. പുതുക്കിയ തീയതി

0: മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് 4 തസ്തികകൾക്കുള്ള 10-ാം തലം പൊതുപ്രാഥമിക പരീക്ഷ PSC റദ്ദാക്കി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് PSC വ്യക്തമാക്കി. ഭൂമി തരംമാറ്റം, പട്ടയം അനുവദിക്കൽ എന്നിവ സുഗമമാക്കാൻ ആവശ്യമെങ്കിൽ ചട്ടഭേദഗതി നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. വിഴിഞ്ഞം തുറമുഖത്തു നിന്നുമുള്ള ആഭ്യന്തര കയറ്റിറക്കുമതി 18-ാം തീയതി തുടങ്ങും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:05 വിക്ഷേപണം. രാജ്യത്ത് പേപ്പർ കറൻസികൾക്ക് പകരം പ്ലാസ്റ്റിക് കറൻസികൾ അച്ചടിക്കുന്ന തീരുമാനവുമായി RBI മുന്നോട്ട്. നോട്ടിനായി പോളിമർ വാങ്ങുന്നതിന് RBI ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ഇറാനിലെ US ആക്രമണം 7 ദിവസം പിന്നിടുമ്പോൾ പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തിരിച്ചടിയും രൂക്ഷമായി. ആക്രമണം തുടർന്നാൽ US മറക്കാനാവാത്ത പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തബ ഖമയനി വ്യക്തമാക്കി. ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ മികച്ച വിജയം നേടി ഇംഗ്ലണ്ട്. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ വിജയം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം ഇന്ന് അർജന്റീനയും സ്പെയിനും നേർക്കുനേർ. മത്സരം രാത്രി 12:30 മുതൽ. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഫൈനലിൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ഏകദിന മത്സരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30. ഇതുവരെ കേട്ടത്
1: വിളംബരം.

ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ചോദ്യം ആവർത്തിക്കാം. ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ഉത്തരം രാവിലെ 7:55.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
2: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
5: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്.

രാവിലെ 10:30 പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് യശോദ മുരളി അവണൂർ. പത്ത് 45 പദ്ധതികൾ ജനക്ഷേമത്തിനായി, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി നശാമുക്ത് ഭാരത് അഭിയാൻ. 11 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 കൃഷ്ണനാട്ടം പദങ്ങൾ, കലാനിലയം TP നാരായണ പിഷാരടിയും സംഘവും അവതരിപ്പിച്ചത്. ഒരു മണിക്ക് ഗാനമഞ്ജരി, ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി. ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് കുഞ്ഞിപ്പ പന്താവൂർ, പദം വിളക്ക്. ആകാശവാണി തൃശൂർ, സമയം 6 കഴിഞ്ഞ് 42:50. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടറിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
4: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി,
4: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
3: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
5: RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത്

0: മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും

0: ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഗോളുകൾ. ഡി റൈസിലൂടെ കളിയുടെ 3-ാം മിനിറ്റിൽ ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് മുന്നിൽ. 2-ാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറങ്ങുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റ താരം ബുക്കയർ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6-ാം ഗോൾ നേടി. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 സെപ്റ്റംബർ വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13-വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമ്പുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരന് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
2: വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താ. സംസദഃ ആഗാമി മാൻസൂൺ സെഷൻ ഇതി പ്രാവൃട്ടസത്രാത് പൂർവം അദ്യ സർവകാരേണ സർവദലീയ സഭാ ആഹൂതാ. സത്രസ്യ കാലഖണ്ഡേ സംസദഃ ദ്വയോഃ സദനയോഃ സുചാരുരൂപേണ കാര്യം കർത്തും സർവകാരഃ സർവേഭ്യഃ രാജനൈതികദലേഭ്യഃ സഹകാര്യം യാചയിഷ്യതി. ശ്വഃ ആരഭ്യ മാൻസൂൺ സത്രം അഗസ്റ്റ് മാസസ്യ 13-ദിനാങ്കപര്യന്തം ഭവിഷ്യതി. സത്രസ്യ കാലഖണ്ഡേ അനേകെ മഹത്വപൂർണാഃ വിധേയകാഃ ചർച്ചയൈ പാരിതാർത്ഥഞ്ച സുനിശ്ചിതാഃ സന്തി. भारतीय जनता पार्टीति दलेन वर्णितं यत् सर्वकारस्य इथेनाल मिश्रण कार्यक्रमः भारतस्य बृहत्तमेषु सार्वजनिक नीति सफलता कार्येषु अन्य

0: അനുസ്മരിക്കുന്നത്. കഴൽപ്പല്ലവം എന്നാൽ കാൽത്തളിർ, അതായത് ഇളം തളിരുപോലെ മാലിന്യലേശ സ്പർശമില്ലാത്ത കാലടി. അത് മെല്ലെ പതിയുകയേ വേണ്ടു. അന്നോളം ചെയ്തുപോയ പാപമെല്ലാം ഒഴിവായി ആരും എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധിയോടെ പുനർജനിക്കാൻ. സംസർഗം മൂലം ഒരാൾ നന്നാവും, നശിച്ചെന്നും വരും. ആരോടാണ് സംസർഗം ഉണ്ടാവുന്നത് എന്ന വസ്തുതയാണ് പ്രധാനം. അന്യൻ്റേതെങ്കിൽ ആയിക്കോട്ടെ, സത്യം പാലിക്കും ഉത്തമൻ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു നൽകി എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കേട്ട വരപ്രതിജ്ഞ പാലിക്കാൻ. തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് രാജ്യം നീ തന്നെ ഭരിക്ക് എന്നുവരെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയുണ്ടായി. രാമൻ സ്വന്തം സൗകര്യം നോക്കി ആ നിർദ്ദേശം പാലിച്ചു കളയാമെന്നല്ല നിശ്ചയിച്ചത്. പ്രതിജ്ഞ തൻ്റേതെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. അന്യൻ്റേതെങ്കിലോ അത് പാലിക്കേണ്ടത് അയാളുടെ ചുമതല എന്ന ഭാവത്തിൽ രാമന് ആ ബദ്ധപ്പാടിൽ നിന്ന് സുഖമായി തലയൂരാമായിരുന്നു. രാമായണ കഥാനായകൻ പുരുഷോത്തമനാണ്. അതിനാൽ പിതാവിൻ്റെ സത്യം വീൺവാക്കാകാതെ നോക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സുവ്യക്തബോധത്തോടെ അദ്ദേഹം വനവാസം സ്വീകരിച്ചു. അതോടെ അന്യഥാ സംഭവിക്കാമായിരുന്ന വലിയ ഒരു കുടുംബകലഹവും മഹാദുരന്തവും ഒഴിഞ്ഞുകിട്ടി. രാവണവധം എന്ന രാമൻ്റെ അവതാരോദ്ദേശ്യവും യഥാവിധി നിറവേറ്റി. അച്ഛനെ ഈശനായി കാണും സ്വച്ഛന് ഗുണമേ വരൂ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടത് അച്ഛൻ്റെ നിർദ്ദേശ അനുസരണമല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പോലും അല്ല. പണ്ടെന്നോ കൈകേയി മാതാവിന് അദ്ദേഹം കൊടുത്ത വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം. അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെൻ്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ ആവുന്നു. സ്വച്ഛൻ എന്നാൽ സു അച്ഛൻ, അത്യന്തം നിർമ്മലൻ എന്നർത്ഥം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി തൃശൂർ.
5: പുലരിപ്പൂക്കൾ.

0: പുലരിപ്പുകളിൽ ആദ്യം അക്ഷര കേരളം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 വർഷങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണൻ നമ്പൂതിരി.
2: ഞാനൊരു കത്തിൽ നിന്ന് തുടങ്ങാം. കത്തിന് വളരെ പ്രസക്തി ഉണ്ടായിട്ടല്ല, കുറച്ച് പഴയ കത്താണ്. 1960 കത്താണ്. എന്നെക്കാളും ഒരു വയസ്സ് കൂടുതലുള്ള കത്താണ്. ഇതിൻ്റെ ഉള്ളടക്കമല്ല പ്രധാനം. രണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള കത്തിടപാടായതുകൊണ്ട് അത് നമുക്ക് മേശപ്പുറത്ത് വയ്ക്കാൻ നിർവാഹമില്ല. എങ്കിലും അതിലെ പ്രസക്തമായ ഒരു കാര്യം ഞാൻ പറയാം.

തൻ്റെ വീട്ടിൽ നടക്കുന്ന രണ്ട് ചടങ്ങിൻ്റെ വിവരം മറ്റൊരു ബന്ധുവിനെ അറിയിക്കുകയാണ്. 19-ാം തീയതി റേഡിയോ സമയം 8:50 9 മണി വരെയും 20-ാം തീയതി റേഡിയോ സമയം 7:12 8:58 വരെയുമാണ് മുഹൂർത്തങ്ങൾ. 60 വർഷം 66 വർഷം മുൻപ് എഴുതിയ കത്താണ്. റേഡിയോ സമയം എന്നുള്ളതിനാണ് അവിടെ പ്രസക്തി. റേഡിയോയുടെ വിശ്വാസ്യത, അന്ന് റേഡിയോ എന്ന് പറഞ്ഞാൽ ആകാശവാണി മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ആകാശവാണിയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു കത്താണ് ഇത്. ഈ ഒരു വിശ്വാസ്യതയിൽ കെട്ടിപ്പടുത്തതാണ് 90 വർഷത്തെ ഈ വലിയ ചരിത്രം. റേഡിയോയുടെ വിശ്വാസ്യതയെപ്പറ്റി പറയുമ്പോൾ എനിക്ക് വി കെ എന്നെ അനുസ്മരിക്കാതിരിക്കുവാൻ കഴിയില്ല. കാരണം അദ്ദേഹവും ആകാശവാണിയുമായി ബന്ധം പുലർത്തിയ ആളാണ്. ആകാശവാണിക്ക് വേണ്ടി തിരുവല്ലുവാമലയിൽ പോയി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ വി കെ എൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതും ഈ വിശ്വാസ്യതയെ ഊട്ടി ഉറപ്പിക്കുന്നതാണ്. 1965 യുദ്ധകാലം. അന്ന് ഇലക്ട്രോണിക് മാധ്യമം ആകാശവാണി മാത്രമാണ്, പിന്നുള്ളത് പത്രങ്ങളാണ്. അപ്പോൾ പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നത്, ഏത് വാർത്തയായാലും വരുന്നത് പിറ്റേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതുമ എപ്പോഴും ആകാശവാണിക്ക് അവകാശപ്പെടാം. അപ്പോഴങ്ങനെ യുദ്ധം തുടങ്ങി. ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചുരുക്കത്തിൽ നമുക്കറിയാൻ പറ്റുന്നത് വൈകുന്നേരം 6 മണിയുടെ ഇംഗ്ലീഷ് വാർത്തയാണ്. പാകിസ്ഥാനുമായുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആകാശവാണിയിൽ നിന്ന് യുദ്ധമുന്നണിയിലേക്ക് ഒരു സന്ദേശം ചെന്നു അത്രേ. വി കെ എൻ പറഞ്ഞതാണ്, വിമാനങ്ങൾ വല്ലതും വെടിവെച്ചിടണമെങ്കിൽ 5:50 മുൻപ് വെടിവെച്ചിടണം, എന്നാലേ 6 മണിയുടെ വാർത്തയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് വി കെ എൻ ഇത് പാതി കളിയായിട്ടാണ് പറഞ്ഞതെങ്കിൽ പോലും ആകാശവാണി പോലൊരു മാധ്യമത്തിന് എത്രമാത്രം വിശ്വാസ്യത ആർജിക്കുവാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വി കെ എൻ സൂചിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിൽ കണ്ട ഒരു സംഭവം. ഈ വിശ്വാസ്യത ഇന്നുമുണ്ട്. സംഗീതമാണല്ലോ എൻ്റെ വിഷയം, അതുകൊണ്ട് ഞാൻ സംഗീതത്തിലേക്ക് വരുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഇന്നും ഉത്സവങ്ങളിലെ നോട്ടീസുകൾ നോക്കുക. ഏതൊരു പരിപാടി അവതരിപ്പിക്കുമ്പോഴും, പ്രത്യേകിച്ച് സംഗീതമാണെങ്കിൽ, ബ്രാക്കറ്റിനുള്ളിൽ AIR ഫെയിം എന്ന് കാണാറുണ്ട്, ഇപ്പോഴും കാണാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ മാത്രമല്ല ഇത്. ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ആകാശവാണിയുടെ ഓഡിഷൻ, ആ ഒരു വലിയ കടമ്പ കടന്നു കിട്ടി എന്നുള്ള ഒരു സൂചനയാണ് ഈ ആകാശവാണി ഫെയിം, AIR ഫെയിം എന്നുള്ളത്. ഇന്നിപ്പോൾ അതൊക്കെ മാറി ആകാശവാണി ഗ്രേഡ് വരെ നമ്മൾ ഈ നോട്ടീസുകളിൽ കാണാറുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ആകാശവാണിയുടെ ഓഡിഷനും, സംഗീതമായാലും ഏത് ഓഡിഷനായാലും, ഉണ്ടായിരുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ പ്രസ്താവ്യമാണ്. 1950 വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്ന കെസ്കർ, അദ്ദേഹം ഇന്ത്യൻ സംഗീതത്തിന് ആകാശവാണിയിൽ ഒരു പ്രധാന സ്ഥാനം ലഭിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഓഡിഷൻ തുടങ്ങി ദേശീയ സംഗീത പരിപാടിയും ആകാശവാണി സംഗീത സമ്മേളനവും എല്ലാം കെസ്കറുടെ കാലത്ത് തുടങ്ങിയതാണ്. അതിന് അദ്ദേഹത്തിന് സഹായകരമായി വർത്തിച്ചത് 1955 ആകാശവാണിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായി മാറിയ വി കെ നാരായണ മേനോൻ. ഈ തൃശ്ശൂർക്കാരൻ തന്നെയാണ്, വടക്കേ കുറുപ്പത്ത് നാരായണ മേനോൻ. അപ്പോൾ 1954 തുടങ്ങിയ ആകാശവാണിയുടെ ഈ ഒരു ഓഡിഷൻ പ്രക്രിയ എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്ന് ആദ്യത്തെ ആ ഓഡിഷൻ ബോർഡിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അന്ന് 1954 ആദ്യത്തെ ഓഡിഷൻ ബോർഡിനെ നയിച്ചത് ശ്രീകൃഷ്ണ നാരായൺ രതൻ ജൻകർ എന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ്. ആഗ്ര ഖരാനയിലെ ഗായകൻ, അതോടൊപ്പം തന്നെ മികച്ച ഒരു അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരുപാട് രാഗങ്ങൾ അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, പിന്നീട് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലെ സംഗീതത്തിൽ അടിയുറച്ച കരുത്തുള്ള ഒരു വ്യക്തിയെയാണ് ആകാശവാണിയുടെ ഓഡിഷൻ ബോർഡിൻ്റെ ആദ്യ ചുമതലക്കാരനായി അന്ന് കെസ്കർ നിയമിച്ചത്. അതാണ് ഈ ആകാശവാണി ഓഡിഷനുകളുടെ വിശ്വാസ്യത. ഇന്നും നമുക്കറിയാം, ആകാശവാണി ഓഡിഷൻ പാസ്സാവുക എന്നുള്ളത് ഏതൊരു കലാകാരൻ്റെയും സ്വപ്നം തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ സംഗീതത്തിനെ പറ്റി പറയുന്നുണ്ട്, ഓഡിഷനെ പറ്റി നമുക്ക് പാതി വഴിയിൽ നിർത്തേണ്ടി വരികയാണ്. ഈ ആകാശവാണിയുടെ വിവിധ ഭാഷകളിലുള്ള പ്രക്ഷേപണത്തെപ്പറ്റി പറഞ്ഞു. ഈ ഓഡിഷനോടൊപ്പം തന്നെ ആകാശവാണി അന്ന് ആകാശവാണി സംഗീത മത്സരങ്ങളും തുടങ്ങിയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പല ചാനലുകളിലും കാണുന്ന സംഗീത റിയാലിറ്റി ഷോകളുടെയൊക്കെ തുടക്കം ആകാശവാണിയുടെ ഈ ഒരു സംഗീത മത്സരത്തിൽ നിന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ കോവിഡിനോടുകൂടി മുടങ്ങിയ സംഗീത മത്സരങ്ങൾ വീണ്ടും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പ്രതിഭകളെ ആകാശവാണിക്ക് സംഭാവന ചെയ്യുവാൻ ഈ ആകാശവാണി സംഗീത മത്സരങ്ങൾക്കും കഴിഞ്ഞിരുന്നു. എൻ്റെ ആദ്യത്തെ വിജയി തന്നെ മലയാളിയാണ്, പാൽക്കുളങ്ങര അംബികാദേവി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,

ഇതൊക്കെ ആകാശവാണി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊക്കെ ഒരു പരസ്യം നൽകിയിട്ടില്ല. അതായത് ഞങ്ങളാണ് ഇത് ചെയ്യുന്നത്, ഞങ്ങളിതൊക്കെ ചെയ്യുന്നു, ഇതൊന്നുമില്ലാതെ ഒരു നിശബ്ദ സേവനം. ഇത് ഞങ്ങളുടെ ചുമതലയാണ്, കടമയാണ്, കർത്തവ്യമാണ് എന്ന മട്ടിലുള്ള ഒരു എളിയ നിശബ്ദ സേവനം തന്നെയാണ് ആകാശവാണി ഈ വർഷങ്ങളിലൂടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് ശ്രോതാക്കളെ സംഗീതത്തിലേക്ക് അടുപ്പിക്കുവാനും ആകാശവാണിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ ആകാശവാണി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പരിപാടിയെപ്പറ്റി പരാമർശിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. നാഞ്ചിയമ്മയെപ്പറ്റി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. 2020 ചിത്രത്തിലാണ് അവർക്ക് അവാർഡ് കിട്ടിയത്. ഒരുപാട് പബ്ലിസിറ്റിയൊക്കെ അന്ന് കിട്ടുകയുമുണ്ടായി. നാഞ്ചിയമ്മ ചിത്രത്തിൽ പാടുന്നതിന് 16 വർഷം മുൻപ് ആകാശവാണി തൃശൂർ നിലയം ആദിവാസികളുടെ ഭാഷയിൽ ഒരു പ്രക്ഷേപണം നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാനാവില്ല. അട്ടപ്പാടി ഊരിലെ ആദിവാസികളുടെ ഭാഷയിൽ തന്നെയാണ് അന്ന് ആ പ്രക്ഷേപണം നടത്തിയത്. അതിന് ചുക്കാൻ പിടിച്ചതും ആ പരിപാടിക്ക് ഊരുകൂട്ടം എന്ന പേര് നിർദ്ദേശിച്ചതും ശ്രീ കെ എ മുരളീധരനാണ്. സംഗീതത്തിനെ പറ്റി പറയുമ്പോൾ അത് എടുത്തു പറയാൻ കാരണം RLV സംഗീത കോളേജിൽ പഠിച്ച ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി രേഷൻ മാസ്റ്റർ, അദ്ദേഹം അവിടെ ആകാശവാണി തൃശൂർ നിലയത്തിൽ ഈ ഊരുകൂട്ടം പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിൽ അവകാശവാദങ്ങളൊന്നുമില്ലാതെ ഇത്രയും വർഷമായി സംഗീതം എന്ന മഹത്തായ സംസ്കാരത്തെ പോഷിപ്പിക്കുകയാണ് ആകാശവാണി. ലളിത സംഗീതം എന്നുള്ള ഒരു വലിയ ശാഖയ്ക്ക് ആകാശവാണിയോളം സംഭാവന നൽകിയ മറ്റേതെങ്കിലും മാധ്യമമുണ്ടോ എന്നെനിക്കറിയില്ല. ഇതിന് ഉപോത്ബലകമായി ഞാനൊരു സംഭവം പറയാം. ഇതിലെ കഥാനായകൻ മറ്റാരുമല്ല MG രാധാകൃഷ്ണൻ. അദ്ദേഹം ചലച്ചിത്രങ്ങളിലൂടെയൊക്കെ പ്രശസ്തനാകുന്നതിന് മുൻപുള്ള ഒരു കാലം അദ്ദേഹം തന്നെ തൃശൂർ നിലയത്തിൽ വന്ന ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. തൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറെ കാണുവാൻ MG രാധാകൃഷ്ണൻ കോഴിക്കോട് അടുത്തൊരു പ്രദേശത്ത് എത്തുന്നു. ഒരു ഗ്രാമപ്രദേശമാണ്. അന്നത്തെ നാട്ടിൻപുറത്തെ ഒരു പച്ചക്കറി പലവ്യഞ്ജനക്കട, അവിടെ ചെന്ന് അദ്ദേഹം ഈ ഡോക്ടറുടെ പേര് ചോദിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ആലപ്പുഴ നിലയത്തിൽ കൂടിയുള്ള ലളിത സംഗീത പാഠം പ്രക്ഷേപണം ചെയ്യുന്നത്. MG രാധാകൃഷ്ണൻ ചോദ്യം ചോദിക്കുന്നതും അവിടെ MG രാധാകൃഷ്ണൻ പാട്ട് പഠിപ്പിക്കുന്നതും, ഇപ്പം MG രാധാകൃഷ്ണൻ ഇവർക്ക് ആർക്കും അറിയില്ല, കാരണം അന്ന് ഈ ദൃശ്യമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ല. അപ്പോൾ MG രാധാകൃഷ്ണൻ്റെ രൂപം എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ MG രാധാകൃഷ്ണൻ ചോദിക്കുന്നു, ഇന്ന ഡോക്ടർ എവിടെയാണ് താമസം? ആ കടക്കാരൻ മറുപടി നൽകിയിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴത്തേക്കും റേഡിയോയിൽ കൂടി ലളിത സംഗീത പാഠം തുടങ്ങി. ഒന്ന് ശ്രദ്ധിച്ച ശേഷം അദ്ദേഹം MG രാധാകൃഷ്ണനോട് പറയുകയാണ്, ഇത് നിങ്ങളുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ എന്ന്. MG രാധാകൃഷ്ണൻ പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. കടക്കാരന് വിശ്വാസമായില്ല. നിങ്ങളാണോ MG രാധാകൃഷ്ണൻ? അതെ, ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് പഠിപ്പിക്കുന്നത്? അതെ, ഞാൻ തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നീട് MG രാധാകൃഷ്ണൻ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കാം. അവിടെ ഒരു ചെറിയ ഒരു കൂട്ടം കൂടി. വടക്കൻ ഭാഷയിലെ കൂട്ടം കൂടുതൽ വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ്, ഇതങ്ങനല്ല. ആളുകൾ കൂടി MG രാധാകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ ഈ എലി മാളത്തിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ കുറച്ച് പേർ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ഇറങ്ങി വന്നു തുടങ്ങി. അങ്ങനെ അവർ എല്ലാവരും കൂടി MG രാധാകൃഷ്ണനെ ഈ ഡോക്ടറുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത്രയും പേർ വീട്ടിലേക്ക് വരുമ്പോൾ അപ്പോൾ MG രാധാകൃഷ്ണനെ ദൂരെ നിന്ന് ഡോക്ടർ കാണുന്നില്ല. ഡോക്ടർ ആദ്യം മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇന്നലെ ഒന്നും സർജറി ഒന്നും ചെയ്തില്ലല്ലോ, ഈ നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് എന്നുള്ളൊരു ആശങ്ക ഡോക്ടറിലുണ്ടായി. പക്ഷേ MG രാധാകൃഷ്ണൻ മുന്നിൽ കണ്ടപ്പോഴേക്കും ഡോക്ടർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ കാണുക പോലും ചെയ്യാതെ വെറും കേൾവിയിലൂടെ മാത്രം സുപരിചിതമായ ഒരു ശബ്ദം ഒരു ശ്രോതാവ് തിരിച്ചറിയുകയും അത് MG രാധാകൃഷ്ണനാണ് എന്നറിഞ്ഞപ്പോൾ അതൊരു നാട്ടിൻ പുറത്ത് ഒരു വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംഭവം കൊണ്ട് അന്ന് MG രാധാകൃഷ്ണൻ സൂചിപ്പിച്ചത്. അപ്പോൾ അതാണ് ആകാശവാണിയുടെ വ്യാപ്തി. എവിടെയും എത്തും, എങ്ങനെയും എത്തും, എപ്പോഴും കേൾക്കാം. ഇത്തരത്തിൽ ദൃശ്യമാധ്യമങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടം സങ്കല്പിച്ചു നോക്കുക. ആ ഒരു കാലഘട്ടത്തിൽ വാക്കുകളിലൂടെ ആകാശവാണി വരച്ചിട്ട ചിത്രം എത്രമാത്രം ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 70s കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 4 പ്രധാന ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കേരളകൗമുദി ട്രോഫി, തൃശ്ശൂരിൽ ചക്കോള സ്വർണക്കപ്പ്, കോഴിക്കോട് സേഡ്നാഗജി, കണ്ണൂര് ശ്രീനാരായണ ട്രോഫി. ഈ 4 ടൂർണമെൻറ്റുകളിലും അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരും അണിനിരക്കുന്ന ടീമുകളാണ് പങ്കെടുത്തിരുന്നത്. ആകാശവാണിയുടെ ദൃക്സാക്ഷി വിവരണം നൽകുന്നതിലാകട്ടെ, പത്മനാഭൻ നായരുണ്ടായിരുന്നു, തൃശ്ശൂർക്കാരനായ OK ദേവസ്യ ഉണ്ടായിരുന്നു, സാക്ഷാൽ നാഗവള്ളി RS കുറുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ ചേർന്ന ഒരു വലിയ ടീമാണ് ഈ കമൻ്ററികൾ നൽകുന്നത്. ഏതൊക്കെ ടീമുകളാണ്? ജലന്ധറിൽ നിന്നുള്ള ടീമുണ്ടായിരുന്നു, JC ടീമിൽസ് ഫഗ്വാഡ, നമ്മുടെ സ്വന്തം പ്രീമിയർ ടയേഴ്സ് വെല്ലിംഗ്ടൺ, മഫത്തലാൽ, ഇങ്ങനെ ഇന്ത്യ എമ്പാടുമുള്ള ടീമുകളുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇന്ദർ എന്ന പേരുണ്ടായി. ഇന്ദർ എന്ന പേര് നൽകുവാൻ അച്ഛനമ്മമാർ മത്സരിച്ചു. എന്തുകൊണ്ട്? JC

0: ഇന്ത്യയുടെ ഫോർവേഡ് ഒക്കെ ആയിരുന്ന സാക്ഷാൽ ഇന്ദർസിംഗിനെ അത്രമേൽ അവർ ഇഷ്ടപ്പെട്ടതുകൊണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്? ഇന്ദർസിംഗിനെ അവർ കണ്ടിട്ടില്ല. ഇത് മുഴുവൻ കേൾവിയാണ്, റേഡിയോ കേൾവി, കമന്ററിയുടെ കേൾവിയിലൂടെ. ഈ കമന്ററികളിലെ ഒക്കെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ജനങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിന്റെ ഒരൊറ്റ തെളിവാണത്. ഈ ഇന്ദർ എന്ന പേര് അന്ന് വ്യാപകമായിരുന്നു കേരളത്തിൽ. ഇത്രയും പറയുമ്പോൾ ഞാൻ മറ്റൊരു ശബ്ദം കൂടി ഓർക്കുകയാണ്. അത് പറയാതിരുന്നാൽ അത് ഏറ്റവും വലിയ അപരാധം കൂടിയാവും. അച്ചുക്കുട്ടൻ നാടുവിട്ടു. 55 വർഷം മുൻപ് ഞാൻ കേട്ടതാണ് അച്ചുക്കുട്ടൻ നാടുവിട്ടു. ഇതൊരു നാടകത്തിലെ വരിയാണ്. സാക്ഷാൽ ടി എൻ ഗോപിനാഥൻ നായർ, അദ്ദേഹത്തിൻ്റെ വൈതരണി എന്ന റേഡിയോ നാടകത്തിൻ്റെ വരികളാണ് ഈ അച്ചുക്കുട്ടൻ നാടുവിട്ടു. 55 വർഷം മുൻപ് എന്നോർക്കണം. അന്ന് ഈ വൈതരണി എന്ന നാടകത്തിൻ്റെ ആ ഒരു ആശയം അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ, അത് തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലാണ്. ഒരു റേഡിയോ നാടകം ഫ്ലാഷ് ബാക്കിൽ തുടങ്ങുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട തീവണ്ടി ബോഗിക്കകത്ത് ഒരു മൃതശരീരം കാണുന്നു. ആ മൃതശരീരത്തിന് അടുത്ത് ഒരു ഡയറി. ആ ഡയറി കുറിപ്പിലൂടെയാണ് ഈ നാടകം ശ്രോതാക്കളിൽ എത്തുന്നത്. ഒരു പോസ്റ്റ്മാൻ്റെ കഥന കഥ. അന്നത്തെ കാലത്ത് വല്ലാതെ നമ്മളെ ആകർഷിച്ച, അന്ന് എനിക്കൊരു 11 വയസ്സുണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രാധാന്യം കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ആകാശവാണിയിലെത്തിയപ്പോഴാണ്. ഈ രാത്രി 9:30 ഈ നാടകം പ്രക്ഷേപണം ചെയ്തിരുന്നത്. രാത്രി 9:30 നാടകം കുടുംബക്ഷേമ വിഭാഗം തയ്യാറാക്കുന്നതാണ്. അപ്പോൾ കുടുംബക്ഷേമ വിഭാഗത്തിന് വേണ്ടി വലിയ കുടുംബത്തിൻ്റെ ദൂഷ്യങ്ങൾ പറയുന്ന, അതായിരുന്നു അതിൻ്റെ പ്രമേയം. 8-9 കുട്ടികളുള്ള ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഒരിക്കൽ പോലും നമ്മളതൊരു ബോധവൽക്കരണ പരിപാടിയായിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല. ഇന്നും ചില പരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ബോധവൽക്കരണമാണോ എന്ന് നമുക്ക് ഉള്ളിൽ തോന്നും. പക്ഷേ അത് തോന്നുന്നില്ല എന്നുള്ളിടത്താണ് സാക്ഷാൽ ടി എൻ ഗോപിനാഥൻ നായരുടെ ക്രാഫ്റ്റ്, ഒരു നാടകകാരൻ, റേഡിയോ നാടകകാരൻ എന്നുള്ളതിൻ്റെ ക്രാഫ്റ്റ്. റേഡിയോയുടെ മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ, ചെറിയ വാചകങ്ങൾ നമ്മൾ പറയണം എന്നാണ് ആകാശവാണി ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ പാഠം. കാരണം ഒരു ശ്രോതാവിൻ്റെ മനസ്സിൽ ഒരിക്കലും ഈ വലിയ വലിയ ദൈർഘ്യമുള്ള വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ വാചകങ്ങൾ ഉപയോഗിക്കണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഈ ഒരു സ്വാധീനം ഏറ്റവും പ്രകടമായി കണ്ടിട്ടുള്ളത് ഒരു ആട്ടക്കഥയിലാണ്. മാലി മാധവൻ നായർ രചിച്ച കർണശബ്ദം. കർണശബ്ദത്തിലെ പദങ്ങൾ നോക്കുക. ഏറ്റവും ചുരുങ്ങിയ വരികളിലൂടെയാണ് കർണശബ്ദത്തിലെ ഓരോ പദവും പോകുന്നത്. മാലി മാധവൻ നായർ ആകാശവാണിയിൽ വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഡൽഹി വാസകാലത്താണ് 1966 കർണശബ്ദം അരങ്ങേറുന്നത്. ഇത് കർണശബ്ദത്തിൻ്റെ 60 വർഷമാണ്. സംസ്കാരത്തിൻ്റെ കാവലാളാണ് ഓരോ ആകാശവാണി നിലയവും. തിരുവനന്തപുരം നിലയം തുടങ്ങിയത് ചെമ്മൻകുടിയുടെ കച്ചേരിയോടുകൂടിയാണ്. പക്ഷേ അന്ന് ഈ ശബ്ദലേഖന സൗകര്യങ്ങളില്ലാതിരുന്നത് കൊണ്ട് ചെമ്മൻകുടിയുടെ കച്ചേരി അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ചെമ്പയുടെ കച്ചേരി തൃശ്ശൂർ നിലയത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. അതുപോലെയുള്ള വ്യക്തികളുടെ ഒക്കെ അഭിമുഖങ്ങളുണ്ട്. ഇപ്പോൾ മൃണാളിനി സാരാഭായിയുടെ മലയാളത്തിലുള്ള ഒരു അഭിമുഖ സംഭാഷണം വേറെ എവിടെങ്കിലും ഉണ്ടാകുമോ? തൃശ്ശൂരിലുണ്ട്. ജോർജസ് പോൾ സാറാണ് അത് ചെയ്തത്. സൂക്ഷ്മാംശം നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങളിലും ആകാശവാണി ഒരു പ്രേരക ശക്തിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ 90 വർഷങ്ങൾ കൊണ്ട് ആകാശവാണി നേടിയെടുത്ത വിശ്വാസ്യത.
1: ബഹുജനഹിതമായ സംഗീതത്തിന്റെ 90 വർഷങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എസ് നാരായണൻ നമ്പൂതിരി അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
8: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
7: ഫോൺ 9387168444.
9: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ എൻ ചാവക്കാട്. സ്വാസ്ഥ്യം ശനിയാഴ്ച രാവിലെ 7:05.
10: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
11: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
12: പുലരിപ്പൂക്കളിൽ അവസാനമായി
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.

0: റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ
1: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി ഫോൺ 0487299329.
3: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
4: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
3: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പൊ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി
2: ഫോൺ 0487299329.
5: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
6: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
7: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
6: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
8: സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. 10-ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രൊമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 May 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10-ാം തരം കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10-ാം ക്ലാസ് പാസ്സായ 2026 May 1 22 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇവർ 10-ാം തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ അംഗവൈകല്യമുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠനകാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10-ാം ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർക്ക് KSLMA.keltron.in അല്ലെങ്കിൽ literacymissionkerala.org എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരക്മാരുമായോ ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ 0487-236-5024, മറ്റൊരു നമ്പർ 9496-87-7913.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ സമാപിക്കുന്നു.
1: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി ഫോൺ 0487299329.
5: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
9: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
12: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
8: ആകാശവാണി തൃശൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
13: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE 2-ാം ഘട്ട 10-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ

0: തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ഒ എം ആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്കായി സമർപ്പിച്ച പല ഒ എം ആർ ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ ഒ എം ആർ ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് CBSE രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനമെന്ന് CBSE അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൗതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങ് വാനക്കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും

0: ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. 4-6 ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനു വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ഈ സീസണിൽ 10 ലോകകപ്പിലാകെ 22 എംബാപ്പെയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശപ്പോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്ക് ഇത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ടവീരവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കിപ്പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ എമിലിയാനോ മാക്കലിസ്റ്റർ ലൗറ്റാര ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻ സ്ക്വാഡ്, യമാൽ പെഡ്രി വില്യംസ് കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടമുയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ മൂന്നാം സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലിന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാകയേന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23 ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 കൊല്ലപ്പെട്ടതായി US സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവെച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE 2nd പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കൾക്കൊപ്പം ഒരിക്കൽ കൂടി നിങ്ങൾക്കരികിലേക്ക് തിരിക്കുകയാണ്.
4: ഇപ്രാവശ്യം അമ്മയുടെ കത്തോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്.
3: അതെ,
4: അമ്മ എന്ന് പറഞ്ഞാൽ ബേബി ബാലൻ ഒറ്റപ്പാലത്ത് നിന്ന്. അമ്മ സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കത്ത് ചുരുക്കിയിരിക്കുന്നത്. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ

0: ആകാശവാണി അറിയുന്നതിന്. ഇതിനു മുൻപ് ഞാനൊരു കത്തയച്ചിരുന്നു, പക്ഷേ അതിന് മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ സങ്കടമായി. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ അമ്മ ഈ കത്തെഴുതുന്നത് ഈ കത്ത് കിട്ടുമ്പോഴെങ്കിലും അമ്മയെ വിളിക്കും എന്ന പ്രതീക്ഷയോടെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് അയച്ചൊരു കത്തല്ല
1: കേട്ടോ. അല്ല, ഈ കത്ത് ഗാന സല്ലാപം എന്ന പരിപാടിയിലേക്കാണ് അയച്ചത്. പക്ഷേ ഈ കത്തിലെ വാത്സല്യം, അതാണ് ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് ഈ കത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം.
0: അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവുമാണ് എന്റെ ആകാശവാണിയോട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും പാട്ടുകളാണ് എന്റെ

0: എന്ന പരിപാടിയിലേക്കാണ് അയച്ചത്. പക്ഷേ ഈ കത്തിലെ വാത്സല്യം, അതാണ് ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് ഈ കത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം.
1: അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവുമാണ് എൻ്റെ ആകാശവാണിയോട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും പാട്ടുകളാണ് എൻ്റെ ജീവൻ. പഴയ പഴയ ഓഡിയോ കാസറ്റുകൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് ജോലി ചെയ്യുമ്പോഴും പാട്ട് കേട്ട് ചെയ്യുവാൻ ആണ് എനിക്കിഷ്ടം. ആ ഇഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെടാതെ ഈ പ്രായത്തിലും എന്നെ സഹായിക്കുന്നത് ആകാശവാണിയാണ്. അതിന് എൻ്റെ ആകാശവാണിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. തുടർന്ന് അവർ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകാശവാണിയിൽ ഏവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആകാശവാണി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷയോടെ കത്ത് നിർത്തിയിരിക്കുകയാണ് സ്നേഹത്തോടെ അമ്മ എന്നെഴുതിക്കൊണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് ബേബി ബാലൻ.
0: കത്തിൽ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനം തീർച്ചയായും അടുത്ത പ്രാവശ്യം കൊടുക്കാം. ബേബി ബാലൻ എന്ന ഈ ശ്രോതാവ് കത്തെഴുതിയപ്പോൾ അതിനകത്ത് ഫോൺ നമ്പർ വയ്ക്കാൻ മറന്നുപോയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും ഞങ്ങളുടെ അവതാരകർക്ക് ആകാശവാണിയിൽ നിന്ന് അവരെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത്.
1: ഇതുപോലെ പല ശ്രോതാക്കളും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതാറുണ്ട്. പക്ഷേ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വിലാസമോ ഒക്കെ എഴുതാൻ വിട്ടുപോകാറുണ്ട്. വിട്ടുപോകുന്നതായിരിക്കും എന്നറിയാം.
0: ഒരുപക്ഷെ ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് കത്തയക്കുമ്പോൾ പോലും നമ്മുടെ വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങൾക്ക് പേരോ സ്ഥലമോ ഉണ്ടാകാറില്ല. ഞങ്ങൾ അവരെ ആ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ച് ആണ് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളത്. ഇലക്ട്രോണിക് മാധ്യമം എന്നുള്ള നിലയിൽ വാട്സപ്പിലേക്ക് കത്തയക്കുമ്പോൾ അങ്ങനെയൊരു സൗകര്യമുണ്ട്. പക്ഷേ പോസ്റ്റിൽ വരുന്ന കത്ത്, അതിൽ നിന്ന് ഫോൺ നമ്പർ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോണിലല്ലാതെ പോസ്റ്റിലായി അയക്കുന്ന സന്ദേശങ്ങളിൽ ഫോൺ നമ്പർ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് പരിപാടിയിലാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചാൽ കൂടുതൽ നന്നായിരിക്കും. ചിലർ ഗാനമഞ്ജരിയിലേക്ക് എന്ന് പറഞ്ഞ് ഒരു പാട്ട് മാത്രം അയക്കും. ഗാനമഞ്ജരി എന്നാൽ ശ്രോതാക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു പദം വരുന്ന 10 പാട്ടുകളാണ്. ഒരുപക്ഷെ പരിപാടിയുടെ പേര് മാറിപ്പോകുന്നതായിരിക്കാം. പക്ഷേ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായും നിങ്ങളുടെ പാട്ടാവശ്യങ്ങൾ ഞങ്ങൾക്ക് വെച്ചു തരാൻ കഴിയും.
0: തീർച്ചയായും.
1: വിവിധ ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ച് നിരവധി കത്തുകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വരുന്ന കത്തുകളിൽ വളരെയധികം കത്തുകൾ ചലച്ചിത്രഗാനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ച് തന്നെയാണ്.
0: അതെ, നമ്മുടെ പ്രക്ഷേപണത്തിൽ നല്ലൊരു ശതമാനം ചലച്ചിത്രഗാനങ്ങൾ ഉൾപ്പെടുന്നതുകൊണ്ടും അത്തരം പരിപാടി കേൾക്കുന്നവർ കത്തെഴുതാൻ തയ്യാറാവുന്നതുകൊണ്ടുമായിരിക്കാം ചലച്ചിത്രഗാനാധിഷ്ഠിത പരിപാടികളെക്കുറിച്ചുള്ള കത്തുകൾ കൂടുന്നത്, അല്ലേ?
1: അതെ.
0: ചലച്ചിത്രഗാന പരിപാടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കത്ത് ഓർമ്മ വന്നത്.
1: അനീഷ് കൊല്ലമ്പടി അരീക്കോട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. അല്പം ദീർഘമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. തൃശൂർ ആകാശവാണിയോട് ഒരു സംശയം ചോദിക്കട്ടെ. തൃശൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ പരിപാടിയായ ഗാനതരംഗിണിയിലേക്ക് ഒരിക്കൽ ഒരു ശ്രോതാവിനെ വിളിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചു സംസാരിക്കാനുള്ള സമയപരിധി എത്രയാണ്? ഒരാഴ്ചക്കാലമാണോ? മറുപടി
0: കത്ത് മുഴുവൻ വായിച്ചിട്ടാവാം.
1: ആയിക്കോട്ടെ. ഇത് പറയാൻ കാരണം ജൂലൈ 8 ബുധനാഴ്ച രാവിലെ 9 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടിയിൽ ഒരു ശ്രോതാവ് വിളിച്ചിരുന്നു. അതിൽ അവതാരക സംസാരിക്കുന്ന കൂട്ടത്തിൽ ശ്രോതാവിനോട് ചോദിക്കുകയുണ്ടായി, ആകാശവാണിയിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത് എന്ന്. അപ്പോൾ ശ്രോതാവ് പറഞ്ഞു, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, ഞാനിപ്പോ ഇന്നലെ ഗാനതരംഗിണിയിലേക്ക് വിളിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല, ഇന്നെന്തായാലും കിട്ടി, സന്തോഷമായി. അങ്ങനെ അന്നത്തെ ദിവസം പാട്ട് വെച്ചു കൊടുത്തു. ഇതേ ശ്രോതാവ് തന്നെ ജൂലൈ 14 ഉച്ചയ്ക്കുള്ള ഗാനതരംഗിണിയിൽ വിളിച്ചു. ശ്രോതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ സ്ഥിരം ശ്രോതാക്കളാണ്, ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് എന്ന്. എന്നാൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒരു പ്രാവശ്യം കിട്ടിയാൽ വീണ്ടും വിളിക്കേണ്ട സമയപരിധി അറിയില്ലേ? അതോ തൃശൂർ ആകാശവാണിയിലേക്ക് വിളിക്കാൻ ഇടവേള എടുക്കേണ്ട കാര്യമില്ലേ? ജൂലൈ 14 അവതാരക മുൻപ് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രോതാവ് ഇല്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ശ്രോതാവ് ഇങ്ങനെ കള്ളം പറഞ്ഞത്? അതോ ഈ ശ്രോതാവിന് മറവി രോഗമുണ്ടോ? പക്ഷേ പരിപാടി സ്ഥിരം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മറവി രോഗമില്ല എന്ന് ഈ ശ്രോതാവ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആകാശവാണിയെ കള്ളം പറഞ്ഞു പറ്റിക്കുകയാണ് ഈ ശ്രോതാവ് ചെയ്തത്. അത് ഒട്ടും ശരിയായ കാര്യമല്ല. തൃശൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കേണ്ട കാലയളവ് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലൂടെ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നാണ് അനീഷ് എഴുതിയിരിക്കുന്നത്.
0: ആകാശവാണിയുടെ തത്സമയ പരിപാടികളിലേക്ക് വിളിക്കാനുള്ള ശ്രോതാക്കളുടെ ഉത്സാഹവും താല്പര്യവും വിലമതിക്കാനാവാത്തതാണ്. എങ്കിൽ കൂടിയും ഇത്തരം പരിപാടികളിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ 3 ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് വിളിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ശ്രോതാക്കളായ നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർക്കും കൂടി അവസരം കിട്ടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഇദ്ദേഹം അയച്ച വാട്സപ്പ് സന്ദേശത്തിന്റെ കൂടെ അന്ന് പ്രക്ഷേപണം ചെയ്ത രണ്ട് വോയിസ് കട്ടുകൾ കൂടി അയച്ചിട്ടുണ്ട് അല്ലേ?
1: അതെ.

0: നവമാധ്യമങ്ങൾക്ക് ഏറെ പ്രചാരം കിട്ടിയ ഈ കാലത്ത് ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പല പരിപാടികളും വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും മറ്റും സ്ഥിരമായി റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ ഉണ്ട് എന്നും ഞങ്ങൾക്കറിയാം.
1: അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി തെളിവു സഹിതം അദ്ദേഹം ഈ സന്ദേശം അയച്ചിട്ടുള്ളത്.
0: ചലച്ചിത്ര ഗാന പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പരിഭവം കൂടി ഉണ്ട്. അയച്ചിരിക്കുന്നത് പ്രിയ സി ആർ ആണ്, മുണ്ടൂരിൽ നിന്ന്. എന്റെ പ്രിയ ആകാശവാണിക്ക് അമ്മയെയും അച്ഛനെയും എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ ആകാശത്തോളം എന്നാണ് മകളുടെ ഉത്തരം. ആകാശവാണിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ എന്റെയും മറുപടി അതുതന്നെ, ആകാശത്തോളം. അത്രയ്ക്കും നിറഞ്ഞ ഇഷ്ടമാണ്. ഇത്രയേറെ ശ്രോതാക്കളെ ചേർത്ത് നിർത്തുന്ന ആകാശവാണിയും അതിനായി അവിടെ വിവിധ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയും. ആകാശവാണിക്ക് തുല്യം ആകാശവാണി മാത്രമേയുള്ളൂ. അങ്ങനെയുള്ള ആകാശവാണിയുടെ 90-ന്റെ നിറവിൽ ആഘോഷവേളയിലേക്ക് ക്ഷണം കിട്ടിയിട്ടും എത്താൻ ഏറെ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാഞ്ഞത് എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ, പ്രിയപ്പെട്ടതൊന്ന് അകന്നുപോയ പോലെ. വളരെ ഇഷ്ടത്തോടെ ആസ്വദിച്ച് കേട്ടിരുന്ന ആകാശവാണി പരിപാടികൾ ഇന്നും കേൾക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു നൊമ്പരം ഇപ്പോഴും ബാക്കിയുണ്ട്.
1: പ്രിയ നമ്മുടെ നല്ലൊരു ശ്രോതാവാണ്, എന്തിനാണ് നൊമ്പരം?
0: ഒരുപക്ഷെ ശ്രവ്യോത്സവത്തില് പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ നൊമ്പരമാവാം ഇതുവരെ എഴുതിയിരിക്കുന്നത്. പിന്നെ വേദനയുടെ ആഴം കൂടാൻ ഒരു കാരണം കൂടിയുണ്ട് എന്ന് പ്രിയ തുടർന്ന് എഴുതുന്നു. അത് പങ്കുവെക്കാൻ നല്ല വിഷമമുണ്ട്. ഈ സങ്കടം ആർക്കും മനസ്സിലാകുന്നില്ല എന്നത് എന്നെ അതിലും വേദനയിലാക്കുന്നു. എന്താണെന്ന് പറയാം. പാട്ടോർമ്മകൾ എന്ന പരിപാടിയെപ്പറ്റി അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ ഒരു ഓർമ്മപ്പാട്ടും ഓർമ്മയും എഴുതി ആകാശവാണിയോടത് പങ്കുവച്ചു. അതിന്റെ ബാക്കിയായി പിന്നെയും എഴുതി, വീണ്ടും ഒന്നുകൂടി എഴുതി അയച്ചു. പിന്നെ കാത്തിരിപ്പായി. പക്ഷേ ഇതുവരെ ഫലം കണ്ടില്ല. ആകാശവാണി അത് പരിഗണിച്ചില്ല. അതിൽ പരിഭവമില്ല, പക്ഷെ സങ്കടമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്.
1: ഇതുപോലെ ഒരുപാട് പേർ ആകാശവാണിയുടെ പരിപാടികളിലേക്ക് കത്തുകൾ അയക്കാറുണ്ട്. ഒരു പരിപാടിയിൽ ഒരേ സമയം ഒരാൾക്ക് മാത്രമല്ലേ പങ്കെടുക്കാൻ പറ്റൂ. തീർച്ചയായും ഈ പരിപാടി തുടർന്ന് കേൾക്കൂ, പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും.
0: കഴിഞ്ഞയാഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച പരിപാടികൾ അവർക്കുള്ള ആദരവായി എന്ന് കത്തെഴുതിയിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്താണ്. അദ്ദേഹം ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിക്കും അന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങളുടെ അമര ഗായിക എന്ന തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടിയും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. പല പല ശബ്ദത്തിൽ പാടാനുള്ള അവരുടെ കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. ഒരു മലയാളി അല്ലാതിരുന്നിട്ടും ജാനകിയമ്മയെ നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ടേ നമുക്കൊക്കെ കാണാനാകൂ എന്ന് തുടർന്ന് അദ്ദേഹം എഴുതുന്നു. ചൊവ്വാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഗാനസ്മൃതിയിൽ അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നസീമയിലെ ഗാനം പ്രക്ഷേപണം ചെയ്തിരുന്നു. ആകാശവാണി അർഹിക്കുന്ന ആദരം എസ് ജാനകിക്ക് നൽകി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എസ് ജാനകിയുമായുള്ള അഭിമുഖം ആകാശവാണിയുടെ ശേഖരത്തിലുണ്ടെങ്കിൽ അത് പ്രക്ഷേപണം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എം ജി ഗോപി ഇളന്തുരുത്തിയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ജാനകിയമ്മയ്ക്ക് പ്രണാമം. ഗാനസ്മൃതിയിൽ എസ് ജാനകി ആലപിച്ച എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ഗാനം ഉൾപ്പെടുത്തി പ്രണാമം അർപ്പിച്ചത് ഇഷ്ടമായി എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാനതരംഗണി അവതരിപ്പിച്ചത് വളരെയധികം നന്നായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഷൺമുഖൻ പി വി. കൂടെ പേരക്കുട്ടികളായ ശിവഭദ്രയും ശിവരുദ്രയുമുണ്ട്. കരിക്കാട് കുന്നംകുളത്ത് നിന്നാണ് അവർ കത്തെഴുതിയിരിക്കുന്നത്. ജൂൺ 5 തീയതിയിലെ ശ്രവ്യോത്സവത്തിൽ എല്ലാവരെയും നേരിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അന്തരിച്ച എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൃശൂർ നിലയം ഒരുക്കിയ ചലച്ചിത്ര ഗാന പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അമൃത, രമണി രാജൻ, MS രാജൻ എന്നിവർ ചൊവ്വന്നൂരിൽ നിന്ന് കത്തയച്ചിട്ടുണ്ട്. സംഗീത ലോകത്ത് മായാമുദ്ര പതിപ്പിച്ച എസ് ജാനകിയമ്മയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി ജാനകിയമ്മ ആലപിച്ച ഗാനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിനവസരമൊരുക്കിയ തൃശൂർ നിലയത്തിന് ആശംസകൾ അർപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. പറന്നകന്ന വാനമ്പാടി ഗാനഗോകുലം എസ് ജാനകി വിട പറഞ്ഞപ്പോൾ മലയാളിയുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നത് അവർ സമ്മാനിച്ചുപോയ 1000 ഗാനങ്ങൾ. അവസരോചിതമായി ആ ഗാനാഞ്ജലി അർപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു. ഞായറാഴ്ച കാലത്ത് 8:30 പ്രക്ഷേപണം ചെയ്ത ആ ചലച്ചിത്രഗാന പരിപാടിയുടെ അവതാരകന്റെ പേര് പറയാമായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാനസ്മൃതിയിൽ ചാമരം എന്ന സിനിമയിലെ പൂവച്ചൽ ഖാദറിന്റെ വരികൾ MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് S. ജാനകി ആലപിച്ച ഗാനം

0: കേട്ടു. പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു എടപ്പാളിൽ നിന്ന് PV ഉമ്മർ. പ്രശസ്ത ഗായിക ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആകാശവാണി ഒരുക്കിയ പരിപാടികളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചവരാണ് TN കുഞ്ഞിരാമൻ പാലിയേക്കര, ലതിക കുറ്റുമുക്ക് തുടങ്ങിയവർ.
1: തലമുറകളെ താരാട്ടുപാടിയുറക്കിയ പ്രണയഗാനങ്ങൾക്ക് ശബ്ദമാധുര്യം പകർന്നു നൽകിയ മലയാളത്തിന്റെ പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം നിരവധി പരിപാടികൾ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. July 12 ഞായറാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ആ പരിപാടി അവതരിപ്പിച്ചത് രാജേഷ് മേനോനായിരുന്നു. ആ പരിപാടി ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കത്തുകൾ അയച്ചിട്ടുണ്ട്. നന്ദി.
0: മറ്റ് ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. മോഹൻദാസ് ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ചാണ്. ഫ്രാൻസിസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും വളരെ നന്നായി. പഴയകാലത്തെ റേഡിയോ ശേഖരണത്തെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി. പഴയകാല ആകാശവാണിയുമായുള്ള ബന്ധം മനസ്സിൽ തെളിഞ്ഞു വരികയായിരുന്നു ആ വാക്കുകളിലൂടെ. ഇന്ന് ആകാശവാണി കേൾക്കാൻ സൗകര്യങ്ങൾ കൂടുതലാണെങ്കിലും പഴയകാലത്തെ റേഡിയോ മുന്നിൽ വെച്ച് അതിൽ നോക്കിയിരുന്ന് പരിപാടി കേൾക്കുന്നത് ഒരു പ്രത്യേകതരം അനുഭൂതി തന്നെയായിരുന്നു. ഫ്രാൻസിസിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് മോഹൻദാസ് ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത്. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ച വേലൂർ സ്വദേശിയായ റേഡിയോ ശേഖരത്തിന്റെ ഉടമയായ ഫ്രാൻസിസ് വളരെ നന്നായി അവതരിപ്പിച്ചു എന്നാണ് ലതിക കുറ്റിമുക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. PV ഉമ്മർ എടപ്പാളിനും ആ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തന്റെ റേഡിയോ ശേഖരത്തെക്കുറിച്ചും ആകാശവാണിയെക്കുറിച്ചും വളരെ ഭംഗിയായി തന്നെ ഫ്രാൻസിസ് അവതരിപ്പിച്ചു. ശ്രോതാക്കളുടെ സൗഹൃദ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തെ നേരിൽ കാണാനും സാധിച്ചിട്ടുണ്ട് എന്ന് അവർ എഴുതിയിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് റേഡിയോ ശേഖരിച്ചു കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് പുതിയതും പഴയതുമായ അനേകം റേഡിയോ തന്റെ ശേഖരത്തിലുള്ള ഫ്രാൻസിസിനെ അനുമോദിക്കാതിരിക്കാൻ വയ്യ എന്നാണ് MG ഗോപി ഇളംതുരുത്തി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വിപിൻ വെള്ളിയാട്ട് ചേലക്കരയിൽ നിന്ന് ഇങ്ങനെ കുറിക്കുന്നു, CD ഫ്രാൻസിസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം സെലക്ട് ചെയ്ത പാട്ടുകളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കോർത്തിണക്കി അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാഴ്ച പരിപാടിയെക്കുറിച്ചും സുഭാഷിതം, ആരോഗ്യജീവിതം, ഹരിതം, ആരോഗ്യക്കുറിപ്പുകൾ എന്നിവയെക്കുറിച്ചും ഒക്കെ വിപിൻ വെള്ളിയാട്ട് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: ആകാശവാണി എന്ന മാധ്യമ സ്ഥാപനത്തോട് ശ്രോതാക്കൾക്കുള്ള ഇഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും പല രീതിയിലാണ് ആ ഇഷ്ടം പ്രകടമാക്കുന്നത്. എന്നാൽ ഫ്രാൻസിസ് എന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് റേഡിയോ ശേഖരിച്ചും ശ്രവ്യോത്സവം പോലുള്ള നമ്മുടെ പരിപാടികളിൽ അത് പ്രദർശിപ്പിച്ചുമാണ് ആകാശവാണിയോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നത്. ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തനായ ഒരു ശ്രോതാവാണ് ശ്രീ ഫ്രാൻസിസ്. അദ്ദേഹത്തെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താനായതിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്.
0: ആകാശവാണിയിലൂടെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, രാമായണ പൊരുൾ, സവിശേഷമായ ആരോഗ്യക്കുറിപ്പുകൾ എന്നിവയിലൂടെ എല്ലാവിധ അറിവുകളും നൽകി ശ്രോതാക്കളായ ഞങ്ങളെ ഈ കർക്കിടകം പുണ്യവും നന്മകളും നിറഞ്ഞതാക്കാൻ സഹായിക്കുന്നതിന് നന്ദി ഓതിയിരിക്കുകയാണ് ലതിക കുറ്റുമുക്ക്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ എഴുതുന്നു, ഭക്തിരസപ്രധാനമായ രാമായണ ദിനങ്ങളെ കാതോർക്കാൻ കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആത്മീയ നവീകരണത്തിന്റെ സംശുദ്ധിയോടെ കർക്കടക പുലരിയുടെ തലേനാൾ ആകാശവാണി ഒരുക്കിയ ധ്വനി എന്ന ചിത്രത്തിലെ യൂസഫ് അലി കേച്ചേരി, നൌഷാദ് യേശുദാസ് ടീം ഒരുക്കിയ രാമ എന്ന ഗാനം ഏറെ അനുയോജ്യമായി. അനുബന്ധമായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വാതാപി ഗണപതി ഭജേ എന്ന് തുടങ്ങുന്ന ഹംസധ്വനി രാഗത്തിലുള്ള വീരരസം തുളുമ്പുന്ന ആലാപന മധുരമയാൽ ഒരു രാഗം പല ഭാവം എന്ന പരിപാടിയും ശ്രദ്ധയാകർഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്.
2: ആരോഗ്യ പരിപാടികൾ, ജാഗ്രത, അക്ഷര കേരളം തുടങ്ങി വിജ്ഞാനപ്രദമായ മറ്റു പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്.
0: പക്ഷേ ഇന്ന് അന്തരിച്ച S ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെക്കുറിച്ചുള്ള കത്തുകളുടെ ബാഹുല്യം കാരണം അവ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്തയാഴ്ച ഈ കത്തുകളെല്ലാം ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ഉൾപ്പെടുത്താം.
1: പരിപാടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
3: July 17 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചെമ്പൈ പാടിയ കീർത്തനങ്ങൾ വളരെ ഇഷ്ടമായി. മണികണ്ഠൻ സൗത്ത് കൊണ്ടായി.
4: ലതാ മുരളീധരൻ. 3:26 ശ്രീ ഡി നീലകണ്ഠന്റെ സുഭാഷിതങ്ങൾ, പ്രത്യേകിച്ച് പിഷുഗീത, മനസ്സിന്റെ നിയന്ത്രണം വളരെ അറിവ് പകർന്നതായി. ശ്രീമതി രഞ്ജിനി സുധീരൻ ആലപിച്ച അമ്പിളി എന്ന കുമാരനാശന്റെ കവിത ഹൃദ്യമായി. 4:26 ഗാനമഞ്ചരി ഉറക്കം എന്ന പദം വരുന്നത് പാട്ടുകളുടെ സെലക്ഷനാൽ വളരെ നല്ലതായി. 5:7

0: ഇരുപത്തി ആറിൽ അക്ഷരകേരളത്തിൽ ശ്രീ ശ്രീകണ്ഠൻ നായരുടെ പ്രഭാഷണം ശ്രുതി സംഗമത്തിൽ കേട്ടിരുന്നുവെങ്കിലും വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ബഷീർ ദിനമായ ഇന്ന് ബഷീറിനെ കുറിച്ചുള്ള പ്രഭാഷണം വളരെ യോജിച്ചതും മികവാർന്നതുമായി. ഗാനമഞ്ജരിയിൽ പ്രിയ എന്ന പദം വരുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്ത പ്രിയ എന്ന ശ്രോതാവിനും അഭിനന്ദനങ്ങൾ. വളരെ നല്ലതായി ഗാനമഞ്ജരി. 9/7/26 ശിവദാസൻ തെക്കിനിയത്ത് അവതരിപ്പിച്ച സുഭാഷിതം നല്ല ഭാഷിതവും അറിവുകൾ ഓർമ്മിപ്പിക്കുന്നതുമായി. പി ലീലയുടെ നാരായണീയവുമായി ഇന്നത്തെ പ്രഭാതം ധന്യം. തെന്നിന്ത്യയുടെ വാനമ്പാടി മലയാളികളുടെ പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരമർപ്പിക്കുന്ന പരിപാടിയും ആ മഹത് വ്യക്തിയുടെ എണ്ണിയാലൊടുങ്ങാത്ത പല ഗാനങ്ങളിൽ ചിലതുൾപ്പെടുത്തിയും നിലയം അശ്രുപൂജ നടത്തിയതിൽ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം.
1: മുളങ്കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. ഒരിക്കൽ കൂടി കർക്കടകമാസം വന്നെത്തി. ഒപ്പം രാമായണ ശീലുകൾ മുഴങ്ങുന്ന ദിനങ്ങളും ആയുർവേദ തരികൾ കൊണ്ട് സമ്പന്നമായ കർക്കടക നാളുകളും ആകാശവാണിയിലും കർക്കടകം 1-ാം തീയതി തന്നെ അതിന്റെ അനുരണനങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. പ്രഭാതവന്ദനത്തിൽ വെൺമണി കൃഷ്ണൻ നമ്പൂരിയുടെ രാമായണ പാരായണം, എസ് സൗമ്യയുടെ ശ്രീരാമഗീതാലാപനം, 7 മണിക്കുള്ള രാമായണ പൊരുളിൽ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ രാമായണ വിചിന്തനം, പ്രഭാതവേളയിലെ ചലച്ചിത്ര ഗാന പരിപാടിയിലും ഈശ്വരചിന്തയുടെ മഹാത്മ്യ ഉദ്ഘോഷണവും ശ്രീരാമസ്തുതിപരമായ ഗാനാലാപവും പ്രതീക്ഷയുടെ വരും ദിനങ്ങൾക്ക് കാത്തിരിക്കുന്നു.
2: പൂവിരിയും പുലരിയിൽ ഒരു കിനാവിൻ തളികയിൽ ഞാൻ ഒഴുകി നീന്തുമ്പോൾ ഇന്നലെ ഇന്ന് പോലൊരു കണ്ടു ഞാൻ ഇത്തിരി കുയിലെ നിന്നാദം. രാമനില്ലാത്തൊരു കീർത്തനമോ? പി സുനന്ദ, സുജാത മോഹൻ, എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ എന്നിവർ പാടിയ ലളിതം മധുരം എത്ര മനോഹരം. ആകാശവാണി ശ്രോതാവും കക്കടിപ്പുറം KV UP സ്കൂളിലെ അധ്യാപികയുമായ പ്രിയ ടീച്ചർ പങ്കെടുത്ത ഗാനമഞ്ജരി. പ്രിയ എന്ന പദം വരുന്ന ഗാനങ്ങൾ ഓരോ ഗാനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവയായിരുന്നു. പ്രിയ വട്ടംകുളത്തിനും സുകന്യക്കും ആകാശവാണിക്കും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ, മലപ്പുറം.
3: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ഞാൻ തിരുവില്ലാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഇക്കഴിഞ്ഞ July 12 ലോക യുവജന നൈപുണ്യ ദിനമായിരുന്നല്ലോ. അതിനോടനുബന്ധിച്ച് ആകാശവാണി അന്ന് പ്രക്ഷേപണം ചെയ്ത യുവവാണിയിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ചില വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ഏറെ മിടുക്കരായ കുട്ടികൾ ഒരു നല്ല നാളെയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
4: ആചാര്യ തിരുവത്ര, ചാവക്കാട്. ഇക്കഴിഞ്ഞ 12-ാം തീയതി ഞായറാഴ്ച രാവിലെ പുലരിപ്പൂക്കളിലെ അക്ഷരകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ എന്ന സുദീർഘമായ പ്രഭാഷണം കേട്ടു. സത്യസന്ധവും നിഷ്പക്ഷവുമായ ഒരു വിലയിരുത്തലായി തോന്നി. ആകാശവാണിയുടെ നാൾ വഴികളെ കുറിച്ച് ആധികാരികമായി ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി ശ്രോതാക്കളുടെ മുന്നിൽ എത്തിച്ച ഡി പ്രദീപ് കുമാറിനും ആകാശവാണി തൃശൂർ നിലയത്തിനും എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്.
5: കാട്ടോടി ദേശത്തു നിന്നും സന്ധ്യ ശാജികുമാർ. കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ പരിപാടികളും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പാട്ടോർമ്മകൾ വളരെ നന്നാവുന്നുണ്ട്. പരിപാടിയായ പുലരിപ്പൂക്കള്, പിന്നെ ഗാന്ധിമാർഗം, അതുപോലെ റൈറ്റ് ട്രാക്ക്, എല്ലാം വളരെ ഉപകാരപ്രദമായ പരിപാടികളാണ്. ആരോഗ്യരംഗമാണെങ്കിലും ആരോഗ്യ കേരളം പരിപാടിയിൽ ആകാശവാണിയുടെ നിർദ്ദേശങ്ങൾ, അതുപോലെ നമുക്ക് മഴക്കാലത്ത് അനുവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് വളരെ ഉപകാരപ്രദമായി തോന്നി.
6: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
7: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
6: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
9: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൻസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
10: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിത പാഠം 2-4 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
11: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
9: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
12: ഒറ്റപ്പാലം കണ്ണാശുപത്രി, ചെർപ്പളിശ്ശേരി റോഡ്, തോട്ടക്കര, ഒറ്റപ്പാലം.
13: ഫോൺ 9446095714.
14: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
15: ആകാശവാണി തൃശൂർ.
13: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
15: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർട്ട് തൃശൂർ. ഫോൺ

0: 8078788882.
1: എടോ, നമ്മുടെ കണ്ണിന് നല്ല കിടിലം ക്ലാരിറ്റി ഒക്കെ വേണ്ടേ? ഇങ്ങനെ നടന്നാ മതിയോ?
2: അതിപ്പോ പ്രായമാകുമ്പോ കുറച്ചൊക്കെ കാഴ്ച മങ്ങുന്നത് സ്വാഭാവികല്ലേ.
1: ആ വിചാരങ്ങൾ മാറ്റിക്കോ. അത്യാധുനിക സംവിധാനങ്ങളുമായി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശ്ശൂരിലുള്ളോണ്ട് നമ്മുടെ കണ്ണ് പെർഫെക്റ്റ് ആക്കാം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശ്ശൂർ.
4: ചോദ്യം ഇതായിരുന്നു: ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ഉത്തരം: ഫോക്ലാൻഡ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഫോക്ലാൻഡ് ദ്വീപുകൾ ഇപ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണ്. അർജന്റീനയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ ഈ ദ്വീപുകളുടെ പേരിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ഉത്തരം: ഫോക്ലാൻഡ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഫോക്ലാൻഡ് ദ്വീപുകൾ ഇപ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണ്. അർജന്റീനയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ ഈ ദ്വീപുകളുടെ പേരിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ഇനി ചിന്താവിഷയം.

വായനയോട് വെറുപ്പുള്ള ഒരു കുട്ടിയുമില്ല. ശരിയായ പുസ്തകം കണ്ടെത്താത്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഫ്രാങ്ക് സെറാഫിനി. വായനയോട് വെറുപ്പുള്ള ഒരു കുട്ടിയുമില്ല. ശരിയായ പുസ്തകം കണ്ടെത്താത്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഫ്രാങ്ക് സെറാഫിനി.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് വെസ്റ്റ് ഫോർ തൃശൂർ. ഫോൺ 8078788822.
3: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: മെഡിസെപ്പ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
0: രാവിലെ 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി നശാമുക് ഭാരത് അഭിയാൻ. 12:40 പ്രകാശധാര മുണ്ടിനീര്. ഡോക്ടർ സിനിയ ടി നുജും സംസാരിക്കുന്നു. ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ 59:56. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
6: Catch the rain. बारिश के पानी की एक एक बूंद को हमें बचाना है, तो मेरा खास आग्रह है वर्षा का बूंद बूंद पानी हम मिलकर के बचाएं।
7: जल है तो हम है, आइए घरों ऑफिसों में रेन वाटर हार्वेस्टिंग तकनीक अपनाएं, रिचार्ज पिट और शाफ्ट बनवाएं, अनुपयोगी बोरवेलों को ठीक करें, जलाशयों से गाद निकालें, अधिक से अधिक पेड़ लगाएं। इस बारिश आइए जुड़े कैच द रेन अभियान से।
8: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार। संसद का मॉनसून सत्र कल से शुरू, दोनों सदनों के सुचारू संचालन के लिए सर्वदलीय बैठक आज। राष्ट्रीय परीक्षा एजेंसी का छात्रों और अभिभावकों को कड़ा निर्देश, फर्जी या एआई से बनी ओएमआर शीट जमा करने पर होगी कानूनी कार्रवाई। केंद्रीय माध्यमिक शिक्षा बोर्ड ने 10वीं कक्षा की दूसरी बोर्ड परीक्षा के परिणाम घोषित किए। खराब मौसम के कारण श्री अमरनाथ जी और माता वैष्णो देवी यात्रा अस्थायी रूप से स्थगित। और फीफा फुटबॉल विश्व कप फाइनल में आज अर्जेंटीना और स्पेन आमने सामने, इंग्लैंड ने फ्रांस को हराकर तीसरा स्थान प्राप्त किया। संसद के मानसून सत्र से पहले सरकार ने आज सर्वदलीय बैठक बुलाई है। बैठक

0: സംഗമം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ചിത്രം മേഘമൽഹാർ. ഗാനശില്പികൾ ONV കുറുപ്പ്, രമേശ് നാരായണൻ.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
4: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം ഒ പി വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
5: കാക്കക്കുയിൽ, ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

0: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ്
0: എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
1: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
0: ഒന്നുകൂടി
1: വേണ്ട,
0: ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
1: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
2: ആർബിഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
3: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ചിത്രപാടിയ ഗാനം, ചിത്രം നിറക്കൂട്ട്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: അടുത്ത ഗാനം എസ് ജാനകി പാടിയത്. ചിത്രം തച്ചോളിയോദയനെ. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

മഞ്ഞക്കണ്ണി കൊന്ന പൂവുകൾ ചൂടും മേടപ്പുലരി പെണ്ണേ, ഏ പെണ്ണേ.

യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ചിത്രം സുന്ദരപുരുഷൻ. ഗാനശില്പികൾ കൈതപ്രം, മോഹൻ ചിത്തര. ഗായകൻ യേശുദാസ്.

രാവിലെ 9:30 ബാലലോകം. ജ്ഞാനോദയം യു പി സ്കൂൾ ചിറ്റണ്ടയിലെ കുട്ടികളുടെ വിവിധ പരിപാടികൾ. സുധിൻ രാജിൻ്റെ ലളിതഗാനം, സൻഹയുടെ മലയാളം ആംഗ്യപ്പാട്ട്, ശ്ലോക ജയപ്രകാശിൻ്റെ ഇംഗ്ലീഷ് കവിത, ദക്ഷയുടെ മലയാളം കഥ, ധ്വനിയുടെ മലയാളം കവിത, അവന്തിക കെയുടെ ഡയറിക്കുറിപ്പ്, ഫാത്തിമ ഹിദ എം കെയുടെ മാപ്പിളപ്പാട്ട്, ഒറ്റപ്പാലം LSNG ഹയർ സെക്കൻഡറി സ്കൂളിലെ നിഹാര DJ ആലപിക്കുന്ന കവിത രാവിലെ 9:30. പത്ത് മണിക്ക് ലളിത സംഗീത പാഠം. രചന പി സിന്ധുമോൻ, പഠിപ്പിക്കുന്നത് AE വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് തിനി സുനി. 10:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് യശോദാ മുരളി അവണൂർ. 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി നശാമുക്ത് ഭാരത് അഭിയാൻ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത് രേവതിക്കൊരു പാവക്കുട്ടി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. വൺ മാൻ ഷോ. ഈ ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി, അൽഫോൻസ് ജോസഫ് ഇടമിട്ട്, പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. ചിത്രം ജലോത്സവം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: ആകാശവാണി തൃശൂർ. ബാലലോകം.

ബാലലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ബാലലോകത്തിൽ ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി സുധിൻ രാജ്

0: സുധിൻ രാജ് ആലപിച്ച ലളിതഗാനമാണ് കേട്ടത്. ഇനിയൊരു മലയാളം ആംഗ്യപ്പാട്ടായാലോ സൻഹ അവതരിപ്പിക്കുന്നു.
1: പണ്ടൊരു പുഴയ

സൻഹ അവതരിപ്പിച്ച മലയാളം ആംഗ്യപ്പാട്ടാണ് കേട്ടത്. അടുത്തതൊരു മാപ്പിളപ്പാട്ടാണ്. ആലപിക്കുന്നത് ഫാത്തിമ ഹിദ എം കെ.

வசந்தம் தூகி சுகந்தம் பாகி வசந்தம் தூகி சுகந்தம்.

0: ഫാത്തിമ ഹിദ എം കെ ആലപിച്ച മാപ്പിളപ്പാട്ടാണ് കേട്ടത്. ഇനിയൊരു കഥ കേട്ടാലോ? ദക്ഷ അവതരിപ്പിക്കുന്നു.
1: കഥയുടെ പേരെന്താന്നറിയാമോ? അലിയുടെ പഴക്കൊതി. പാവം കുട്ടിയാണ് അലി. പക്ഷേ അലിക്ക് പലപ്പോഴും കള്ളം പറയേണ്ടി വരാറുണ്ട്. അതിന് കാരണം എന്തെന്നോ? വാഴപ്പഴം അലിക്ക് വല്ലാത്ത കൊതിയാണ്. എവിടെ പഴം കണ്ടാലും അവൻ അത് എടുത്തു തിന്നും. ഒരു ദിവസം അലിയുടെ അമ്മ വിരുന്നുകാർക്ക് കൊടുക്കാനായി പഴം കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കി. അമ്മ അടുക്കളയിൽ നിന്നും മാറിയ തക്കം നോക്കി. അലി ഈ പലഹാരത്തിനുള്ളിലെ പഴം മാത്രം എടുത്തു അകത്താക്കി. കുറച്ചു കഴിഞ്ഞ് വിരുന്നുകാർ എത്തി. അപ്പോൾ പലഹാരപാത്രം തുറന്നു നോക്കിയ അമ്മ ഞെട്ടിപ്പോയി. തുളവീണ പലഹാരങ്ങളാണ് പാത്രത്തിൽ. അതിലെ പഴമെല്ലാം എടുത്തത് അലിയാണെന്ന് കാര്യം അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ടും അമ്മ ചോദിച്ചു, അലി ഈ പലഹാരത്തിന് എന്തു പറ്റി? അത് അമ്മ ഉറുമ്പു വന്ന് പഴമെല്ലാം എടുത്തു കൊണ്ടുപോയി. അവൻ പറഞ്ഞു, അലി ഈ പഴം എടുത്തത് നീ തന്നെയല്ലേ? പിന്നെ എന്തിനാ കള്ളം പറയുന്നത്? അമ്മ പല തവണ ചോദിച്ചിട്ടും അലി സത്യം പറഞ്ഞില്ല. അലിയുടെ പഴക്കൊതി അവനെ ഒരു കള്ളനാക്കി മാറ്റുകയാണ്. അതോർത്ത് അമ്മയ്ക്ക് വിഷമമായി. പിറ്റേന്ന് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വരാൻ അലി പുറപ്പെട്ടു. ചന്തയിലെത്തിയപ്പോൾ അലിക്ക് കൊതി സഹിച്ചില്ല. എല്ലാ കടയിലും നല്ല പഴുത്ത വാഴപ്പഴമുണ്ട്. അവൻ ഒരു കടയിൽ കയറി കുറേ പഴം മോഷ്ടിച്ചു സഞ്ചിയിലാക്കി. പക്ഷേ അലി പഴം സഞ്ചിയിലാക്കുന്നത് നോക്കി പുറകിൽ തന്നെ കടക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. അമ്പട കള്ള, നിന്നെ ന്യായാധിപന്റെ മുന്നിൽ എത്തിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അലിയെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് കടക്കാരൻ പുറത്തിറങ്ങി. എങ്ങനെ രക്ഷപ്പെടും? അലി ആലോചിച്ചു. പെട്ടെന്ന് അവനൊരു സൂത്രം പിടികിട്ടി. അവൻ മോഷ്ടിച്ച പഴവും പഴം തൊലിയും കഴിച്ചു. അതോടെ അലിക്ക് വയറുവേദനിക്കാനും തുടങ്ങി. അയ്യോ, വയറുവേദനിക്കുന്നേ! മുറിയിൽ നിന്നും കരച്ചിൽ കേട്ട കടക്കാരൻ തിരിച്ചെത്തി. വാതിൽ തുറന്നു ഒഴിഞ്ഞ സഞ്ചി കണ്ടപ്പോൾ അയാൾക്ക് കാര്യം പിടികിട്ടി. കുട്ടി, നിനക്കുള്ള ശിക്ഷ നീ തന്നെ നടപ്പിലാക്കി. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല. പഴക്കൊതി നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെ കുഴപ്പങ്ങൾ ഉണ്ടാകും. ഇത്രയും പറഞ്ഞ് കടക്കാരൻ അലിയെ വൈദ്യന്റെ അടുത്തെത്തിച്ചു. അതോടെ അലി പഴക്കൊതി കുറച്ചു. മോഷണം നിർത്തി. മിടുക്കനായി കൂട്ടുകാരെ ആരോടും കള്ളം പറയരുത് എന്ന് ഈ കടയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
0: ദക്ഷ അവതരിപ്പിച്ച കഥയാണ് കൂട്ടുകാർ കേട്ടത്. അടുത്തതായി ശ്ലോക ജയപ്രകാശ് ഇംഗ്ലീഷ് പദ്യം ആലപിക്കുന്നു.
2: Today, I'm going to recite the poem Casabianca by Felicia Dorothea Hemans. The boy stood on the burning deck, when saw but he had fled. The flame that lit the battle's wreck shone round him over the dead. Yet beautiful and bright he stood, as born to rule the storm. A creature of heroic blood, a proud though childlike form. The flames rolled on. He would not go without his father's word. That father faint in death below, his voice no longer heard. He called aloud, "Say, father, say, if yet my task is done?" He knew not that the chieftain lay unconscious of his son. "Speak, father," once again he cried, "if I may yet be gone?" And but the booming shots replied, and fast the flames rolled on. Upon his brow he felt their breath, and in his waving

0: higher and looked from that lone post of death in still yet brave despair and shouted but once more aloud, "My father, must I stay?" While over him fast through the sail and shroud the writhing fires made way. They wrapped the ship in splendor wild, they caught the flag on high and streamed about the gallant child like banners in the sky. There came a burst of thunder sound. The boy, oh, where was he? Asked of the wind that far around, with fragments strewed the sea, with mast and helm and pennon fair, that well had borne their part. But the noblest thing which perished there was the king, faithful heart.
1: ശ്ലോക ജെ പ്രകാശ് ആലപിച്ച ഇംഗ്ലീഷ് പദ്യമാണ് കേട്ടത്. അടുത്തത് അവന്തിക കെ അവതരിപ്പിക്കുന്ന അവന്തികയുടെ ഡയറി കുറിപ്പ്.
2: 16/2/2026 തിങ്കൾ. ഇന്ന് ശ്രീരുദ്രൻ ഞങ്ങൾക്ക് പായസം കൊണ്ടുവന്നു. നല്ല മധുരമുള്ള പായസം. ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഇനിയും വേണമെന്ന് തോന്നി. അപ്പുറത്തെ ക്ലാസ്സിൽ കൊടുത്തപ്പോൾ അത് കഴിഞ്ഞു. പായസത്തിൽ നിറയെ ശർക്കരയും ഈത്തപ്പഴവും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയില്ല. നിഹാലിന് കിട്ടി. നാളെ അമ്മയുടെ പിറന്നാളാണ്. അമ്മയോട് പായസം വയ്ക്കാൻ പറയണം. ശ്രീരുദ്രൻ പഴനിയിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു നല്ല രസമുള്ള ഈ പായസം.
1: അവന്തിക കെ അവതരിപ്പിച്ച അവന്തികയുടെ ഡയറിക്കുറിപ്പാണ് കേട്ടത്. ഇനി ഒരു കവിത കേൾക്കാം. ആലപിക്കുന്നത് ധ്വനി.
3: ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ശ്രീ ഏയാച്ചേർ രാമചന്ദ്രന്റെ നീലി എന്ന കവിതയിലെ ഏതാനും വരികളാണ്.

പർവ്വതകൾ, പൈങ്കുനികൾ തോറും കൊളുത്തും വിളക്കുകൾ മുഴുവനും ഊതിക്കെടുത്തേ. മെഹി കവിയുന്ന ചോരയ കളിമഞ്ചരാതുകൾ നിറച്ചു കത്തിപ്പതും, കാട്ടിലകാൽ തൃക്കാർത്തിക തീർപ്പതും, പുകയൂതിയൂതി പറപ്പിച്ചെരിക്കിന്റെ മറവിൽ മറയുന്നതും മായാമയി നിന്റെ

0: കള്ളം കവിത പറയുന്നതും കള്ളം.
1: ധ്വനി ആലപിച്ച കവിതയാണ് നിങ്ങൾ കേട്ടത്. ചിറ്റണ്ട ജ്ഞാനോദയം യു പി സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇന്ന് ബാലലോകത്തിൽ കേട്ടത്. ഇനിയൊരു കവിത കേൾക്കാം. ഒറ്റപ്പാലം LSN GHSS നിഹാര ഡി ജെ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം.
2: എനിക്ക് ദേശത്തിന്റെ മറുനാട്ടിൽ നിന്ന് ഓണം മനസ്സിലുണർത്തുന്നതെന്തൊക്കെ ഓർമ്മകൾ.

0: ഒറ്റപ്പാലം LSNG HSS നിഹാര DJ അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്ത ബാലലോകത്തിൽ നമുക്ക് വീണ്ടും ഒത്തുകൂടാം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമ്മൽ.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരി ദിനി സുനിൽ.
1: പല്ലവി ശരിക്കും മനസ്സിലായില്ലേ? ഇന്നൊരു താളത്തിൽ പാടാൻ വൺ

0: മലരമ്പൻ എത്തിയിട്ടും മുരളീധരൻ മാത്രം വന്നതില്ല കളകളമൊഴുകുമീ യമുനതൻ ഓളങ്ങൾ കണ്ണാ നിൻ പദതാളം കാതോർത്തു നിൽപ്പു
1: കണ്ണാ നിൻ പദതാളം കാതോർത്തു നിൽപ്പു.

ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് ശ്രീ എ. ഇ. വാമനൻ നമ്പൂതിരി. പഠിച്ചത് കുമാരി ദിനി സുനിൽ.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ. കോട്ടയം കുഞ്ഞച്ചൻ ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസും സിന്ധുവും പാടിയ ഗാനം. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം.

0: ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,135 രൂപയ്ക്കും പവന് 1,05,080 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: പ്രകൃതി തൻ

0: സ്വാഗതം.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പാട്ടോർമകൾ പുനഃപ്രക്ഷേപണം.
1: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. പാട്ടോർമകളിൽ യശോദാമുരളി അവണൂർ എഴുതിയ കത്താണ് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്. യശോദാമുരളിയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, ഓർമ്മകൾ പാട്ടുകളായും പാട്ടുകൾ ഓർമ്മകളായും ബന്ധപ്പെട്ട എത്രയോ സംഭവങ്ങളും മുഹൂർത്തങ്ങളും എന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൽ ഒരു പാട്ടോർമ മറക്കാനാവാതെ എണ്ണത്തിൽ ഒന്നാമതായി തന്നെയുണ്ട്. ഒരു 35 വർഷം പിന്നിലോട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. അന്ന് എന്റെ കല്യാണ ദിവസമാണ്. വയസ്സ് 28 കല്യാണങ്ങളൊന്നും ഒത്തുവരാതെ നിൽക്കുന്ന ഞാൻ ഇന്നത്തെ പോലെയൊന്നുമല്ല അന്ന്. ഒരു 18-19 വയസ്സ് കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന പെൺകുട്ടികൾ അച്ഛനമ്മമാരുടെ സ്വൈരക്കേടാണ്. എന്റെ ഒരു പ്രകൃതം കൊണ്ടാവും ഒരിക്കൽ വന്നവർ പിന്നെ വരില്ല. അങ്ങനെ അനസ്യൂതം നടന്ന പെണ്ണുകാണൽ ചടങ്ങിന്റെ ഗൗരവവും സന്തോഷങ്ങളും നശിച്ചപ്പോൾ വരുന്നവരെയൊന്നും ഞാൻ നോക്കാതെയുമായി. അതുകൊണ്ട് കല്യാണപ്പന്തലിൽ വെച്ചാണ് ഞാൻ എന്റെ ഭർത്താവിനെ ആദ്യം കണ്ടത്. എന്തെങ്കിലും ആവട്ടെ, ഒരു താലിഭാഗ്യം കിട്ടിയല്ലോ. നെറുകയിൽ സിന്ദൂരമിട്ട സ്ത്രീകളെ കാണുമ്പോൾ കൊതിയായിരുന്നു എനിക്ക്. അതിന് സാധിച്ചു. ഏറെ അത്ഭുതം മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞ കാര്യമായിരുന്നു. എന്നെ തനിച്ചാക്കി പോകുന്ന ആ വേദനയിലും അച്ഛൻ എനിക്ക് പ്രതീക്ഷ നൽകി. 2 വർഷത്തിനുള്ളിൽ ഗുരുവായൂരപ്പന്റെ പേരുള്ള ഒരാൾ എനിക്ക് കൂട്ടായി വരുമെന്ന്. ആ മുരളീധരനെ നേരിൽ കാണുന്നത് മാല ചാർത്തുമ്പോഴാണ്. അന്ന് രാത്രി ആളെന്നോട് പാട്ട് പാടാൻ പറ്റൂ എന്ന് ചോദിച്ചു. ഇതെന്താ സിനിമയോ? പാട്ടൊക്കെ പാടി സീനുണ്ടാക്കാൻ? മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഞാൻ മടിക്കാതെ പതുക്കെ ഒരു കാച്ചങ്ങ് കാച്ചി. കൊടുങ്കാറ്റേ നീ ഇളംകാറ്റാകൂ, ഈ പുഷ്പ

0: നികുഞ്ചത്തിൽ ഉറങ്ങൂ, ഈ സ്നേഹമഞ്ചത്തിൽ ഉറങ്ങൂ. ഇങ്ങനെ ആരംഭിക്കുന്ന ജാനകിയമ്മയുടെ ഗാനം. ഒറ്റനോട്ടത്തിൽ ഏറെ റഫ് ആൻഡ് ടഫ് ആയി തോന്നിയ ആളെ ഒന്ന് സോഫ്റ്റാക്കാനായി തെരഞ്ഞെടുത്തതാണ് ഈ ഗാനം. ജീവിച്ചു തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത്, കൊടുങ്കാറ്റു പോയിട്ട് ഒരു ഇളങ്കാറ്റു പോലുമല്ല ആളെന്നും, ഞാനെന്ന സ്നേഹപുഷ്പമഞ്ചം ശരിക്കുമൊരു മുള്ളുമുരുക്കാണെന്നും. എന്നാലും ഞങ്ങളുടെ ഈ ജീവിത നദി വലിയ കേടൊന്നുമില്ലാതെ ഇന്നും ശാന്തമായി ഒഴുകുന്നു. പാവം ഇപ്പോഴും എന്റെ പാട്ടുകളൊക്കെ നിശബ്ദമായി സഹിക്കുന്നു. അന്നത്തെ ആ ഗാനം എപ്പോഴെങ്കിലും ആകാശവാണിയിലൂടെ കേൾക്കുമ്പോഴൊക്കെ ആ ദിവസത്തെ ഒരു ചമ്മലോടെ ഞാൻ ഓർക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഈ ഗാനം ഇഷ്ടമാവും എന്ന് കരുതുന്നു. പ്രതീക്ഷയോടെ, യശോദാ മുരളി, അവണൂർ. പ്രിയരെ, യശോദാ മുരളിയോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഇത് തൃശ്ശൂർ ആകാശവാണിയുടെ പാട്ടോർമകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: ഓ, താങ്ക് യു.
0: നമുക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്.
1: ശ്രോതാക്കൾക്ക് പങ്കുവെക്കാനുള്ള ഒരു വേദി അത് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാട്ട് എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാ, പാടാൻ പറ്റിയില്ലെങ്കിലും. അപ്പൊ ഓരോ പാട്ടിനും ഓരോരോ ഓർമ്മകളുണ്ട് കുട്ടി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏജ് ആയുള്ള ആൾക്കാർ, അന്നൊന്നും മറ്റേ ദൃശ്യ മാധ്യമങ്ങളില്ലല്ലോ, ശ്രദ്ധങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ ഓരോ പാട്ടിനും നമുക്ക് ചേർത്ത് വെക്കാൻ ഒരേ ഓർമ്മകളുണ്ട്. അതില് ഒരു ഓർമ്മയാണ് ഞാൻ അങ്ങോട്ട് എഴുതിയത്.
0: വിവാഹ നാളിലെ നല്ലൊരു ഓർമ്മയാണ് പങ്കുവച്ചിരിക്കുന്നത്.
1: അതെ അതെ, ഞാൻ അതിൽ എഴുതിയല്ലോ, നമ്മള് ഇന്നത്തെ കുട്ടികളുടെ പോലെയല്ല നമുക്ക് അന്നത്തെ ഒരു അനുഭവം. ഞാന് അന്നത്തെ ദിവസമാണ് ആളെ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പൊ പിന്നെ നമുക്ക് ആ ഇംപ്രഷൻ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ആളെ മുഖം നോക്കിയിട്ട് ഒരു സങ്കല്പിക്കാനുള്ളൊരു സമയം ഇല്ല. അതിനെ ഒരു മെച്ചപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു സംഭവം മനസ്സിൽ ചെയ്തതാണ്. ആള് പറയും കൂടി ചെയ്തപ്പോഴേ പാട്ട് പാടൂ എന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ.
0: അന്നത്തെ ദിവസം അദ്ദേഹം പാട്ട് പാടുന്ന ആളാണോ?
1: അല്ലല്ല ട്ടോ, ആസ്വദിക്കും മാത്രം. പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ല, എന്നോട് അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു.
0: അദ്ദേഹം എന്താ ചെയ്യുന്നത്? മുരളീധരൻ എന്നാണ് പേര്.
1: ആള് ആർട്ട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ അതുപോലെ കമ്പ്യൂട്ടറില് ഫോട്ടോഷോപ്പ് വർക്ക്,
0: ഗ്രാഫിക്സിന്റെ ഒക്കെ
1: കാര്യങ്ങളൊക്കെ.
0: എവിടെയാ? അവണൂര് തന്നെയാണോ അതോ?
1: ഇപ്പൊ വീട്ടിലാണ്, മുമ്പേ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. പിന്നെപ്പോ കോവിഡിന് ശേഷം ആളിപ്പോ വീട്ടിൽ തന്നെയാണ്, ഓൺലൈനിൽ ചെയ്യാണ്.
0: ഒരു കലാഹൃദയമുള്ള ആളാണ്,
1: കലാകാരൻ തന്നെയാണ്, ഫുൾ ടൈം കലാകാരനാണ്. അതിന്റെ ഗുണം ദോഷമൊക്കെ ഉണ്ട്.
0: പിന്നെ വീട്ടിലെ ആരൊക്കെയാ ഉള്ളത്?
1: മക്കളെ രണ്ടുപേര്, രണ്ടാം കുട്ടികളാണ്. അതില് മൂത്ത മകൻ കല്യാണം കഴിച്ചു, അവന് ഒരു 4 വയസ്സായിട്ടുള്ള ഒരു കുഞ്ഞുമോണ്ട്. പിന്നെ രണ്ടാമത്തെ ആളും അതുപോലെ തന്നെ ആർട്ടിസ്റ്റാണ്, അവൻ ശില്പിയാണ്. സാംസ്കൃതി യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ കാലടി, അത് കഴിഞ്ഞിട്ട് അവൻ സ്വന്തം വർക്കൊക്കെ ആയിട്ട് പോണു. കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് സന്തോഷമായിട്ട് ചെറിയൊരു ഫാമിലി അങ്ങനെ പോണു. റേഡിയോയുടെ ഒരു ഫുൾ ടൈം ശ്രോതാവായ കാരണം വലിയൊരു സ്വാധീനമാണ് കേട്ടോ ആകാശവാണി എന്ന് പറഞ്ഞത്. 7 മണി വരെയുള്ള പരിപാടികൾ നമുക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല, അത്രമാത്രം അറിവും ഒക്കെ തരുന്ന പരിപാടികളാണ്. പിന്നെ ഇപ്പൊ വായിക്കാനുള്ള സമയങ്ങളും കുറഞ്ഞല്ലോ, അപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ നമുക്ക് വർക്കും നടക്കും, കാര്യങ്ങളും അറിയും ചെയ്യാം. പിന്നെ മറ്റുള്ള ജോലി സമയത്തൊക്കെ നമ്മള് കുറച്ചൊക്കെ ഓഫ് ചെയ്യും, പുറത്തേക്ക് പോകുമ്പോഴൊക്കെയാണ് പിന്നെ അതൊക്കെ ഒന്ന് കേൾക്കാതിരിക്കുള്ളൂ. പിന്നെ ഇപ്പൊ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കൂലോ. ഇപ്പൊ
0: പിന്നെ ഇപ്പൊ ഫോണിലാണെങ്കിലും ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി റേഡിയോ കേൾക്കാം.
1: അതെ, അതുണ്ട്, അത് എടുത്തിട്ടുണ്ട്. ആകാശവാണി ഇപ്പൊ പുറത്തു പോയാലും നമുക്ക് നമ്മുടെ പരിപാടി കേൾക്കാല്ലേ, എവിടെ ഇരുന്നാലും കേൾക്കാം.
0: അതെ,
1: അപ്പൊ അതുകൊണ്ട് ആകാശവാണി വിട്ടിട്ടുള്ള ഒരു കളിയില്ല.
0: അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ ഞങ്ങളെ എല്ലാവരും കരുതുന്നതിൽ വലിയ സന്തോഷം.
1: ഓ ഓക്കെ, ഞങ്ങള് അങ്ങനെ തന്നെയാ കരുതുന്നത് ഞാന്.
0: അന്ന് വിവാഹനാളിൽ മുരളീധരൻ പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ പാടിയ പാട്ട് അമൃതവാഹിനി എന്ന ചിത്രത്തിലെ ഗാനമാണ് അല്ലേ?
1: ജാനകിയമ്മ പാടി.
0: അതെ,
1: ജാനകിയമ്മയുടെ നല്ലൊരു ഫാനാണ് ഞാൻ. അമ്മ ഇപ്പോ 2 ദിവസം മുമ്പ് നമ്മള് വിട്ടു പോയല്ലോ. അപ്പൊ എല്ലാവരും മരിക്കും, എന്നാലും കൂടിയിട്ട് ഇവരൊന്നും മരിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണ്.
0: അതെ, പാട്ടുകളിലൂടെ അവര് ജീവിക്കുകയാണ് അല്ലേ?
1: അതെ അതെ അതെ, അവർക്കൊന്നും മരണമില്ലല്ലോ, ശരീരല്ലേ പോണുള്ളൂ.
0: തമിഴ് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള വൈരമുത്തു ജാനകിയമ്മയുടെ മരണത്തിന് ശേഷം ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, ഗാനാഞ്ജലി എന്ന പേരില്. അപ്പോ ആ കവിത മലയാള തർജ്ജമ ഇങ്ങനെയാണ്: നിനക്ക് പാടാൻ കഴിയാത്ത പാട്ടൊന്നുമില്ല, നിന്റെ പാട്ട് കേൾക്കാതെ രാത്രികൾ പുലരാറില്ല. അമ്മേ നീ എന്നെന്നും ജീവിക്കും. എത്ര അർത്ഥവത്തായിട്ടുള്ള വരികളല്ലേ.
1: പിന്നെ നമ്മള് ഒരു ദിവസം പോലും ജാനകിയമ്മയുടെ ശബ്ദം കേൾക്കാത്തൊരു ദിവസമല്ലല്ലോ. അതുപോലെ തന്നെ ഏത് പാട്ടും, ഇപ്പൊ കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, കാമുകിയാവട്ടെ, ഭാര്യ, അങ്ങനെ ഏത് രൂപത്തിലുള്ള ആൾക്കാരുടെ ശബ്ദം ആള് അതുപോലെ പാടാൻ പറ്റിയ ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വലിയ നഷ്ടം തന്നെയാണ് നമുക്ക്.

0: വയസ്സ് മുതലേ പാടാൻ തുടങ്ങിയിട്ടുണ്ട് അവര്. ഏകദേശം ഒരു 10 വയസ്സ് വരെയാണ് അവര് ഔപചാരികമായിട്ടുള്ള ഒരു സംഗീത പഠനം ചെയ്തിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും ആ ഒരു കുറഞ്ഞ കാലയളവിൽ ഔപചാരികമായിട്ടുള്ള ഒരു സംഗീത പഠനത്തിൽ ഉപരിയായിട്ട് ജന്മസിദ്ധമായിട്ടുള്ള കഴിവ് കൂടി ഉണ്ട് അവർക്ക്
1: തോന്നിയിട്ടുള്ളത്. അത് ദൈവത്തിന്റെ ഒരു പരസ്പർശമുള്ള ആൾക്കാരായിരിക്കും അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, അപ്പൊ ആ പഠിച്ചതിന്റെ അല്ലെങ്കിൽ അത് ജന്മസിദ്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആള് തന്നിട്ടുള്ളത്, അതിലപ്പുറത്ത് എന്തോ ഒരു അത്ഭുതം ഉണ്ട് ആളുടെ അടുത്ത് നിന്ന് തോന്നിയിട്ടുണ്ട്. അത് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു കരസ്പർശം ആയിരിക്കും എന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. കാരണം അമ്മ അങ്ങനെ

0: ജന്മസിദ്ധ ആയിട്ടുള്ള കാര്യങ്ങളല്ല ആള് തന്നിട്ടുള്ളത്. അതിനപ്പുറത്ത് എന്തോ ഒരു അത്ഭുതം ഉണ്ട് ആളുടെ അടുത്ത് നിന്ന് തോന്നിയിട്ടുണ്ട്. അത് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു കരസ്പർശം ആയിരിക്കും എന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. കാരണം അമ്മ അങ്ങനെ വയ്യാത്തൊരാളായിരുന്നു എന്ന് പറയുന്നു. ആസ്മ രോഗം ഉണ്ടായിരുന്നു. ആ രോഗാവസ്ഥയിൽ പോലും ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോ അമ്മ ഈ രൂപത്തിൽ പാടിയത് നമുക്ക് തോന്നുകയില്ല.
1: പിന്നെ ഈ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ പാടുമ്പോ റെക്കോർഡിംഗ് സമയത്ത് സ്വരസ്ഥാനം ഏതാണെന്ന് കുറിച്ചു വെക്കുക പോലും ചെയ്യാതെയാണ് അവര് പാടിയിരുന്നത് എന്നാണ് വായിച്ചറിയാൻ സാധിച്ചത്.
0: ഞാനിപ്പോ അതായത് മരിച്ചതിന്റെ ശേഷം ആരോ പറയുന്നത് കേട്ട് മറ്റവരൊക്കെ സ്വരസ്ഥാനങ്ങളൊക്കെ എഴുതിയിരുന്നു, അമ്മ കേട്ടിട്ടുള്ള ആണ് പാടിയിരുന്നത് എന്ന് മനസ്സിലാക്കി.
1: എസ് ജാനകിയെ അവരുടെ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സംഗീത ലോകത്തേക്ക് വഴിതിരിച്ചു വിട്ടത്. പിന്നെ ആകാശവാണിയുമായിട്ട് വലിയൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സംഗീത മത്സരത്തിലെ രണ്ടാം സ്ഥാനം നേടി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ആ സമയത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നെ ഒരു നാദസ്വര വിദ്വാന്റെ കീഴിലാണ് സംഗീതം അഭ്യസിച്ചത്. പൈതി സ്വാമി ആയിരുന്നു ആദ്യ ഗുരു.
0: നാദസ്വരത്തിന്റെ കൂടെ ഒരു പാട്ട് പാടി.
1: അതെ അതെ അതെ, തമിഴിലാണ്, ശിങ്കാരവേലനെ. അതെ, അപ്പൊ അങ്ങനെ വിവിധ ഭാഷകളിലെ അനേകായിരം ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ച്.
0: പിന്നെ അനേകായിരം ഗാനങ്ങൾ, അത് എല്ലാ ഗാനങ്ങളും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന പാട്ടുകളാണ്.
1: പിന്നെ തമിഴിലും തെലുങ്കിലും ഒക്കെ ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. സംഗീതത്തിന്റെ സർവ മേഖലയെയും സ്പർശിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്ന് തന്നെ പറയാം അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ പാട്ടോർമ്മകളിൽ ഈ പാട്ട് കേൾക്കുമ്പോ നമുക്ക് ആ ഒരു അതുല്യ ഗായികയെ, ഗാനകോകിലത്തെ നമുക്ക് സ്മരിക്കാം.
0: അതെ, എല്ലാവർക്കും വേണ്ടി ആ അമ്മേനെ ഒന്നും കൂടി ഓർക്കാൻ ഈ ഒരു പാട്ടോർമ്മയിലൂടെ കിട്ടട്ടെ. നമ്മുടെ ആകാശവാണിയിലെ അവതാരകർക്കും ശ്രോതാക്കൾക്കും, അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട്.
1: എല്ലാവർക്കും ആയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം അല്ലേ?
0: ഓ താങ്ക് യു.
1: ശരി, താങ്ക് യു. കെ ജയകുമാറിന്റെ സംവിധാനത്തിൽ 1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അമൃതവാഹിനി. പ്രേം നസീർ, ശാരദ, തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, ജയൻ, കവിയൂർ പൊന്നമ്മ, എം ജി സോമൻ തുടങ്ങി നിരവധി പേർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. മാനസികവും വൈകാരികവുമായ സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യന്റെ ജീവിതവും സ്നേഹത്തിന്റെയും സഹാനുഭൂതിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ശക്തിയിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഈ ചിത്രം തെലുങ്ക് ചിത്രമായ പുനർജന്മം എന്ന സിനിമയുടെ പതിപ്പാണ്. പിന്നീട് ഹിന്ദിയിൽ ഖിലോണ എന്ന പേരിലും ഈ കഥ പുനരാവിഷ്കരിക്കപ്പെട്ടു. ഇന്ന് പാട്ടോർമ്മകളിൽ അമൃതവാഹിനി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച ഗാനം നമുക്ക് ആസ്വദിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം: 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് യശോദ മുരളി, അവണൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
3: ആകാശവാണി, തൃശൂർ.
0: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
4: നശമുക്ത് ഭാരത് അഭിയാൻ.
0: ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്നത് ഈ രാജ്യത്തെ യുവാക്കളും കുട്ടികളുമാണ്. അവരുടെ തലച്ചോറുകളിൽ വിരിയുന്ന നവീനമായ ആശയങ്ങളാണ് രാഷ്ട്രത്തിന്റെ ഭാവി നിർണയിക്കുന്നത്. തനിക്ക് ഊർജ്ജസ്വലരായ 100 യുവാക്കളെ നൽകിയാൽ ഇന്ത്യയെ താൻ മാറ്റിമറിക്കുമെന്ന് പറഞ്ഞ മഹാനായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ഇതുതന്നെയാണ്. കുറച്ചധികം കാലമായി രാജ്യത്തെ യുവതലമുറയുടെ ഇടയിൽ ലഹരിമരുന്നുകളുടെ വ്യാപനം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അർബുദ സമാനമായ സ്ഥിതിവിശേഷം കേവലം വ്യക്തികളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് കുടുംബങ്ങളെയും സമൂഹത്തെ തന്നെയും നശിപ്പിക്കാൻ തക്ക പ്രഹരശേഷിയുള്ളതാണ്. ഈ ഒരു സാമൂഹിക വിപത്തിനെ രാജ്യത്തു നിന്നും വേരോടെ അറുത്തുമാറ്റാൻ വേണ്ടിയാണ് 2020 ആഗസ്റ്റ് 15 കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം രാജ്യം 74 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ നശാമുക്ത് ഭാരത് അഭിയാൻ എന്ന പദ്ധതി അവതരിപ്പിക്കുന്നത്. ലഹരി വിമുക്ത ഭാരതത്തെ സൃഷ്ടിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. നശാമുക്ത് ഭാരത് അഭിയാൻ പദ്ധതിയെക്കുറിച്ചും ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് നശാമുക്ത് ഭാരത് അഭിയാൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ജയപ്രിയ പി എസ്.
5: മയക്കുമരുന്ന് ഉപയോഗത്തിനും അനധികൃത വ്യാപാരത്തിനുമെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ലോക ലഹരി വിരുദ്ധ ബോധവൽക്കരണ ദിനം നാം ആചരിക്കുന്നത്. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ലഹരി പ്രതിരോധത്തിനായി നശാമുക്ത് ഭാരത് അഭിയാൻ അഥവാ NMBA ആരംഭിച്ചു. സാമൂഹ്യ ബോധവൽക്കരണ പ്രചാരണ പരിപാടി എന്ന നിലയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്താൽ നേരിട്ടോ അല്ലാതെയോ ബാധിക്കപ്പെട്ടേക്കാവുന്ന പങ്കാളികളെയും അതിന് ഇരയാകാൻ സാധ്യതയുള്ളവരെയും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. യുവാക്കൾ, സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസമൂഹം എന്നിവരാണ് നശാമുക്ത് ഭാരത് അഭിയാന്റെ പ്രധാന പങ്കാളികളും ഗുണഭോക്താക്കളും. ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജില്ലാതല NMBA കമ്മിറ്റിയുടെയും സാമൂഹ്യ നീതി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ ലഹരി വിരുദ്ധ പരിപാടികൾ വർഷം തോറും നടത്തിവരികയാണ്. 2026-27 വർഷത്തെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ഡ്രഗ് ഡിമാൻഡ് റിഡക്ഷൻ പദ്ധതിയുടെ ഭാഗമായി നശാമുക്ത്

0: ഭാരത അഭിയാൻ ക്യാമ്പയിൻ സംസ്ഥാനത്തുടനീളം ശക്തമാക്കി നടപ്പിലാക്കി വരികയാണ്. ലഹരി ഉപയോഗം തടയുക, യുവജനങ്ങളിൽ ശാസ്ത്രീയമായ ബോധവൽക്കരണം സൃഷ്ടിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലഹരിമുക്ത അന്തരീക്ഷം ഉറപ്പാക്കുക, സമൂഹത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വിദ്യാലയങ്ങൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളും ചർച്ചകളും ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടത്തിന് കരുത്തു പകരുന്നു എന്നത് ആശാവഹമാണ്. നശാമുക്ത ഭാരത് സപ്ത എന്ന ടാഗ്ലൈനോടുകൂടി ലഹരി വിരുദ്ധ വാരാചരണം സാമൂഹ്യനീതി വകുപ്പ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ജില്ലയിൽ വളരെ ഊർജ്ജസ്വലമായി നടത്തിവരികയാണ്. സാമൂഹ്യനീതി വകുപ്പ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ബോധവൽക്കരണ ദിനാചരണത്തിൻ്റെയും വാരാചരണത്തിൻ്റെയും ഭാഗമായി വിവിധ ബോധവൽക്കരണ പരിപാടികളും ക്യാമ്പയിനുകളും കോളേജുകൾ, സ്കൂളുകൾ, റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ, മറ്റ് പ്രവർത്തക വിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായി ഉത്സാഹത്തോടുകൂടി നടത്തിവരികയാണ്.
1: ഒരു ലഹരി വിമുക്ത സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചും ബോധവൽക്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും സംസാരിക്കുന്നത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷ്.
2: നമ്മുടെ ലോകവും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും വളരെ ആശങ്കയോടുകൂടിയിട്ട് കാണുന്ന ഒന്നാണ് ലഹരിയുടെ ഉപയോഗം. നമ്മുടെ കൗമാരക്കാരെയും അതുപോലെ തന്നെ ചെറുപ്പക്കാരെയും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമായി ഈ ലഹരിയുടെ ഉപയോഗത്തെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിരുന്നു. അന്നേ ദിവസം നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ ഒട്ടനവധി പരിപാടികൾ നടക്കുകയുണ്ടായി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നഷമുക്ത് അഭിയാൻ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് തൂഫാൻ എന്ന പേരിൽ വലിയൊരു ഡ്രൈവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഗവൺമെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാത്രം വിചാരിച്ചാൽ നിയന്ത്രണത്തിലും വരുതിയിലും നമുക്ക് ഒരു സാമൂഹ്യ പ്രശ്നത്തെ നേരിടാനായിട്ട് നമുക്ക് കഴിയില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ രക്ഷിതാക്കളുടെ, ജനങ്ങളുടെ വലിയൊരു പിന്തുണയാണ് നമുക്ക് ഈ ഒരു പരിപാടിക്ക് തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. നമ്മുടെ ഓരോ കുടുംബങ്ങളും ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ജാഗ്രത പുലർത്തിയെങ്കിൽ മാത്രമാണ് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. പല രീതിയിലുള്ള ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ വലവീശി പിടിച്ചുകൊണ്ട് അതിൻ്റെ വാഹകന്മാരും അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്നവരുമാക്കി മാറ്റുന്ന വലിയൊരു ശൃംഖല തന്നെ നമ്മുടെ ഈ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഇതിനെതിരായി അതിശക്തമായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എല്ലാ നിലവാരത്തിലും നടക്കണം. ഇപ്പോൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി കുറേ ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ട് മാത്രം പ്രയോജനമില്ല. ഇത് നിരന്തരമായിട്ട് നടക്കേണ്ടതായിട്ടുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇപ്പോൾ ലോകത്ത് തന്നെ ഈ ലഹരി മരുന്നിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഏജൻസികളും കോടിക്കണക്കിന് രൂപയുടെ ലാഭം കൊയ്യുന്നുണ്ട്. ഇത് വലിയൊരു കച്ചവടമായിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളുണ്ട്. പല ഭീകര സംഘടനകളുടെയും വരുമാനമായിട്ട് മാറുന്നത് ഈ ലഹരി വസ്തുക്കളാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ചെറുപ്പക്കാരെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനാദ്യം കുടുംബങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ്. അതിനെല്ലാവരും കൈകോർക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.
1: സംസ്ഥാനതല ലഹരി വിരുദ്ധ പരിപാടികളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ്.
3: കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷൻ ലഹരി ഉപയോഗം തടയുക, അവബോധം വളർത്തുക, ചികിത്സയും പുനരധിവാസവും ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സമഗ്ര പദ്ധതിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, പോലീസ്, സാമൂഹ്യനീതി തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ഏകോപിച്ചാണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നത്. വിമുക്തി മിഷന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകളും കോളേജുകളിൽ നേർക്കൂട്ടം കമ്മിറ്റികളും ഹോസ്റ്റലുകളിൽ ശ്രദ്ധാ കമ്മിറ്റികളും രൂപീകരിച്ച് വിദ്യാർത്ഥികളുടെയും

0: അധ്യാപകരുടെയും നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി വരികയാണ് വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡി അഡിക്ഷൻ സെന്ററുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, ഫാമിലി കൗൺസിലിംഗ്, ഫോളോ അപ്പ് സേവനങ്ങൾ എന്നിവ സംസ്ഥാനത്തുടനീളം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകർ നേർവഴി ഹെൽപ്പ് ലൈൻ നമ്പർ, പ്രത്യേകമായ ഒരു നമ്പർ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. 9656178000 വഴിയാണ് വിളിക്കേണ്ടത്. LP UP വിദ്യാർത്ഥികൾക്കായി ബാല്യം അമൂല്യം പദ്ധതിയാണ് സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നത്. അവർക്ക് ലഹരിവിരുദ്ധ ക്ലാസുകളേക്കാൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള പരിശീലന പരിപാടികളാണ് വകുപ്പ് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ ഉണർവ് പദ്ധതി, വിമുക്തി സ്പോർട്സ് ടീം എന്നീ പദ്ധതികൾ പഠനത്തിനൊപ്പം കലാകായിക കഴിവുകൾ പരിപോഷിപ്പിക്കുകയും ഒഴിവു സമയം ക്രിയാത്മകമായി വിനിയോഗിക്കാനും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ എക്സൈസ് വകുപ്പിനെ വിളിച്ചറിയിക്കേണ്ടത് 9447178000 എന്ന നമ്പറിലാണ്. കൗൺസിലിംഗിനും ചികിത്സയ്ക്കുമായി വിമുക്തി ടോൾ ഫ്രീ നമ്പർ 1445 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. ലഹരിക്കെതിരായ പോരാട്ടം എക്സൈസ് വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ മാതാപിതാവിന്റെയും അധ്യാപകന്റെയും വിദ്യാർത്ഥിയുടെയും യുവജന സംഘടനകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം, ലഹരിക്ക് നോ എന്നും ജീവിതത്തിന് യെസ് എന്നും നമുക്ക് ഉറക്കെ പറയാം. ആരോഗ്യകരമായ ശീലങ്ങൾ വളർത്താം. ലഹരിയില്ലാത്ത കേരളം നമുക്ക് സൃഷ്ടിച്ചെടുക്കാം.
1: ലഹരിക്ക് അടിമപ്പെടാത്ത ഒരു യുവതലമുറയെ വാർത്തെടുക്കാനുള്ള മാർഗങ്ങളും നിർദ്ദേശങ്ങളും എന്തെന്ന് നമ്മോട് പറയുന്നു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായി ദീർഘകാല പ്രവൃത്തി പരിചയമുള്ള ബിന്ദു മൈനാകം.
2: ഇന്ന് പല ആളുകളും പലപ്പോഴായിട്ട് പറയുന്നതും അല്ലെങ്കിൽ പങ്കുവെക്കുന്നതുമായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുട്ടികളുടെ കാര്യം തന്നെയായിരിക്കും. കാരണം ഇന്നത്തെ കുട്ടികൾ പഴയതുപോലെ മാതാപിതാക്കളുമായിട്ടോ സമൂഹവുമായിട്ടോ കൂടുതലും ഇടപഴകുകയോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ സൂക്ഷിക്കുകയോ ചെയ്യാൻ വളരെ മടി കാണിക്കുന്നവരാണ്. അതിൻ്റെ പ്രധാന കാരണം മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം ഇല്ല എന്നത് തന്നെയാണ്. എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? ഇന്ന് മാതാപിതാക്കൾ കൂടുതലും മത്സര ബുദ്ധിയോടുകൂടിയാണ് കുട്ടികളെ വളർത്തുന്നത്. മാത്രമല്ല സാമ്പത്തിക ഭദ്രതയ്ക്കാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നതും. ഇതുകൊണ്ട് തന്നെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ഇന്റിമസിയിൽ വലിയൊരു ഗ്യാപ്പ് സംഭവിക്കുകയും കുട്ടികൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരുടെ മാനസിക വ്യവഹാരങ്ങൾ, അവരുടെ ഇമോഷണൽ ഇംബാലൻസ് അവർക്കൊന്ന് ഷെയർ ചെയ്യാനോ ആക്ച്വലി അവർക്ക് ആരും ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് അവരുടെ മനസ്സിൽ മാതാപിതാക്കളുടെ വലിയൊരു സങ്കല്പം അല്ലെങ്കിൽ പാരന്റിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന പലതരത്തിലുള്ള പോസിറ്റീവ് സ്ട്രോക്കുകൾ ഇതൊക്കെ മിസ്സാവുമ്പോൾ അവരാരെയാണ് ആശ്രയിക്കുന്നത്? അവരുടെ പീർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അവർ സൊസൈറ്റിയിൽ കാണുന്ന അവരുമായിട്ട് കൂടുതൽ ഇടപഴകാൻ വരുന്ന ആളുകളെ. ഞാൻ എപ്പോഴും എൻ്റെ പേരൻസിനോട് ഞാൻ പറയാറുള്ള ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു പെർഫ്യൂം അടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ഹെയർ സ്റ്റൈൽ അവർ കീപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തന്നെയാണ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പുറത്ത് ആരാണോ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അത് കേൾക്കാൻ അവർ പോവും, അവരുടെ കൂടെ അവരിരിക്കും. ഇങ്ങനെയാണ് വളരെ ചെറിയ പ്രായത്തിലും കുട്ടികളിൽ ലവ് അഫെയർ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഉണ്ടാകുന്നു, ലഹരി മരുന്ന് ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു അവർ ലൈഫ്, അല്ലെങ്കിൽ ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് അവർ അടിമപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് ആക്ച്വലി വീടുമായിട്ട് കുട്ടിയുടെ കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യപ്പെടുമ്പോഴാണ്. നമുക്കറിയാം, ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഉത്തമ വിദ്യാലയം ഭവനം പ്രഥമ അധ്യാപിക മാതാവ് എന്ന്. അത് എത്രമാത്രം വലിയൊരു വാചകമാണ് ശരിക്കും. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയാണ് കുട്ടികൾ പഴച്ചു പോകുന്നത്? മാതാപിതാക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളും അവരുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ കുറിച്ച് അറിയുന്ന ഒരാളും, മീൻസ് അവരോടൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത്, ഒരു ഫ്രണ്ട്ലി ടോക്കിങ്ങോ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ഇടപെടലോ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും നമ്മളിൽ നിന്ന് അകന്നു പോകാനോ സോഷ്യൽ മീഡിയയിലോ ലഹരിയിലോ കൂടുതൽ അറ്റാച്ച് ചെയ്യാനോ കഴിയില്ല. ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഫിസിക്കൽ ഇന്റിമസിയാണ്. ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാവരും മാതാപിതാക്കളാണ്. നമ്മൾ എത്ര നാളായി നമ്മളെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട്, നെഞ്ചോട് ചേർത്ത് പിടിക്കുകയോ അവരൊന്ന് ഡീപ്പായിട്ടൊന്ന് അവർക്കൊരു ചുംബനം കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ അവരുടെ കൈകളിൽ പിടിച്ച് യെസ് അമ്മയുണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് നിന്റെ കൂടെ, നീ ധൈര്യമായിട്ട് പോ, കീപ് ഗോയിങ് എന്ന് എത്ര മാതാപിതാക്കൾ പറയാറുണ്ട്. പലപ്പോഴും സെഷനിലായിരിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാമിലായിരിക്കുക കുട്ടികളോടോ മാതാപിതാക്കളോടോ ഈ കാര്യം ചോദിക്കുമ്പോൾ വേദനാജനകമായ ആൻസറാണ് നമുക്ക് കിട്ടാറ്. കാരണം അവർക്ക് ഓർത്തെടുക്കാൻ പോലും ഇല്ല. ഒരു പക്ഷേ കഴിഞ്ഞ ബർത്ത്ഡേ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കും അവർ പറയുന്നുണ്ടാവുക. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏറ്റവും ആദ്യം അവരുടെ ഇന്നർ സ്പേസിൽ എന്താണോ, അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ബോഡിയിൽ നടക്കുന്ന ചേഞ്ച് എന്താണോ, മാനസിക വ്യവഹാരത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എസ്പെഷ്യലി ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാത്തിനെ കുറിച്ച് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആയിരിക്കും, അവരുടെ കരിയറിനെ കുറിച്ച്.

0: അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, എസ്പെഷ്യലി അവരുടെ ബോഡിയെ കുറിച്ച് പോലും അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഈ സമയത്തൊക്കെ കൂടെ നിൽക്കുന്ന എത്ര പേരൻസ് ഉണ്ട്? അവരുടെ മക്കളൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ സക്സസ് ആവുന്നുണ്ട്. എല്ലാ കുട്ടികളും തെറ്റായ മാർഗത്തിലൂടെ പോകുന്നില്ല, എല്ലാ കുട്ടികളും ലഹരി മരുന്നിനെ അടിമപ്പെടുന്നില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും മനസ്സിലാക്കണ്ടോ? നമ്മുടെ കുട്ടികൾ മൂല്യങ്ങളും കരുണയും ഉത്തരവാദിത്വ ബോധവും സ്നേഹവും സഹാനുഭൂതിയും കൊണ്ട് വളരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവരുടെ മാതൃകയാവണം. ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കുകയല്ല, ചെയ്തു പഠിപ്പിക്കുകയല്ല, നമ്മൾ ചെയ്യുന്നത് അവർ കണ്ടു പഠിക്കുകയാണ്. നമ്മളെയാണ് ഏറ്റവും ആദ്യം അവർ മോഡൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാണോ അവരോട് ബിഹേവ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് നമ്മൾ അവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ആ രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ പിൽക്കാലത്ത് വളരുന്നുണ്ടാവുക. അതുകൊണ്ട് സ്നേഹവും കരുണയും കരുതലും നിറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷമാണ്, അതിൽ വളരുന്ന കുട്ടികളാണ് സമൂഹത്തിന് ഏറ്റവും മൂല്യവത്തായിട്ട് വളരുന്നുണ്ടാവുക. നല്ല മാതാപിതാക്കൾ വളർത്തുന്ന കുട്ടികളാണ് നാളത്തെ നല്ല സമൂഹത്തിന്റെ അടിത്തറ. നമുക്ക് ഓരോ കുടുംബത്തിലും സ്നേഹവും വിശ്വാസവും മൂല്യങ്ങളും വളർത്തിക്കൊണ്ട് അതിലൂടെ സുരക്ഷിതത്വവും ആരോഗ്യകരമായ ഒരു സമൂഹം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാൻ ഏറ്റവും ആദ്യം മുന്നോട്ട് വരേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്.
1: ഭാവി ഭാരതത്തിന്റെ ഊർജ സ്രോതസ്സുകളാണ് നമ്മുടെ രാജ്യത്തെ യുവാക്കളും കുട്ടികളും. അവരെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷിക്കുക എന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ കടമയാണ്. അതിനുള്ള ശ്രമങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. നശാമുക്ത് ഭാരത് അഭിയാനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ലഹരി വിമുക്ത ഭാരതത്തിനും കേരളത്തിനുമായി കൈകോർക്കാം.
2: നശമുക്ത് ഭാരത് അഭിയാൻ എന്ന പദ്ധതിയെക്കുറിച്ചുള്ള പരിപാടി സമാപിച്ചു. നിർവഹണ സഹായം ജസ്ലു ഇമാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ആകാശവാണി തൃശൂർ. നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ബലറാം പാടിയ ഗാനമാണാദ്യം. ചിത്രം മൊഴി.

സൂരജും ശ്വേതയും പാടിയത്. വരികൾ വിഷ്ണു ശോഭന, സംഗീതം സുഷിൻ ശ്യാം, ചിത്രം കപ്പിള.

ഖുഷി എന്ന ചിത്രത്തിൽ സിശ്രീറാം, ചിന്മയി എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ചിത്രം അമരൻ, പാടിയത് നകുൽ, രമ്യ എന്നിവർ.

സൂരജ് പാടിയത്. വരികൾ മനുമഞ്ജിത്, സംഗീതം ജസ്റ്റിൻ പ്രഭാകരൻ, ചിത്രം സർവമായ

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: കലാനിലയം ടി പി നാരായണ പിഷാരടിയും സംഘവും അവതരിപ്പിച്ച കൃഷ്ണനാട്ടം പദങ്ങൾ സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ

0: ആകാശവാണി തൃശൂർ. ഇനി പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് ശേഷം കോൺഗ്രസ് എം പി ജയറാം രമേശ്, സി പി ഐ എം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
2: കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് 19 അയ്യപ്പൻകാവ്, വടക്കേക്കര പഞ്ചായത്തിലെ വാർഡ് 9 മടപ്പ്ള തുരുത്ത്, പൂത്രക്ക പഞ്ചായത്തിലെ വാർഡ് 8 കോലഞ്ചേരി ഈസ്റ്റ്, ആറക്കടവ് പഞ്ചായത്തിലെ വാർഡ് 4 പുളിയനം തെക്ക് എന്നീ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും
1: സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമിനേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം

0: ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഞാൻ വൈക്കം വിജയലക്ഷ്മി, ഞാൻ ആകാശവാണിയുടെ ഒരിക്കലും തിരിയാത്ത സുഹൃത്താണ്. ദേശീയ പുരസ്കാരം ലഭിച്ച എനിക്ക്, അപ്പൊ ആകാശവാണിയിൽ നിന്നും എനിക്ക് ഒരു അഭിനന്ദനം ലഭിച്ച ഒരു സന്തോഷം. അതില് ദൈവത്തിനും നന്ദി പറയുന്നു, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, എ ആർ എമ്മിലെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, മനു മഞ്ജി ചേട്ടൻ ലിറിക്സ്, പിന്നെ ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കും. പകൽ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യപ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
4: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണാധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അത് 3 വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനു വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബ്ലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ

അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന്

0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:00 കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും.
2: മുണ്ടിനീര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
3: പണ്ട് കാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരു അസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നതും കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസാണ് ഇത്. കൂടുതലും നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പാരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം ഒരു 2 മുതൽ 3 ആഴ്ച കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഇതാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ 2 വശത്തും ഈ വീക്കം കാണാം, അല്ലെങ്കിൽ 1 വശത്തായിട്ടായിരിക്കും കാണുന്നത്. നമ്മളൊരു പഠനത്തിൽ കണ്ടത് ഒരു 65% ആൾക്കാരിലും 1 വശത്തോളം മാത്രമേ വീക്കം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് 2 വശത്തുമായിട്ട് വീക്കം ഉണ്ടായിരുന്നത്. പക്ഷേ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടത് പനി ഉണ്ടായിരുന്നു, പക്ഷേ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണ ഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പം മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കകം പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷേ അപൂർവമായിട്ട്

0: മംസ് അഥവാ മുണ്ടുനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് ഇത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം. ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോൾ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളിന്റെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ, അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പം നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റൻ സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈഡ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസ് ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും അങ്ങനെ 3 അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സീനാണ്. അതിൽ മീസിൽസും റുബല്ലയും വാക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പം മംസിനെതിരെയുള്ള കുത്തിവയ്പ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഒരു റെക്കമെൻഡേഷൻ, അവർ നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തിൽ, പിന്നെ 15-ാം മാസത്തിലും, പിന്നെ അതിൻ്റെ ഒരു ബൂസ്റ്റർ 5 വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പം ഈ 3 ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സിൻ ഒരുപാട് വിലയുള്ള വാക്സിൻ അല്ല, ഒരു 100-150 രൂപ. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ഡോസെങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനീര്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMMന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
3: ഗർഭാവസ്ഥ സേ ലേക്കർ ബച്ചേ കേ ദോ വർഷ് പൂരേ ഹോനേ തക് കേ പെഹ്ലേ 1000 ദിൻ ഉസ്കേ പൂരേ ജീവൻ കീ ദിശാ

0: तय करते हैं, क्योंकि आज का मातृ पोषण ही कल के स्वस्थ, सक्षम और विकसित भारत की सबसे मजबूत नींव है। आइए हम सब मिलकर संकल्प लें मातृ पोषण की डोर उज्ज्वल भविष्य की ओर।
1: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര 28 ഓഗസ്റ്റിന് സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
3: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമീൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യ ശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം.

0: വ്യക്തമാക്കും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ഗാനമഞ്ജരി. ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ ഗാനങ്ങൾ തിരഞ്ഞെടുത്തത് കുഞ്ഞിപ്പ പന്താവൂർ, മലപ്പുറം. പദം വിളക്ക്. വിളക്ക് വെളിച്ചം നൽകുന്ന ഒന്നു മാത്രമല്ല, അത് പ്രത്യാശയുടെ, അറിവിൻ്റെയും പ്രതീകമാണ്. അതുകൊണ്ടാകാം ശുഭകർമ്മങ്ങൾക്ക് തുടക്കം വിളക്ക് തെളിയിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്ന സന്ദേശം നൽകുന്ന ഈ മനോഹര പദം ഉൾപ്പെടുത്തിയ ഗാനങ്ങൾ കേൾക്കാം ഇനി. ആദ്യ ഗാനം MG ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസിപ്പച്ചൻ്റെ സംഗീതം. ചിത്രം മേഘം. ഗാനമിതാ

0: ഗാനമഞ്ജരിയിൽ ഇന്നത്തെ പദം തിരഞ്ഞെടുത്ത ശ്രോതാവിന്റെ കത്തൊന്ന് വായിക്കാം. മലപ്പുറത്ത് നിന്ന് കുഞ്ഞിപ്പ പന്താവൂർ. ഞങ്ങളുടെ 38-ാം വിവാഹ വാർഷികമാണ് ജൂലൈ 17-ാം തീയതി. ആ ദിവസം വെള്ളിയാഴ്ചയായതിനാൽ അത് കഴിഞ്ഞു വരുന്ന ഗാനമഞ്ജരിയിൽ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു. ഇതാണ് ആ കത്ത്. വിളക്കെപ്പോഴും വെളിച്ചവും നന്മയും നിറഞ്ഞ യാത്രയുടെ തുടക്കം കൂടിയാണ്. ആ വെളിച്ചം യാത്രയിലുടനീളം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ശ്രോതാവിനെ നമുക്കൊന്ന് വിളിച്ച് സംസാരിക്കാം.
1: ഹലോ, നമസ്കാരം. കുഞ്ഞിമ്പ പന്താവൂരല്ലേ? തൃശൂർ ആകാശവാണിയിൽ നിന്നാണ് വിളിക്കുന്നത്.
2: സന്തോഷം.
1: ഗാനമഞ്ജരിയിൽ ഇന്നത്തെ പദം, വിളക്ക് എന്ന പദം തെരഞ്ഞെടുത്തിരിക്കുന്നത് കുഞ്ഞിപ്പ പന്താവൂരാണ് അല്ലേ? അതെ. അപ്പോ ഈ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2 ദിവസം ലേറ്റ് ആയില്ലേ? വിവാഹ വാർഷികമായിരുന്നു 17-ാം തീയതി, ഇന്നിപ്പോ 19-ാം തീയതി ആയി. പക്ഷെ അന്ന് നമുക്ക് ഗാനമഞ്ജരി ഇല്ലാത്തതിനാൽ തന്നെ ഇന്നാണ് നമ്മൾ ഈ പദം സെലക്ട് ചെയ്തിരിക്കുന്നതും. വിവാഹ വാർഷിക ആശംസകളോടെ തുടങ്ങുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു, ആഘോഷിച്ചോ?
2: വാർഷികം ഒക്കെ ഉഷാറായിട്ടുണ്ട്. പിന്നെ ഒരു പരിസ്ഥിതി പ്രവർത്തകയും ആകാശവാണി ശ്രോതാവുമായ കുമാരി കാവ്യടി, അവരുടെ വീട്ടിലാണ് അന്ന് ഞങ്ങൾ ആഘോഷിച്ചത്. ഞങ്ങൾ എല്ലാവരും കൂടി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടുന്നാണ് ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചതും. രാത്രി ആണ് അവിടെ തിരിച്ചു പോന്നത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം കൂടി ഉണ്ടായി.
1: സന്തോഷമുള്ള ഒരു അനുഭവം ഉണ്ടായില്ലേ? അതെ. അപ്പൊ 38-ാം വിവാഹ വാർഷികം ഓർമ്മിക്കത്തക്ക രീതിയിലേക്ക് മാറി എന്നർത്ഥം.
2: അതെ, മാറി മാറി മാറി.
1: വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ.
2: വീട്ടില് എല്ലാവർക്കും സുഖാണ്. മരുമകളുണ്ട്, മോളുണ്ട്, പിന്നെ മോനക്ക് 3 കുട്ടികളാണ്, മോൾക്ക് 3 കുട്ടികളാണ്, മൊത്തം 6 പേരക്കുട്ടികളുണ്ട്.
1: ആഹാ, ഇവരെല്ലാം എവിടെയാണ് ഇപ്പോ?
2: മോളും കുട്ടികളൊക്കെ മാറഞ്ചേരിയിലാണ്. മാറഞ്ചേരിയാണ് അവരുടെ വീട്. മരുമകൻ അൻവർ സാദത്ത്. പിന്നെ ഇവിടെ വീട്ടില് മോനുണ്ട്, മൂത്ത മോനക്ക് 3 കുട്ടികളൊക്കെ, ഹാനി ആദം എന്ന 3 കുട്ടികള്. പിന്നെ അവന്റെ ഭാര്യ ടീച്ചറാണ് ആബിദ. പിന്നെ എന്റെ ചെറിയ മോണ്ട് അബ്ദുൽ വാജിദ് എന്ന് പറയും. അവിടെ ഇന്ത്യൻ ഗ്യാസിലെ ഓഫീസിലാണ് ജോലി. മൂത്ത മോനക്ക് പിന്നെ ആംബുലൻസിന്റെ ഡ്രൈവറാണ് ശങ്കരംകുളത്ത്.
1: അങ്ങനെയാണല്ലേ വീട്ടിലെ വിശേഷങ്ങൾ.
2: സുഖമായിട്ട്
1: പോകുന്നു. ഈ വിളക്ക് എന്ന പദം തന്നെ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം?
2: വിളക്ക് എന്നാല് വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം, അങ്ങനെയൊക്കെയുള്ള വരിയാ.
1: അതെ അതെ.
2: അപ്പൊ നമ്മള് ജീവിതത്തിൽ പ്രകാശം വേണം. നമ്മള് ഇവിടുന്ന് പോയി മരണപ്പെട്ട് പോയാലും നമുക്ക് പ്രകാശം ലഭിക്കണം.
1: അതെ. അപ്പൊ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനും കൂടി ആയിരിക്കും അല്ലേ?
2: അതാണ്, അങ്ങനെ ഉദ്ദേശിച്ചാണ് പ്രകാശം. പിന്നെ വിവാഹ വാർഷികം കൂടിയാണല്ലോ, അപ്പൊ പ്രകാശം തന്നെ ആയിക്കോട്ടെ.
1: തീർച്ചയായിട്ടും.
2: എനിക്ക് പ്രചോദനം കൂടി നൽകിയത് PV മുഹമ്മദ് വളക്കേ വാവന്നൂരാണ്, സെലക്ട് ചെയ്യാൻ എന്റെ കൂടെ സഹായിച്ചതും.
1: ഇതിനു മുൻപ് ഗാനമഞ്ജരിയിൽ പങ്കെടുത്തിട്ടുണ്ടോ?
2: ഇല്ല, ഗാനമഞ്ജരിയിൽ പങ്കെടുത്തിട്ടില്ല.
1: പങ്കെടുത്തിട്ടില്ല, ആദ്യമായിട്ടാണോ അയച്ചത്? ആദ്യമായിട്ട് അയച്ച പദം തന്നെ ഗാനമഞ്ജരിയിൽ സെലക്ട് ആയി അല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഈ പാട്ടുകളൊക്കെ, ഈ 15 പാട്ടുകളും എങ്ങനെയാണ് അപ്പൊ സെലക്ട് ചെയ്തത്?
2: 15 പാട്ടുകളും അത് ഞാനും മുഹമ്മദും കൂടിയിട്ടാണ് സെലക്ട് ചെയ്തെടുത്തത്. എല്ലാതിനും വിളക്ക്.
1: ഇതിപ്പോ ആദ്യ ഒരു പദം മനസ്സിലേക്ക് വന്നു, അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് ഏതൊക്കെ പാട്ടുകൾ ഉണ്ടെന്ന് അന്വേഷിച്ച് അങ്ങനെ കണ്ടെത്തിയത്. അയച്ചത് അല്ലെ? മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ഓരോന്നും. ഇനി വരുന്ന ഈ ഒരു 1 മണിക്കൂർ സമയം

0: തീർച്ചയായിട്ടും എല്ലാ ശ്രോതാക്കൾക്കും ഇത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ 38-ാം വിവാഹ വാർഷിക ആശംസകളോടെ എല്ലാവിധ നന്മകളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.
1: അതെ അതെ, എന്റെ ഭാര്യ നഫീസാക്കും പ്രത്യേകം ആശംസ അറിയിക്കുകയാണ്.
0: അപ്പോ
1: എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും
0: വേണ്ടി ഈ ഗാനം
1: പറയാം. അങ്ങനെ ഒരുപാട് ശ്രോതാക്കളുണ്ട്,
0: അതുകൊണ്ട് ഓരോരുത്തരുടെ പേരും എടുത്തു പറയുന്നില്ല എല്ലാവരും.
1: ഇപ്പോ പരാതി പി വി മുഹമ്മദ് ആണ് ഇതിനെ എനിക്ക് നൽകിയത്. അപ്പൊ അത് കാരണം മുപ്പരെ ഞാൻ പറഞ്ഞതാണ്.
0: അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടാവും വിശ്വസിക്കാം.
1: അപ്പൊ
0: എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ തന്നെയാണ്, നമ്മള് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും തുടർന്ന് ഗാനമഞ്ജരിയിലൂടെ ആ ഗാനങ്ങൾ കേൾക്കാം.
1: ശരി, ഓക്കെ ഓക്കെ.
0: ഒരുപാട് സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ.

0: മയിൽപീലിക്കാവ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം ബേണി ഇഗ്നീഷ്യസ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: മെഡിസെപ് ഉപഭോക്താക്കൾക്കും സീനിയർ സിറ്റിസൺസിനും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഈ മാസം 31 വരെ.
3: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: പ്രായോജകർ
4: സിയറപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
0: സ്നേഹത്തിൻ പൊൻവിലക്കെ, ത്യാഗത്തിൻ മണിവിലക്കെ, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം MK അർജുനൻ. യേശുദാസ് പാടിയത് ചിത്രം പ്രവാഹം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തൊഴിലവസര വാർത്തകൾ. തിങ്കൾ ബുധൻ രാവിലെ 7:40.
4: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
5: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
6: യേശുദാസ് പാടിയത്. ഒയിൻ വീട് വരികൾക്ക് സംഗീതം എം കെ അർജുനൻ. ചിത്രം ടൂറിസ്റ്റ് ബംഗ്ലാവ്.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 6:30.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

0: ഐകെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം എസ് വിശ്വനാഥന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ദിവ്യദർശനം.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
3: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു. വയലാറിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. യേശുദാസ് പാടിയത് ചിത്രം തുലാഭാരം.

ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത ഒരേ പദം വരുന്ന ചലച്ചിത്ര ഗാന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പദം വിളക്ക്. തിരഞ്ഞെടുത്തത് കുഞ്ഞിപ്പ പന്താവൂർ. ഗാനമഞ്ജരിയിൽ ഇനി എസ് രമേശൻ നായരുടെ വരികളാണ്. സംഗീതം വിദ്യാധരൻ, യേശുദാസും സംഘവും പാടിയത്. ചിത്രം അച്ചുവേട്ടന്റെ വീട്.

പൂക്കുല ചൂടിയ നിറപറയൊരുങ്ങി, പൊൻവെളിച്ചവുമായി നിലവിളക്കുമൊരുങ്ങി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. വാണിജ്യരം പാടിയത് ചിത്രം അർച്ചന ടീച്ചർ.

ചിത്രപാടിയത് കെ ജയകുമാറിന്റെ വരികൾക്ക്, സംഗീതം ബോംബെ രവി, ചിത്രം ഒരു വടക്കൻ വീരഗാഥ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം എം ജയചന്ദ്രൻ, യേശുദാസ് പാടിയത് ചിത്രം ബാലേട്ടൻ.

0: ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ.
1: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് സംഗീതം വിദ്യാസാഗർ, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

ഇരുട്ടിൽ തെളിയുന്ന ഓരോ വിളക്കും ജീവിതത്തിലേക്ക് പ്രത്യാശയുടെ പ്രകാശം പകരട്ടെ. ആ പ്രകാശം ഏവരുടെയും ജീവിതത്തിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ. ഇതോടെ ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ പദമായ വിളക്ക് തിരഞ്ഞെടുത്തത് കുഞ്ഞിപ്പ പന്താവൂർ. മറ്റൊരു ഗാനമഞ്ജരിയിൽ ഒത്തുചേരാമെന്ന പ്രതീക്ഷയിൽ ഞാൻ ലെനിജ നവനീത്.

0: ആകാശവാണി തൃശൂർ. ഇനി ഇംഗ്ലീഷിലെ വാർത്തകൾ ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay

പ്രീത സംഗീത എന്നിവർ പാടിയത്. വരികൾ രാജീവ് ആലുങ്കൽ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ, നാടകം ദേവയാനി.

കെസ്റ്ററും ദലീമയും പാടിയത്. വരികൾ ചാത്തന്നൂർ മോഹനചന്ദ്രൻ, സംഗീതം ഫ്രാൻസിസ്, നാടകം ദേശവിളക്ക്.

0: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പി എം ജയ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ബെന്നി ദയാൽ, അർച്ചിത്, ദർശന എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം അഴകിയ തമിഴ് മകൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ വൈക്കം വിജയലക്ഷ്മി, ജി ശ്രീറാം എന്നിവർ പാടിയ ഗാനമാണ് ആദ്യം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം എം ജയചന്ദ്രൻ. ചിത്രം സെല്ലുലോയിഡ്.

വിജയ് യേശുദാസ് പാടിയത്. വരികൾ ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ, ചിത്രം പ്രേമം.

യേശുദാസും സുജാതയും പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, ചിത്രം പട്ടാളം.

ശ്വേതയും സംഘവും പാടിയത്. വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം ജൂലൈ 4.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് സംഗീതം അൽഫോൺസ് ജോസഫ്, കാർത്തിക് പാടിയത് ചിത്രം സിനിമാ കമ്പനി.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം എസ് ബാലകൃഷ്ണൻ, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ഇഷ്ടമാണ് 100 വട്ടം.

യേശുദാസും സുജാതയും പാടിയത്. വരികൾ ശരത് വയലാർ, സംഗീതം രവീന്ദ്രൻ, ചിത്രം മീഴി രണ്ടിലും.

ആകാശവാണി തൃശൂർ ലളിത ഗാനങ്ങൾ. പൂവിനിയും പുലരിയിൽ ഞാനൊരു. വരികൾ ജനാർദ്ദനൻ പാറക്കലിന്റേത്, ഈണമിട്ടത് രമേശ് നാരായൺ, പാടിയത് പി. സുനന്ദ.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇനി തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: 48 രാജ്യങ്ങൾ മാറ്റുരച്ച 103 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി വിശ്വപുരുഷ കിരീടം ആരു നേടുമെന്നറിയാനുള്ള കലാശപ്പോര് മാത്രം. മുൻപിലുള്ളത് ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും ടോട്ടൽ ഫുട്ബോളിന്റെ പ്രയോക്താക്കളായ സ്പെയിനും. പുതിയ രാജാക്കന്മാരെ വരവേൽക്കാൻ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി 12:30 കിക്ക് ഓഫിന് വിസിലൂതും. ഫൈനൽ രണ്ടു തലമുറകളിലെ പ്രതിഭകളുടെ പോരാട്ടം കൂടിയാകും. 39-കാരനായ മെസ്സിയും സ്പെയിനിന്റെ കൌമാര പ്രതിഭ ലാമിനിയമ മുഖാമുഖം വരുന്നതാണ് പ്രത്യേകത. ലോക ഫുട്ബോളിന്റെ അമ്മത്തൊട്ടിലാണ് സ്പെയിൻ. മെസ്സി കളിച്ചു തെളിഞ്ഞതും പ്രതിഭയെ മിനുക്കിയെടുത്തതും സ്പാനിഷ് ക്ലബ്ബായ ബാഴ്സലോണയിലാണ്. സ്പാനിഷ് ശൈലി മറ്റാരെക്കാളും മനപാഠമാക്കിയ മെസ്സിയെ തളയ്ക്കുക എന്നതാവും സ്പാനിഷ് അജണ്ടകളിലൊന്ന്. ഉദിച്ചുയരുന്ന പ്രതിഭ, യമാലിന്റെ കുതിപ്പുകളും ഫോമിലേക്കുയർന്ന സ്പാനിഷ് ടീമിന്റെ ഒത്തിണക്കവും മറികടക്കുക എന്നതാണ് അർജന്റീനയുടെ വെല്ലുവിളി. ഏറ്റവും മികച്ച ആക്രമണ നിരയുമായി വന്ന കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനെ സ്പെയിൻ നിഷ്പ്രഭമാക്കിയ കളി നാം കണ്ടമ്പരുന്നു. തരാതരം ശൈലി മാറ്റാൻ, റിസർവ് ബെഞ്ചിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ മറ്റാരെക്കാളും കഴിവുള്ള അർജന്റീനയുടെ കോച്ച് സ്കലോണിയുടെ തന്ത്രങ്ങൾ അവസാന പരീക്ഷണങ്ങൾക്ക് മുനകൂർപ്പിക്കുക. ലോക ചാമ്പ്യന്മാരെ തളയ്ക്കാൻ സ്പാനിഷ് മാറ്റഡോറുകൾക്കാവുമോ എന്ന ആകാംക്ഷയുയരുമ്പോൾ കലാശ മത്സരം എൽ ക്ലാസിക്കോ ആവുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ശനിയാഴ്ച കനത്ത മഴയാണ്. കാനഡയിലെ കാട്ടുതീയിൽ നിന്നുള്ള പുകപടലങ്ങളും ഈ പ്രദേശത്ത് കുറച്ചു ദിവസമായി അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് പുകയുടെ പ്രശ്നം കുറയുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. മെസ്സിയുടെ പെരുമാറ്റവും മനോഭാവവും അനുകരണീയമാണെന്നും ഈ പ്രായത്തിൽ ഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും സ്പെയിൻ കോച്ച് ലൂയി ഡിലാ ഫ്യുന്ത മാധ്യമങ്ങളോട് പറഞ്ഞു. ഫൈനലിൽ യമാലിനെ തടയുകയായിരിക്കും വെല്ലുവിളിയെന്ന് അർജന്റീന കോച്ച് ലയണൽ സ്കലോണിയും പ്രതികരിച്ചു. ടൂർണമെന്റിൽ 6 വിജയവും 1 സമനിലയും സ്വന്തമാക്കിയാണ് സ്പെയിൻ ഫൈനൽ.

ഫൈനലിലെത്തിയത്. 13 ഗോളുകൾ അടിച്ചപ്പോൾ വഴങ്ങിയത് ഒന്നു മാത്രം, ബെൽജിയത്തോട് മാത്രമാണ് ഗോൾ വഴങ്ങിയത്. സെമിയിൽ ശക്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കിയാണ് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. തോൽവി അറിയാതെയാണ് അർജന്റീനയുടെ വരവ്. ഒരു സമനില പോലും വഴങ്ങിയില്ല. 19 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ വഴങ്ങിയത് 7 എണ്ണം. ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ലോകകപ്പിലെ 3 സ്ഥാനം ഇംഗ്ലണ്ട് കൊണ്ടുപോയി. ഫുൾ എന്റർടൈൻമെന്റ് ആയ മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 കീഴടക്കിയാണ് ഇംഗ്ലണ്ട് 3-ാമതായത്. ഇരു ടീമുകളും പത്രസമ്മേളനത്തിൽ 3 സ്ഥാനത്തിനുള്ള മത്സരം കളിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിരുന്നു. ആദ്യ പകുതി ഇംഗ്ലണ്ടിനും 2 പകുതിയിൽ അവസാന മിനിറ്റുകൾ മാറ്റി നിർത്തിയാൽ ഫ്രാൻസിനുമായി വീതിച്ചു നൽകാം. മത്സരത്തിന് ഇരു ടീമുകളും പ്രാധാന്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിലും ലോകകപ്പ് സ്ക്വാഡിലെ എല്ലാ താരങ്ങൾക്കും കളിക്കാനുള്ള അവസരമായാണ് കണ്ടത്. 2 ടീമിലും ധാരാളം മാറ്റങ്ങളുണ്ടായിരുന്നു. തോമസ് ടുഹേൽ ഫോർമേഷനിൽ മാറ്റം വരുത്തി വലിയൊരു പരീക്ഷണത്തിനാണ് തയ്യാറായത്. ഹാരി കെയ്നിനെയും ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ആദ്യ ഇലവനിൽ നിന്ന് പുറത്തിരുത്തി ഡെക്ലൻ റൈസിനെ ഏക പ്രതിരോധ മധ്യനിര താരമാക്കി 4-1-4-1 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. ഫ്രാൻസ് 4-2-3-1 പ്രതിരോധ നിരയിൽ 4 മാറ്റങ്ങളും മധ്യനിരയിലും അറ്റാക്കിംഗിലും മാറ്റങ്ങളുമായി ഇറങ്ങി. ഇംഗ്ലീഷ് താരം റൈസിന് ഊർജ്ജസ്വലവുമായ 4 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ കളിച്ചതോടെ ഫ്രാൻസിന്റെ മധ്യനിരയ്ക്ക് തുടക്കത്തിൽ തന്നെ കളി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം ഫ്രാൻസിന്റെ വിങ്ങർമാർ ബോൾ നഷ്ടപ്പെട്ടതിന് ശേഷം പ്രതിരോധത്തിലേക്ക് കൃത്യമായി മടങ്ങിയെത്താതിരുന്നത് ഇംഗ്ലണ്ട് കൃത്യമായി മുതലെടുത്തു. ഫുൾ ബാക്കിനും സെന്റർ ബാക്കിനും ഇടയിലുള്ള ഹാഫ് സ്പേസുകളിൽ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡർമാർ തുടർച്ചയായി ഇടം കണ്ടെത്തി. ഇംഗ്ലണ്ട് തുടരെ ഗോളുകൾ കണ്ടെത്താൻ തുടങ്ങിയതോടെ ഫ്രാൻസ് മത്സരം ഗൌരവമായി എടുത്തില്ല എന്ന് തോന്നിപ്പോയി. പന്ത് നഷ്ടമായ ഉടൻ ഇംഗ്ലണ്ട് നടത്തുന്ന അതിവേഗ കൗണ്ടർ പ്രസ് ഫ്രാൻസിന്റെ ബിൽഡപ്പ് തകർത്തു. സ്വന്തം പകുതിയിൽ തന്നെ ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കിയ ഇംഗ്ലണ്ട് കൃത്യമായ പാസുകൾ കളിക്കാൻ അവരെ അനുവദിച്ചില്ല. അതോടെ കിലിയൻ എംബാപ്പയ്ക്ക് പന്തെത്തുന്ന സാഹചര്യം കുറഞ്ഞു. 2 പകുതിയിൽ ഫ്രാൻസ് പരിശീലകൻ ഡഷാംസ് 4 മാറ്റങ്ങൾ വരുത്തി. അത് മത്സരത്തിന്റെ ഗതിയും മാറ്റി. 4-2-3-1 എന്ന ഫോർമേഷനിൽ നിന്ന് ഫ്രാൻസ് 4-2-4 ശൈലിയിലേക്ക് മാറി. 4 മുന്നേറ്റ താരങ്ങളുടെ ആക്രമണം ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ഇംഗ്ലണ്ട് താരം കോൻസെ ശരിയായ വലതു ബാക്ക് അല്ലാതിരുന്നതിനാൽ 2 പകുതിയിൽ ഫ്രാൻസിന്റെ ആക്രമണം പ്രധാനമായും ഇംഗ്ലണ്ടിന്റെ വലതുവശത്തുകൂടിയായിരുന്നു. ഫ്രാൻസ് ഓരോ ഗോളായി തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. മത്സരം കൈകളിൽ നിന്ന് നഷ്ടമാവുമെന്ന് തിരിച്ചറിഞ്ഞ ടുഷേൽ അവസാന ആയുധങ്ങളെ ഇറക്കി. ജൂഡ് ബെല്ലിംഗ്ഹാമും ആൻഡേഴ്സണും എത്തിയതോടെ ഇംഗ്ലണ്ട് മത്സരത്തിന്റെ നിയന്ത്രണം കൈകളിലാക്കി. ഫ്രാൻസ് അപ്പോഴും ഗോൾ നേടാനുള്ള ശ്രമത്തിലായതിനാൽ ആർക്കും കയറാൻ പാകത്തിന് തുറന്നുവെച്ച പ്രതിരോധം മുതലെടുത്ത ഇംഗ്ലണ്ട് കൌണ്ടർ ആക്രമണങ്ങളിലൂടെ അവസാനം മത്സരത്തിൽ ആധിപത്യം നേടി. 3 ഗോൾ കീപ്പർ ജെയിംസ് ട്രഫോർഡ് ഒഴികെ എല്ലാ ഇംഗ്ലണ്ട് താരങ്ങൾക്കും 3 സ്ഥാനത്തിനുള്ള മത്സരത്തിന് ശേഷം ഈ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കാനും സാധിച്ചു. 1982 ശേഷം ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ പിറന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും ഈ കളി സ്വന്തമാക്കി. ഡെക്ലാൻ റൈസ്, എസി കൊൻസ, ബുക്കായോ സാക്ക, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് ഇംഗ്ലണ്ടിനു വേണ്ടി ഗോൾ നേടിയത്. സാക്ക ഹാട്രിക്കും സ്വന്തമാക്കി. ഫ്രാൻസിനായി ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ബ്രാൻലി ബാർക്കോള, ഉസ്മാൻ ഡെംബലെ എന്നിവരും സ്കോർ ചെയ്തു. ഇതോടെ എംബാപ്പെ ലയണൽ മെസ്സിയെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മാറി. 22 ഗോൾ. മെസ്സിക്ക് 21, എംബാപ്പയ്ക്ക് 22 ഗോളുകളുമായി. ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിലും എംബാപ്പെ 10 ഗോളുകളുമായി മുന്നിലെത്തി. 8 ഗോൾ നേടിയ മെസ്സിയാണ് 2 സ്ഥാനത്ത്. ഫൈനലിന് മുൻപ് ലോകകപ്പ് ഫുട്ബോളിലെ വിപണി മൂല്യവും ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. സ്പെയിനിനാണ് വിപണി മൂല്യത്തിൽ വ്യക്തമായ ആധിപത്യം. ഫൈനലിലെ ഇരു ടീമുകളുടെയും വിപണി മൂല്യം 16,242 കോടിയുടേതാണ്. സ്പെയിനിന്റെ മൂല്യം 9,782 കോടി രൂപയുടെയും അർജന്റീനയുടേത് 6,460 കോടി രൂപയുടേതും സെമിയിൽ കളിച്ച ഇംഗ്ലണ്ടിന്റേത് 10,866 കോടിയുടെയും ഫ്രാൻസിന്റേത് 12,184 കോടിയുടെയും സ്ക്വാഡായിരുന്നു. ഈ ലോകകപ്പിൽ കളിക്കുന്ന താരങ്ങളിൽ തന്നെ വിപണി മൂല്യത്തിൽ മുന്നിൽ ലാമിൻ യമാലാണ്. 1,600 കോടിയാണ് യുവതാരത്തിന്റെ മൂല്യം. ക്ലബ് ഫുട്ബോളിലെ മിന്നും താരമായ യമാൽ ഭാവിയിൽ ഫുട്ബോൾ ലോകം ഭരിക്കാൻ സാധ്യതയുള്ള താരമായി വിലയിരുത്തപ്പെടുന്നു. പ്രായവും മികവുമാണ് താരത്തിന്റെ മൂല്യം കൂട്ടുന്നത്. സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ താരമാണ്. 22 കോടി രൂപയുള്ള ബോറിയ ഇഗ്നേഷ്യസ് ആണ് ടീമിലെ മൂല്യം കുറഞ്ഞ താരം. അർജന്റീന ടീമിൽ ഇതിഹാസ താരം ലയണൽ മെസ്സി ഉണ്ടെങ്കിലും വിപണി മൂല്യത്തിൽ മുന്നിൽ ഹൂലിയൻ അൽവാരസ് ആണ്. മൂല്യം 800 കോടി. മെസ്സിയുടെ മൂല്യം 120 കോടി. 8 കോടി മൂല്യമുള്ള നിക്കോളോസ് ഓട്ടമെന്റിയാണ് പട്ടികയിൽ പിന്നിൽ.
കളിക്കാരുടെ ട്രാൻസ്ഫർ വിപണിയിലെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ടീമിന്റെ മൂല്യം കണക്കാക്കുന്നത്. കളിക്കാരുടെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കുന്നതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. പ്രായം, കളിമികവ്, നിലവിലെ ക്ലബ്ബുമായുള്ള കരാർ, പരിക്ക്, പരിചയ സമ്പന്നത, നിലവിൽ കളിക്കുന്ന ലീഗ്, താരത്തിന്റെ വിപണി സാധ്യത, ട്രാൻസ്ഫർ വിപണിയിൽ താരത്തിനുള്ള ഡിമാൻഡ് എന്നിവയെല്ലാം പരിഗണിക്കപ്പെടും. ക്ലബ്ബുമായുള്ള കരാറിലെ കുറഞ്ഞ തുകയാണ് മെസ്സിയുടെ

0: മൂല്യം കുറയാൻ പ്രധാന കാരണം. 270 കോടിയോളം രൂപയാണ് ഇന്റർ മയാമി വാർഷിക പ്രതിഫലമായി നൽകുന്നത്. ഇതിനൊപ്പം പ്രായം, കളിക്കുന്ന ലീഗിന്റെ പ്രാധാന്യക്കുറവ്, ക്ലബ്ബുമായി കുറഞ്ഞ കാലത്തേക്കുള്ള കരാർ എന്നിവയും ഇതിനുള്ള ഘടകങ്ങളാണ്. മേജർ ലീഗിൽ കളിക്കുമ്പോൾ ക്ലബ് നൽകുന്ന തുകയേക്കാൾ ലീഗിൽ നിന്ന് കളിയേതര വരുമാനമാണ് മെസ്സിക്ക് ലഭിക്കുന്നത്. ആപ്പിൾ ടിവിയും അഡിഡാസും അവരുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം കരാർ പ്രകാരം മെസ്സിക്ക് നൽകുന്നുണ്ട്. ഇതുമൂലം ലീഗിൽ കളിക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുണ്ട്. 770 കോടി രൂപയുടെ വാർഷിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്ക്. ഇത് വിപണി മൂല്യത്തിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് മാത്രം. കപ്പ് മാത്രമല്ല, ഒപ്പം കോടികളും ഫൈനലിൽ ഒഴുകും. ഏകദേശം 6306 കോടി രൂപയാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള ആകെ സമ്മാന തുകയായി ഫിഫ മാറ്റിവച്ചിരിക്കുന്നത്. 2022 ഖത്തർ ലോകകപ്പിൽ നൽകിയതിന്റെ ഇരട്ടി സ്പെയിൻ അർജന്റീന ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് നൽകും. ജേതാക്കൾക്ക് ഏകദേശം 481 കോടിയും രണ്ടാം സ്ഥാനക്കാർക്ക് 317 കോടിയും ലഭിക്കും. മൂന്നാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടിന് 279 കോടിയും നാലാം സ്ഥാനക്കാരായ ഫ്രാൻസിന് 259 കോടിയും ലഭിക്കും. ബാക്കിയുള്ള തുക നേരത്തെ പുറത്തായ ടീമുകൾക്ക് വീതിച്ചു നൽകും. വിജയികൾക്ക് ട്രോഫിക്കും മെഡലുകൾക്കും പുറമെ 30 പ്രത്യേക ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി ഫിഫ സമ്മാനിക്കും. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരങ്ങളിൽ ലോകകപ്പ് ട്രോഫിയുടെ രൂപമുണ്ടാകും. വിജയിക്കുന്ന രാജ്യത്തിന്റെ തനത് സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് മോതിരങ്ങളുടെ നിർമ്മിതി. പ്രത്യേകമായി നമ്പർ രേഖപ്പെടുത്തിയ 2026 മോതിരങ്ങൾ മാത്രമാണ് ഇതിനായി ഫിഫ നിർമ്മിക്കുന്നത്. ഇതിൽ 30 മോതിരങ്ങൾ വിജയികളായ ടീമിന് നേരിട്ട് ലഭിക്കും. ബാക്കി 1996 മോതിരങ്ങൾ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഔദ്യോഗിക ലൈസൻസുള്ള സ്മരണികകളായി വാങ്ങാം. ലോക ജേതാക്കൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ യഥാർത്ഥ കപ്പ് നൽകുമെങ്കിലും അവർ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ട്രോഫിയായിരിക്കും. യഥാർത്ഥ കിരീടം ഫിഫയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ സൂക്ഷിക്കും. 36 സെന്റിമീറ്ററാണ് ലോകകപ്പിന്റെ ഉയരം. ഇറ്റാലിയൻ കലാകാരൻ സിൽവിയോ ഗാസനികയാണ് ട്രോഫിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. 1974 പശ്ചിമ ജർമ്മനിയാണ് ഈ ലോകകപ്പ് ആദ്യമായി ചൂടിയത്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
2: ആകാശവാണി തൃശൂർ. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം മേഘമൽഹാർ, ഗായിക ചിത്ര. ONV ഗ്രൂപ്പിന്റെ വരികൾക്ക് രമേശ് നാരായണന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനമാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
2: ശ്രീരാമ ദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ.
1: രാമായണ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയതയും ധാർമ്മികതയും മൂല്യബോധവും പകരുന്ന വിശുദ്ധ കാലഘട്ടമാണ്. ഈ മാസത്തിൽ ശ്രീരാമന്റെ ജീവിതം വായിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ അനാദി പാരമ്പര്യമാണ്. സത്യം, നീതി, കരുണ, ആത്മനിയന്ത്രണം, വാക്കുപാലനം, ജനസേവനം എന്നീ മൂല്യങ്ങളുടെ സമഗ്ര രൂപമാണ് ശ്രീരാമൻ. ഈ മൂല്യങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെയും ആഴത്തിൽ സ്വാധീനിച്ചത്. ഗാന്ധിജി തന്റെ ജീവിതത്തെ വിശേഷിപ്പിച്ചത് സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ്. 1930കളിൽ ഹരിജൻ വാരികയിൽ ഗാന്ധിജി എഴുതിയ ഒരു പ്രധാന നിരീക്ഷണം ഇന്നും പ്രസക്തമാണ്. എന്റെ രാമൻ ചരിത്രത്തിലെ അയോധ്യയിലെ രാജകുമാരൻ മാത്രമല്ല, ജനനമരണങ്ങൾക്ക് അതീതനായ സർവവ്യാപിയായ പരമാത്മാവാണ്. ഈ വാക്കുകൾ ഗാന്ധിജിയുടെ രാമസങ്കല്പം എത്ര വിശാലമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. യങ് ഇന്ത്യയിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ട്രൂത്ത് ഈസ് ഗോഡ്, സത്യം തന്നെയാണ് ദൈവം.
3: ഈ സത്യാന്വേഷണത്തിൽ അദ്ദേഹത്തിന് വഴികാട്ടിയായ ആദർശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ശ്രീരാമന്റെ ജീവിതം.

കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ വീട്ടിൽ രാമായണ പാരായണം പതിവായിരുന്നു. പ്രസിദ്ധനായ ഒരു മതപണ്ഡിതനാണ് അത് നിർവഹിച്ചിരുന്നത്. നല്ല ഈണത്തിൽ ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം പറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. രോഗിയായ കാബാഗാന്ധിക്ക് അത് വളരെ ആശ്വാസം പകർന്നിരുന്നു. പതിവായി അത് കേട്ടിരുന്ന മോഹൻദാസിന്റെ മനസ്സിൽ ഭക്തിയുടെ വിത്തുപാകാൻ ആ പാരായണം പ്രയോജനപ്പെട്ടു. രാമനാമത്തിന്റെ മഹത്വം ആ കുട്ടിക്ക് പറഞ്ഞുകൊടുത്തത് വൃദ്ധയായ ഒരു പരിചാരികയാണ്, രംഭ എന്ന ആയ. മോഹൻദാസിനെ ഇരുട്ടിനെയും ഭൂതപ്രേതാദികളെയും ഭയമായിരുന്നു. ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് അവൻ നിലവിളിച്ചിരുന്നു. പേടിയകറ്റാൻ രംഭ നിർദ്ദേശിച്ച പ്രതിവിധിയാണ് രാമനാമജപം. രാമന്റെ ജീവിതത്തിലെ ധർമ്മനിഷ്ഠയും ത്യാഗവും സഹനവും ഗാന്ധിജിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പ്രത്യേകിച്ച് തുളസീദാസിന്റെ രാമചരിതമാനസ് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു. രാമരാജ്യം എന്ന ആശയം മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ സാമൂഹിക ചിന്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിലൊന്നാണ്. എന്നാൽ ഗാന്ധിജി വിഭാവനം ചെയ്ത രാമരാജ്യം ഒരു മതാധിഷ്ഠിത ഭരണ സംവിധാനമോ ഒരു പ്രത്യേക മതത്തിന്റെ ആധിപത്യമോ ആയിരുന്നില്ല. അദ്ദേഹം സ്വപ്നം കണ്ടത് നീതിയും സത്യവും സമത്വവും കരുണയും നിറഞ്ഞ ഒരു ജനാധിപത്യ സമൂഹമായിരുന്നു. എന്റെ രാമരാജ്യം ഹിന്ദുക്കളുടെ രാജ്യമല്ല, അത് ദൈവത്തിന്റെ രാജ്യമോ ധർമ്മത്തിന്റെ രാജ്യമോ ആണ്. അവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യ അവകാശവും തുല്യ ബഹുമാനവും ഉണ്ടായിരിക്കും എന്ന് ഗാന്ധിജി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ രാമരാജ്യത്തിൽ ഭരണാധികാരികൾ അധികാരത്തിന്റെ ഉടമകളല്ല, ജനങ്ങളുടെ സേവകരാണ്. അഴിമതിക്കും അനീതിക്കും അവിടെ സ്ഥാനമില്ല. രാമരാജ്യത്തിൽ ജാതി, മതം, ഭാഷ, വർഗം എന്നിവയുടെ പേരിൽ വിവേചനമുണ്ടാകില്ല. സ്ത്രീയും പുരുഷനും തുല്യ ബഹുമാനം അനുഭവിക്കും. ദരിദ്രരും പിന്നാക്ക വിഭാഗങ്ങളും സംരക്ഷിക്കപ്പെടും. എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കപ്പെടണം എന്നതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. ഗ്രാമസ്വരാജിനും രാമരാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, പ്രാദേശിക ഉൽപ്പാദനം, ലളിതജീവിതം, പരിസ്ഥിതിയോട് ഇണങ്ങിയ വികസനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ രാമരാജ്യത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ രാമരാജ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ സത്യവും ധർമ്മവും കരുണയും അഹിംസയും പ്രാവർത്തികമാകുന്ന ഒരു ജീവിത രീതിയാണ്. അതിനാൽ രാമരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത് ആദ്യം മനുഷ്യന്റെ മനസ്സിലാണ്. വ്യക്തി നന്നായാൽ കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ രാഷ്ട്രവും രാമരാജ്യത്തിലേക്ക് ഉയരും. നീതിയും മനുഷ്യത്വവും സർവമത സൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള പ്രചോദനമാണ് ഗാന്ധിജിയുടെ രാമരാജ്യം. വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ സമൂഹത്തിന്റെ നന്മയെ മുൻനിർത്തിയ ഭരണരീതിയാണ് രാമായണം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് ഗാന്ധിജി രാമരാജ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ധാർമ്മിക മാതൃകയായി കണ്ടത്. ഗാന്ധിജിയുടെ അഹിംസയും ശ്രീരാമന്റെ ജീവിതവും തമ്മിൽ ചിലർ താരതമ്യം ചെയ്യാറുണ്ട്. ശ്രീരാമൻ യുദ്ധം ചെയ്തപ്പോൾ ഗാന്ധിജി അഹിംസയെ ഉയർത്തിപ്പിടിച്ചു എന്നതാണ് അവരുടെ വാദം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇരുവരുടെയും ലക്ഷ്യം ധർമ്മത്തിന്റെ സംരക്ഷണമായിരുന്നു എന്നതാണ്. ശ്രീരാമൻ അവസാന മാർഗമായി മാത്രമാണ് യുദ്ധം സ്വീകരിച്ചത്. സമാധാനത്തിനും സംവാദത്തിനും ആദ്യം അവസരം നൽകി. രാവണനെ പലതവണ തിരുത്താനുള്ള അവസരങ്ങൾ നൽകിയ ശേഷമാണ് യുദ്ധം നടന്നത്. യുദ്ധം കഴിഞ്ഞപ്പോൾ രാവണന്റെ ജ്ഞാനത്തെ ആദരിക്കുകയും വിഭീഷണനെ സ്വീകരിക്കുകയും ചെയ്ത രാമന്റെ സമീപനത്തിൽ ക്ഷമയും കരുണയും കാണാം. ഗാന്ധിജിയും അനീതിക്കെതിരെ ഉറച്ചുനിന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാർഗം അഹിംസയും സത്യഗ്രഹവുമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പതിവായി ആലപിച്ചിരുന്ന രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം എന്ന ഭജനിലൂടെ ഗാന്ധിജി രാമനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവമായിയല്ല, മനുഷ്യരാശിയുടെ നന്മയുടെയും സത്യത്തിന്റെയും പ്രതീകമായാണ് അവതരിപ്പിച്ചത്.

0: രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് അധികാരത്തിന്റെ മഹത്വമല്ല, ഉത്തരവാദിത്തത്തിന്റെ മഹത്വമാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയും അധികാരം ഒരിക്കലും ആഗ്രഹിച്ചില്ല. സ്വാതന്ത്ര്യം നേടിയ ശേഷവും അദ്ദേഹം ഭരണപദവികൾ സ്വീകരിച്ചില്ല. ജനസേവനമാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ശ്രീരാമന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ സന്ദേശം വാക്കുപാലിക്കലാണ്. പിതാവിന്റെ വാക്കുപാലിക്കാൻ അദ്ദേഹം 14 വർഷം വനവാസം സ്വീകരിച്ചു. അധികാരത്തെക്കാൾ ധർമ്മത്തിനാണ് അദ്ദേഹം വില നൽകിയത്. ഗാന്ധിജിയുടെ ജീവിതത്തിലും വാക്കും പ്രവൃത്തിയും തമ്മിൽ അകലമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ആദ്യം സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് ലോകം വിലയിരുത്തിയത്. ശ്രീരാമൻ മനുഷ്യബന്ധങ്ങൾക്ക് നൽകിയ പ്രാധാന്യവും ശ്രദ്ധേയമാണ്. ഗുഹനോടും ശബരിയോടും ഹനുമാനോടും സുഗ്രീവനോടും വിഭീഷണനോടും അദ്ദേഹം പുലർത്തിയ സ്നേഹവും വിശ്വാസവും മനുഷ്യസമത്വത്തിന്റെ ഉദാത്ത മാതൃകകളാണ്. ജാതിയോ സ്ഥാനമോ സമ്പത്തോ അല്ല, മനുഷ്യന്റെ സ്നേഹവും വിശ്വാസവുമാണ് പ്രധാനമെന്ന് രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ മനുഷ്യനും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. മനുഷ്യസ്നേഹത്തിന്റെ ഈ ദർശനത്തിൽ ശ്രീരാമന്റെയും ഗാന്ധിജിയുടെയും ചിന്തകൾ തമ്മിൽ ആഴത്തിലുള്ള സാമ്യമുണ്ട്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളും ശ്രീരാമനുമായുള്ള അദ്ദേഹത്തിന്റെ ആത്മബന്ധം വ്യക്തമാക്കുന്നു. വെടിയേറ്റു വീണപ്പോൾ അദ്ദേഹത്തിന്റെ അധരങ്ങളിൽ നിന്നുയർന്നത് ഹേ റാം എന്ന വാക്കുകളായിരുന്നു. അത് ഒരു ദൈവനാമം മാത്രമായിരുന്നില്ല, ജീവിതകാലം മുഴുവൻ അദ്ദേഹം പിന്തുടർന്ന സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതീകമായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ശ്രീരാമന്റെയും മഹാത്മാഗാന്ധിയുടെയും സന്ദേശങ്ങൾ കൂടുതൽ പ്രസക്തമാണ്. അസഹിഷ്ണുതയും വിദ്വേഷവും അക്രമവും വർദ്ധിക്കുന്ന ലോകത്ത് സത്യവും സ്നേഹവും സഹിഷ്ണുതയും നീതിയും വീണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും ഈ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് യഥാർത്ഥ രാമരാജ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. രാമായണമാസം രാമകഥ കേൾക്കാനുള്ള കാലം മാത്രമല്ല, രാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള അവസരം കൂടിയാണ്. അതുപോലെ ഗാന്ധിജിയെ സ്മരിക്കുന്നത് സത്യവും അഹിംസയും സേവനവും നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നതിലൂടെയാണ്. ഗാന്ധിജിയും ശ്രീരാമനും മനുഷ്യരാശിക്ക് നൽകിയ സന്ദേശം ഒന്നുതന്നെയാണ്: സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ധർമ്മം കാത്തുസൂക്ഷിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ജീവിതത്തെ സേവനത്തിനായി സമർപ്പിക്കുക. ഈ രാമായണമാസം മഹത്തായ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ.
1: ശ്രീരാമദർശനങ്ങൾ ഗാന്ധിജിയുടെ ജീവിതത്തിൽ, ഇതേക്കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന PM. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ.
1: ഗാന്ധിമാർഗം.
3: ആകാശവാണി തൃശൂർ.
4: സ്വാസ്ഥ്യം. ഓരോ ഋതുക്കളിലും ഋതുസന്ധികളിലും അനുഷ്ഠിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ച് ആയുർവേദത്തിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കർക്കിടകമാസം എന്നാൽ ആയുർവേദ ചികിത്സകളുടെ കാലം കൂടെയാണ്. ശക്തമായ മഴ, പകർച്ചവ്യാധികൾ, സംഭരിച്ച ധാന്യങ്ങളുടെ ദൗർലഭ്യം എന്നിവ മൂലമുണ്ടാകുന്ന ക്ഷാമം എന്നിവ മൂലം പണ്ട് പഞ്ഞമാസം എന്നാണ് കർക്കിടകത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, ജീവിത രീതികളും മാറി. പക്ഷേ പെട്ടെന്ന് വേനൽക്കാലത്തിൽ നിന്ന് മഴക്കാലത്തേക്ക് മാറുന്നത് ശരീരത്തിന്റെ സാധാരണ നിലയെ മാറ്റിമറിക്കുന്നുണ്ട്. അസന്തുലിതമായ ത്രിദോഷങ്ങളും ദഹനവ്യവസ്ഥയുടെ തകരാറും സ്വാഭാവിക പ്രതിരോധശേഷിയുടെ കുറവും ഈ കാലത്ത് ഉണ്ടാകാൻ ഇടയുണ്ട്. അതുമൂലം പലതരം രോഗങ്ങളും എളുപ്പത്തിൽ വരാനും സാധ്യതയുണ്ട്. രണ്ട് ഋതുക്കൾ ചേരുന്ന ഈ കാലയളവിൽ ഉണ്ടാകുന്ന ശാരീരിക ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് നമ്മുടെ പൂർവികർ ഏറെ ആചാരങ്ങളും ചര്യകളും പാലിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് മുക്തമാകുന്നതിനും ക്രമരഹിതമായ ദോഷങ്ങൾ സന്തുലിതമാക്കുന്നതിനും ഓരോ കാലത്തും പിന്തുടരേണ്ട ഋതുചര്യയുടെ പ്രാധാന്യം ആയുർവേദത്തിൽ ഊന്നിപ്പറയുന്നുണ്ട്. ഈ

0: കേരളത്തെ ചിട്ടയായ ഭക്ഷണക്രമവും ജീവിതശൈലിയും ക്രമരഹിതമായ ദോഷങ്ങളെ ശരിയാക്കാൻ സഹായിക്കുന്നു. രോഗങ്ങൾ വരാതെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കർക്കടക ചര്യകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് വിശദീകരിക്കുന്നത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി.
1: കർക്കിടക ചികിത്സ. ആയുർവേദം രോഗം വന്നാൽ മാത്രം ചികിത്സിക്കുന്ന ഒരു ശാസ്ത്രമല്ല. രോഗങ്ങൾ വരാതിരിക്കാൻ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കുന്ന ഒരു സമഗ്രമായ ജീവിതശൈലിയാണ് ആയുർവേദം. അതുകൊണ്ടുതന്നെ ഓരോ ഋതുവിനും അനുസരിച്ച് പാലിക്കേണ്ട ഭക്ഷണക്രമവും ജീവിതചര്യകളും ചികിത്സാരീതികളും ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇതിനെ ഋതുചര്യ എന്നാണ് പറയുന്നത്. കേരളത്തിൽ കർക്കിടക മാസം ശക്തമായ മഴക്കാലമാണ്. ഈ സമയത്ത് അന്തരീക്ഷത്തിലെ ഈർപ്പം വർദ്ധിക്കുകയും ശരീരത്തിലെ ദഹനശക്തി കുറയുകയും സ്വാഭാവികമായി ബലം ക്ഷയിക്കുകയും ചെയ്യുന്നു. വാദദോഷത്തിൻ്റെ വർദ്ധനവ് കാരണം സന്ധിവേദന, നടുവേദന, ശരീരവേദന, ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ കൂടുതലായി കാണപ്പെടാം. കൂടാതെ കാലാവസ്ഥയിലെ മാറ്റങ്ങൾ കാരണം പകർച്ചവ്യാധികൾക്കും സാധ്യത കൂടുതലാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനും രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും ആരോഗ്യ സംരക്ഷണത്തിനുമായി ആയുർവേദം പ്രത്യേക ചികിത്സാരീതികൾ നിർദ്ദേശിക്കുന്നു. ഈ മഴക്കാല പ്രത്യേക ആരോഗ്യ സംരക്ഷണ രീതികളെയാണ് കർക്കിടക ചികിത്സ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ടെങ്കിലും കേരളത്തിൽ കർക്കിടക ചികിത്സയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഇതിന് പ്രധാന കാരണം കേരളത്തിൻ്റെ പ്രത്യേകമായ മഴക്കാലാവസ്ഥയാണ്. കർക്കിടകത്തിൽ ശക്തമായ മഴയും ഉയർന്ന ഈർപ്പവും അനുഭവപ്പെടുന്നു. ഈ സമയത്ത് പലർക്കും ശരീരവേദന, ക്ഷീണം, ദഹനക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കേരളത്തിൻ്റെ സമൃദ്ധമായ ഔഷധസസ്യ സമ്പത്തും തലമുറകളായി കൈമാറി വന്ന ആയുർവേദ പാരമ്പര്യവും കർക്കിടക ചികിത്സയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമാകാം. മഴക്കാലത്ത് ശരീരത്തെ സംരക്ഷിക്കാൻ അനുയോജ്യമായ ഔഷധങ്ങൾ, ഭക്ഷണരീതികൾ, ചികിത്സാക്രമങ്ങൾ എന്നിവ ശീലിച്ചു വരുന്നു. ഋതുക്കളിൽ ഏറ്റവും പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒന്നാണ് കേരളത്തിലെ കർക്കിടകം. ഈ കാലം പഞ്ഞക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് കൃഷിവൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് കാര്യമായ ജോലികൾ ചെയ്യാൻ കഴിയാത്ത സമയമായിരുന്നു. തുടർച്ചയായ മഴ, ഭക്ഷ്യലഭ്യതയിലെ കുറവ്, ജോലിക്കുറവ് എന്നിവ കാരണം ജനങ്ങളുടെ ആരോഗ്യനിലയെ ഇത് ബാധിച്ചിരുന്നു. ശരീരബലം കുറയുകയും രോഗങ്ങൾ എളുപ്പത്തിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സാഹചര്യത്തിലാണ് ശരീരത്തെ ശക്തിപ്പെടുത്താനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ആയുർവേദം കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകിയത്. കർക്കിടക മാസത്തിലെ പ്രധാന ചികിത്സകളിലൊന്നാണ് അഭ്യംഗം അല്ലെങ്കിൽ ഔഷധ തൈലം ഉപയോഗിച്ചുള്ള മസാജ്. ശരീരം മുഴുവൻ ഔഷധ തൈലങ്ങൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതിലൂടെ വാദദോഷത്തെ ശമിപ്പിക്കാനും പേശികൾക്കും സന്ധികൾക്കും ബലം നൽകാനും സഹായിക്കുന്നു. അഭ്യംഗത്തിന് ശേഷം സ്വേദനം നടത്തുന്നു. സ്വേദനം അല്ലെങ്കിൽ സ്റ്റീം, അത് ശരീരത്തിൽ വിയർപ്പുണ്ടാക്കി സ്രോതസ്സുകളുടെ ശുദ്ധീകരണത്തിനും പേശികളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും വേദന ശമിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. രോഗിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പഞ്ചകർമ്മ ചികിത്സകളായ വസ്തി, വിരേചനം, നസ്യം എന്നിവ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വാദസംബന്ധമായ രോഗങ്ങളിൽ വസ്തി ചികിത്സയ്ക്ക് ആയുർവേദത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. ജ്യോതിഷപരമായ വിശ്വാസപ്രകാരം കർക്കിടകം ചന്ദ്രന്റെ രാശിയും ജലരാശിയുമാണ്. ഈ സമയത്ത് ഔഷധ സസ്യങ്ങൾക്ക് കൂടുതൽ വീര്യം ലഭിക്കുമെന്നാണ് പരമ്പരാഗതമായി കരുതുന്നത്. അതുകൊണ്ടുതന്നെ കർക്കിടക മാസത്തിൽ ഔഷധ സേവ നടത്തുക എന്നൊരാചാരം കേരളീയ പാരമ്പര്യത്തിൽ ഇന്നും നിലനിൽക്കുന്നു. കർക്കിടക കാലത്ത് ഭക്ഷണക്രമത്തിനും പ്രത്യേകം ശ്രദ്ധ നൽകണം. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കർക്കിടക കഞ്ഞി. നവരയരി, ജീരകം, ഉലുവ, ചുക്ക്, കുരുമുളക്, തിപ്പലി തുടങ്ങിയ ഔഷധദ്രവ്യങ്ങൾ ചേർത്ത്

0: തയ്യാറാക്കുന്ന ഈ കഞ്ഞി ദഹനശക്തി മെച്ചപ്പെടുത്താനും ശരീരത്തിന് ബലം നൽകാനും സഹായിക്കുന്നു. ഈ സമയത്ത് അധികം എണ്ണയുള്ളതും ദഹിക്കാൻ പ്രയാസമുള്ളതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ലഘുവായതും എളുപ്പം ദഹിക്കുന്നതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കണം. ആയുർവേദം ശരീരത്തിൻ്റെ ആരോഗ്യത്തോടൊപ്പം മനസ്സിൻ്റെ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നു. ശരീരവും മനസ്സും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്നാണ് ആയുർവേദം പറയുന്നത്. കർക്കിടകമാസത്തിൽ രാമായണ പാരായണം പോലെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മനസ്സിന് ശാന്തിയും പോസിറ്റീവ് ചിന്തകൾ നൽകുന്നതുമായി വിശ്വസിക്കപ്പെടുന്നു. ഇത്തരം ശീലങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ചിന്തകൾ വളർത്താനും സഹായിക്കുന്നു. കർക്കിടക ചികിത്സ ഒരു ആചാരം മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഭക്ഷണരീതി, ശരിയായ ചികിത്സ, നല്ല ജീവിതശൈലി, മനസ്സിന് ശാന്തി നൽകുന്ന നല്ല ചിന്തകൾ എന്നിവയെ ഒരുമിപ്പിക്കുന്ന സമഗ്രമായ ആരോഗ്യ സംരക്ഷണ രീതിയാണ്. ഭക്ഷണം തന്നെയാണ് ആദ്യത്തെ ഔഷധം. നല്ല ഭക്ഷണവും നല്ല ജീവിതശീലങ്ങളും ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു കർക്കിടക മാസം ആശംസിക്കുന്നു.
1: കർക്കിടക ചര്യകളുടെ പ്രാധാന്യം. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സകയായ ഡോക്ടർ അശ്വതി പി നമ്പൂതിരി. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
1: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ,

0: ആകാശവാണി തൃശൂർ.
1: രാമായണ പാരായണം മൂന്നാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം തുടങ്ങിയ കഥാഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത്

സത്സംഗെ ചേർത്തു, പരമാശീർവാദവും ചെയ്തു, വത്സന്മാരെയും പൂജിപ്പിച്ചിതു. വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷന്റെ കീഴിലുള്ള പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. പുല്ലഴി ഹോസ്റ്റലിൽ വാർഡൻ, വാച്ച്മാൻ പുരുഷന്മാർ. പുല്ലഴി, ചാലക്കുടി ഹോസ്റ്റലുകളിൽ സ്വീപ്പർ തസ്തികയിലുമാണ് ഒഴിവുള്ളത്. ഈ മാസം 27-നകം അപേക്ഷ ലഭിക്കണം. വിശദാംശങ്ങൾക്കായി തൃശൂർ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് തൃശൂർ ഡിവിഷൻ, അയ്യന്തോൾ, തൃശൂർ, 680003 എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഇമെയിൽ വിലാസം eetsr@kshb.in. ഫോൺ നമ്പർ 04872360849. പാറളം ഗ്രാമപഞ്ചായത്തിലെ 4-16 വാർഡുകളിലേക്ക് ആശാപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്നു. വിവാഹിതരും 25-45 ഇടയിൽ പ്രായമുള്ളവരും മിനിമം 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും പാറളം പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ അഥവാ ID കാർഡ്, റേഷൻ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, പട്ടിക

0: ജാതി പട്ടികവർഗ വിഭാഗക്കാർ എന്നിവയുടെ ഒറിജിനൽ സഹിതം ഈ മാസം 21 രാവിലെ 11 കാരളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇന്റർവ്യൂവിനായി എത്തിച്ചേരണം. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിൽ PSC അഥവാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ ഫാർമസിസ്റ്റ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22 രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തണം. ഫോൺ നമ്പർ 04872334313. തൃശൂർ ജില്ലയിലെ വിവിധ ആയുർവേദ സ്ഥാപനങ്ങളിൽ ആയുർവേദ നഴ്സ് ഗ്രേഡ് 2 തസ്തികയിൽ PSC അഥവാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ഉദ്യോഗാർത്ഥികളെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC, ആയുർവേദ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെ പരിഗണിക്കില്ല. സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 22 രാവിലെ 10:30 വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം വെസ്റ്റ് പാലസ് റോഡിലുള്ള ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ജില്ലാ കാര്യാലയത്തിൽ കൂടിക്കാഴ്ചയ്ക്കായി എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872334313. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കേരള PSC. 6 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 400+ ഇനവുമായി വാഴക്കർഷകൻ ഉണ്ണികൃഷ്ണ എമ്മായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത്. ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 ഇഷ്യൂസ് ബിഫോർ പാർലമെന്റ്. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. ബാലാമണി ഈശ്വറിന്റെ കർണാടക സംഗീത കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 അധ്യാത്മരാമായണ പാരായണം, ബാലകാണ്ഡത്തിൽ നിന്നൊരു ഭാഗം. പാരായണം ചെയ്യുന്നത് വെൺമണി കൃഷ്ണൻ നമ്പൂതിരി. തുടർന്ന് എസ് സൗമ്യ പാടിയ ശ്രീരാമകീർത്തനം. 6:30 സൈമ ദ വ്യുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ

വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ, തുടർന്ന് പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 പുലരിപ്പൂക്കളിൽ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ട്രാൻസ്ജെനിക് വിളകൾ, ഗുണങ്ങളും ദോഷങ്ങളും. വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോമണി വിഭാഗം ഗവേഷക ബാഷ്മ ഇ കെ നടത്തുന്ന ലഘുപ്രഭാഷണം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. ചങ്ങമ്പുഴയുടെ കാളിദാസൻ എന്ന കവിത ആലപിച്ചത് വിദ്യ ടി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ. 7:45 ചലച്ചിത്ര ഗാനം.

0: കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം, 7:40 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തോട്ടക്കര ഒറ്റപ്പാലം തൊഴിലവസര വാർത്തകൾ, 7:45 ചലച്ചിത്ര ഗാനം, 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, വർഷക്കാലത്ത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന ചില വിഭവങ്ങൾ, ഡോക്ടർ അമൃത സംസാരിക്കുന്നു, 7:55 അക്കൌണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച, നേത്രദാനവും കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷനും, ഡോക്ടർ ജ്യോതി എയുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു, 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 10:30 കാലാവസ്ഥ, 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 മലയർ കളിപ്പാട്ട് വേലായുധനും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 സ്മൃതിലഹരി, 2:15 തുടർനാടകം, 2:30 സ്വരസാഗരം, 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, 5:00 അക്ഷര ശ്ലോകം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:35 അധ്യാത്മരാമായണ പാരായണം, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം, 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, 8:15 പാർലമെന്റ് നടപടികളുടെ അവലോകനം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:30 സംഗീത കച്ചേരി, 10:00 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം, FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു, രാവിലെ 10:30 നശാമുക്ത് ഭാരത് അഭിയാൻ, അറിയിപ്പുകൾ കഴിഞ്ഞു. കാലാവസ്ഥ, സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത, കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം, അയ്യോ സോറി, ക്ഷമിക്കണം.
1: ആകാശവാണി തൃശൂർ,
2: സമകാലികം.
3: ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം കണ്ട് രാപ്പകലില്ലാതെ അതിനുവേണ്ടി പ്രയത്നിച്ച് യുവത്വത്തിന്റെ നല്ല നാളുകൾ കോച്ചിംഗ് സെന്ററുകളിലും ലൈബ്രറികളിലും ചെലവഴിക്കുന്ന ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ അടുത്ത ദിവസങ്ങളിലായി പുറത്തുവന്ന ചില വാർത്തകൾ ആ പ്രതീക്ഷകളുടെ നെഞ്ചിലേൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ശുപാർശയോ കോഴയോ രാഷ്ട്രീയ സ്വാധീനമോ ഇല്ലാതെ സ്വന്തം കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും ബലത്തിൽ മാത്രം ഒരു ജോലി നേടാം എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണ് ഒരു മലയാളി PSC പരീക്ഷ എഴുതുന്നത്. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? 100,000+ രൂപ ശമ്പളമുള്ള പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികകളിലേക്കുള്ള പരീക്ഷകളിൽ പോലും യോഗ്യതയുള്ളവരെ തഴഞ്ഞ് സ്വന്തക്കാരെ തിരികെ കയറ്റാൻ അട്ടിമറികൾ നടന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവരാവകാശ രേഖകളിലൂടെ ഉദ്യോഗാർത്ഥികൾ തന്നെ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമ്പോൾ തല താഴ്ത്തേണ്ടി വരുന്നത് വിശ്വാസ്യതയുള്ള ഒരു പരീക്ഷാ സംവിധാനത്തിനാണ്. ഒരു പരീക്ഷയിലെ പകുതിയിലധികം മാർക്കിന്റെ വിവരണാത്മക ചോദ്യങ്ങൾ മൂല്യനിർണയം നടത്താതെ വിട്ടുകളയുക, ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ പിഴവുകളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുക, ഇത് വെറുമൊരു സാങ്കേതിക പിഴവ് മാത്രമാണോ? ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളെയും മെറിറ്റിനെയുമല്ലേ നിർദാക്ഷിണ്യം തല്ലിക്കെടുത്തുന്നത്? സമകാലികം അന്വേഷിക്കുന്നു. അടുത്ത കാലത്തായി നിരവധി പരീക്ഷകളിൽ ക്രമക്കേടുകൾ നടന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ എം ഷാജിർ ഖാൻ.
4: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യഥാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. പക്ഷെ കഴിഞ്ഞ ഒരു 10 കാലത്തെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ ഗുരുതരമായ ക്രമക്കേടുകളുടെ ഒരു കേന്ദ്രമായി ഈ PSC മാറിയിട്ടുണ്ട്. അഴിമതികളുണ്ട്, ചോദ്യപേപ്പർ ചോർച്ചയുണ്ട്. അപ്പൊ അതിന്റെ വിശ്വാസ്യത ഇപ്പൊ തകർക്കപ്പെടുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നതുകൊണ്ട് അത് സംബന്ധിച്ച് ഒരു വലിയ അന്വേഷണം ആവശ്യമായിരിക്കുന്നു. ഈ ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ അടക്കമുള്ള തസ്തികകളിലേക്ക് നടന്ന പരീക്ഷകളിൽ ഇപ്പൊ കുഫോസിന്റെ സർവകലാശാലയിലെ ചില വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് വലിയ തോതിൽ മുൻഗണന ലഭിച്ചു എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട്. അപ്പൊ ആകെ നടത്തിയ 44 നിയമനങ്ങളിൽ 38 പേരും കുഫോസിലെ പ്രത്യേക വിഭാഗം വിദ്യാർത്ഥികളാണ് എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുപോലെ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിലും ഇന്റർവ്യൂ ബോർഡിലും ഈ സർവകലാശാലയുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ

0: സുതാര്യത ഉറപ്പുവരുത്താനാവുക. സർവകലാശാലകളിലെ ഉയർന്ന യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ ബോധപൂർവ്വം ഒഴിവാക്കിയെന്നും ഒക്കെയുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ട് ആദ്യം. അപ്പൊ അതുപോലെ ഈ പ്ലാനിംഗ് ബോർഡിലെ ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷകൾ അതിലെ ഉത്തരക്കടലാസുകളെ കൃത്യമായിട്ട് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന ആരോപണം ഇതിനകം വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കാര്യമാണല്ലോ. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് ഒന്നാം റാങ്ക് കൊടുക്കാൻ റാങ്ക് ലിസ്റ്റ് ധൃതി പിടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. അതുപോലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ, ഡിവൈഎസ്പി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്, ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സർവകലാശാല PRO, അങ്ങനെ നിരവധിയായിട്ടുള്ള പരീക്ഷകളൊക്കെ ഒരു മാനദണ്ഡവും പാലിക്കുന്നില്ല എന്നുള്ളതും ഈ പരീക്ഷാ സബ് കമ്മിറ്റികളെ പോലും മറികടന്നുകൊണ്ടാണ് ക്രമക്കേടുകൾ ചെയ്യുന്നത്. ഒരു പ്രത്യേക ഒരു വിഭാഗം ഉയർന്ന ഉദ്യോഗസ്ഥർ ചേർന്ന ഒരു ഉപജാപക സംഘം പോലെ അവരാണ് യഥാർത്ഥത്തിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ റൈറ്റേഴ്സിനെ സെറ്റേഴ്സിനെ നിയോഗിക്കുന്നതെന്നും ചോദ്യങ്ങൾ കലയെക്കൂട്ടി തന്നെ ചിലർക്ക് അത് ചോർത്തി കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളതും. അപ്പൊ അങ്ങനെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് വെറും ആരോപണങ്ങൾ മാത്രമല്ല, പലതും അതിന്റെ വസ്തുതകൾ പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ PSC സംഭവങ്ങളെ സംബന്ധിച്ച് ഒരു തുറന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും പ്രതികളെ ശിക്ഷിക്കുകയും അവിടെ ന്യായയുക്തമായ വിധത്തിൽ മെറിറ്റ് പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് ഉദ്യോഗം ലഭിക്കാനും ഉദ്യോഗ കയറ്റം ലഭിക്കാനും ഒക്കെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു വിശ്വാസ്യത വീണ്ടെടുക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനം ആവശ്യമായിരിക്കും. അന്വേഷണം സ്വതന്ത്രമായി നടക്കാറില്ല, നടന്നാൽ തന്നെ ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാറുണ്ട്, അതിനെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകാറില്ല. ഇപ്പൊ അതുകൊണ്ടാണ് നമ്മളൊരു എക്സ്റ്റേണൽ ഏജൻസി അന്വേഷണം വേണമെന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രതികൾ എന്ന് കണ്ടെത്തിയ ആൾക്കാരെ പുറത്താക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തത് യഥാർത്ഥത്തിൽ അനർഹർ കൂടി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റുകയും അർഹരായവരെ കൊണ്ടുവരാനുള്ള പുതിയ വഴി വെട്ടി തുറക്കുകയും ചെയ്യുക. കാരണം അത് പ്രധാനമാണ്. കാരണം എങ്കിൽ മാത്രമേ ഇനി ഭാവിയിലെങ്കിലും അനർഹർ കയറി വരുന്നത് തടയാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി, ജനാനുകൂലമായ ഒരു തൊഴിൽ നയവും ഒരു PSC നയവും നിയമനങ്ങളിലെ ക്രമക്കേടുകൾ തടയാനായി ഗവൺമെന്റ് കൊണ്ടുവന്നേ പറ്റൂ. അത് വളരെ വളരെ അടിയന്തരമായ ഒരു പ്രശ്നമാണ്.
1: ഇതിനു മുമ്പും കേരള PSC വഴിയുള്ള ചില നിയമനങ്ങളുടെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എം ഷാജിർ ഖാൻ തുടരുന്നു.
0: ഇത് പറയുമ്പോഴാണ് നമ്മൾ 2018 യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതികളായിട്ടുള്ളവർ എങ്ങനെയാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നത്. അപ്പൊ അന്നേ തുടങ്ങിയതാണ്. അപ്പൊ അന്ന് തന്നെ ഈ ക്രമക്കേടുകൾ പുറത്തു വന്നു, ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന വസ്തുതകൾ വന്നു. പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് ഒരു നടപടി എടുത്തില്ല. അപ്പൊ അത് പിന്നെയും തുടരുകയാണ്. യഥാർത്ഥത്തിൽ PSC സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. അപ്പൊ PSC സംഭവിച്ചിരിക്കുന്ന ഈ അപജയം, അതിന്റെ വിശ്വാസത്തിലേക്ക് കോട്ടം സംഭവിച്ച ഒരു സാഹചര്യം, അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതിന് വലിയ പ്രാമുഖ്യമുള്ളൊരു കാര്യമല്ലേ. PSC പുനഃസംഘാടനം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറിക്കഴിഞ്ഞു. ഒന്നുകിൽ അർദ്ധ ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള ചിലരെങ്കിലും കമ്മിറ്റി അംഗങ്ങളായിട്ട് കൊണ്ടുവരികയും പൂർണ്ണമായും പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്സ് ആകാതിരിക്കുകയും ചെയ്യാൻ വഴിയുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. അതിന്റെ മാനദണ്ഡങ്ങൾ, ആരാണ് PSC മെമ്പർമാരായിട്ട് വരേണ്ടത്, PSC ചെയർമാൻ ആകേണ്ടത് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു സുതാര്യമായ മെറിറ്റിനെ അടിസ്ഥാനപ്പെടുത്തുന്ന അക്കാദമിക് യോഗ്യതകളും ഒപ്പം തന്നെ മറ്റു മാനദണ്ഡങ്ങളും കൂടി ചേർത്തുകൊണ്ട് രാഷ്ട്രീയ അപ്പോയിന്റ്മെന്റ് എന്നതിന് പ്രാമുഖ്യം വരാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് കൂടി നീങ്ങിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്.
1: മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി നിയമന ശുപാർശ നൽകുന്ന ഭരണഘടനാ സ്ഥാപനമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാമൂഹിക നിരീക്ഷകനായ ജോസഫ് സി മാത്യു:
2: തൊഴിലില്ലാത്ത യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തുല്യ നീതി ലഭിക്കത്തക്ക രീതിയിൽ ഏറ്റവും വലിയ എംപ്ലോയർ ആയിട്ടുള്ള സർക്കാർ അതിന്റെ മറ്റ് സ്ഥാപനങ്ങൾ അവിടെ ജോലി ലഭിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ കൊടുക്കാവുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വിശ്വാസ്യത നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ ഒഴിവുകൾ PSC വിടുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ മാറി വരുന്ന സർക്കാരുകൾ ചെയ്തത് കഴിയുന്നത്ര നിയമനങ്ങൾ PSC വിടാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു പബ്ലിക് സെക്ടർ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ് PSC വിടാത്ത നിയമനങ്ങൾ നിയമിക്കാനായി മറ്റൊരു സ്ഥാപനം കൊണ്ടുവന്നു. താൽക്കാലിക നിയമനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളെടുക്കണം എന്നുള്ള നിയമം കാറ്റിൽ പറത്തി മറ്റു പല സംവിധാനങ്ങളിലൂടെ തൊഴിൽ നൽകുന്നു. അപ്പൊ ഇതെല്ലാം തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു തുല്യനീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം വേണ്ട എന്ന് എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കും. അതിനിടയിലാണ് PSC വിശ്വാസ്യത തന്നെ തകർക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഉത്തരം കടലാസുകൾ കേസിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ ചോദ്യം നിർണയിക്കുന്നത് തന്നെ ചോദ്യ പേപ്പറുകൾ ഏതോ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണ്, അത് ചെയർമാനും പരീക്ഷ കൺട്രോളറും മാത്രം അറിയുന്ന ഒരു സംവിധാനമായി മറ്റ് 20 PSC അംഗങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത രീതിയിൽ നടപ്പിലാക്കുന്ന സ്ഥിതിയുണ്ടായി. എന്ന് മാത്രമല്ല, അതിനുശേഷം വാല്യുവേഷൻ നടക്കുന്നിടത്ത് 100 മാർക്കിന്റെ ചോദ്യമുള്ളതിൽ 58 മാർക്കിന്റെ ചോദ്യങ്ങൾ വാല്യൂ ചെയ്യപ്പെടാതെ ഒരു 42 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രം വാല്യുവേഷൻ നടത്തുന്ന പ്രശ്നമാണ് ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് വെറും 228 പേരെഴുതിയ പരീക്ഷയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഒരു

0: കമ്പ്യൂട്ടർ ശൃംഖലയും ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു പരീക്ഷയാണെങ്കിൽ പോലും 228 പേര് മാത്രം എഴുതിയ ഒരു പരീക്ഷയിൽ ഇത്തരം ഒരു പിഴവ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ ഈ സ്ഥാപനത്തിന്റെ തന്നെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള നിരവധി ഉദാഹരണങ്ങൾ അത് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ പ്രശ്നമാണ്. അപ്പൊ ഈ സംവിധാനം പ്രവർത്തിക്കുന്ന രീതി മുഴുവൻ പുനഃപരിശോധിക്കുകയും എത്ര അംഗങ്ങൾ വേണം, അവരുടെ ചുമതല എന്തായിരിക്കണം, അതെങ്ങനെ വീണ്ടും വെക്കണം, എല്ലാവരെയും തുല്യ ഉത്തരവാദികളാക്കുന്ന തരത്തിൽ കൂടുതൽ ജനാധിപത്യപരമായി ഇതെങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതും കുറ്റമറ്റതാക്കാമെന്നും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കേണ്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കുറ്റകൃത്യം എന്ന് കണ്ടെത്തിയാൽ ചിലപ്പം അതിലൊരു കറക്ഷനോ ഒരു നടപടിയോ ഉണ്ടായേക്കാം. ചെയ്തു പോയ കാര്യങ്ങൾ എവിടെയൊക്കെ അന്വേഷണം നടത്തും, ഇത് 228 പേരുള്ള ഒരു കേസിലായതുകൊണ്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്നു. ബാക്കി നടത്തിയ പരീക്ഷയിൽ നടന്ന പിഴവുകളെ കുറിച്ച് എങ്ങനെ കണ്ടെത്താനാവും? ഈ ചോദ്യപേപ്പർ സെറ്റ് ചെയ്യുക എന്നുള്ളത് അതിന്റെ രീതി ഇവർ രണ്ടുപേരും മാത്രം അറിഞ്ഞ ഒരു ഗ്രൂപ്പിനാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ചോദ്യപേപ്പർ തൽപര കക്ഷികൾക്ക് നേരത്തെ കിട്ടിയിട്ടില്ല എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതല്ല ഏത് അന്വേഷണത്തിലൂടെ പുറത്തു വരും? അപ്പൊ ഇത് ഈ സിസ്റ്റം കുറ്റമറ്റതല്ലായിരുന്നു എന്ന് പറഞ്ഞാല് നമുക്ക് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും കറക്റ്റ് ചെയ്യപ്പെടണം. ഇന്നിൽ നടന്ന കുറ്റകൃത്യങ്ങൾ എങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്ക് ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തുമാത്രം പുറകോട്ട് പോകും, ഇത് ഇന്നലെ മാത്രം നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല.
1: PSC നടത്തുന്ന ഇന്റർവ്യൂകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന ഒന്നോ രണ്ടോ മാർക്കിന്റെ വ്യത്യാസം പോലും റാങ്ക് ലിസ്റ്റിൽ വലിയ അന്തരമുണ്ടാക്കും. ഉദ്യോഗാർത്ഥിയായ വീണ,
2: ഈ ഒരു മാർക്ക് രണ്ട് മാർക്കൊക്കെ റാങ്ക് ഒരുപാട്, പ്രത്യേകിച്ച് റിട്ടൺ ടെസ്റ്റിന് മാർക്കുള്ളവർ പോലും പിന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്റർവ്യൂവിൽ രാഷ്ട്രീയ സ്വാധീനം നല്ല രീതിയിലുണ്ട്. ഇതൊക്കെ ഇപ്പൊ മാത്രം പുറത്തു വന്നു എന്ന് മാത്രം, ഓട്ടോണമസ് ബോഡിയാണ് എന്ന് പറഞ്ഞിട്ട് പല വിവരാവശ്യങ്ങൾക്കും മറുപടി നിഷേധിക്കുന്ന സംഭവം വരെ PSC നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പരസ്പരം ഈ ലെക്ചർ പോസ്റ്റും ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ വളരെ കുറച്ച് പേര് മാത്രമാണ് എഴുതുന്നത്. അപ്പൊ പരസ്പരം നമുക്ക് കുറെ പേരെ അറിയാമായിരിക്കും. അപ്പൊ ഒരാളിന് എത്ര മാർക്ക് കിട്ടും, എത്ര റാങ്കിൽ എത്തും എന്നുള്ളതൊക്കെ ഏകദേശ ധാരണ നമുക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒട്ടും വിചാരിക്കാത്തവര് വളരെ ഉയർന്ന റാങ്കുകളിൽ വരുമ്പോ അതിനെ കുറിച്ച് അതിന്റെ അല്ലെങ്കിൽ അവരുടെ ആൻസർ ഷീറ്റ് നമ്മുടെ ആൻസർ ഷീറ്റിൽ നമുക്ക് വിവരാവശ്യം വഴി ലഭ്യമാക്കണമെന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് PSC ഒഴിവാക്കിയിട്ടുണ്ട്. PSC ചോദ്യം ചെയ്യുന്ന മുഴുവനെ നിർത്തുന്ന തരത്തിലേക്ക് വിവരാവശ്യത്തിന്റെ ഉത്തരം എടുത്തതിന്റെ പേരിൽ കിട്ടേണ്ട അർഹതപ്പെട്ട ഒഴിവ് നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അത് PSC എന്ന് മാത്രമല്ല സർവീസ് സംഘടനകളും അതിന് സപ്പോർട്ടാണ്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായാലും മറ്റ് കാര്യങ്ങളിൽ അവർ കാണിക്കുന്ന അഴിമതിയോ പക്ഷപാതിത്വമോ ഒക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവുകൾ ബോധപൂർവം പൂഴ്ത്തിവെക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട്.
1: അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ,
3: നിയമന പ്രക്രിയയിലുള്ള സംശുദ്ധത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് PSC പ്രത്യേകമായ അധികാരാവകാശങ്ങൾ ഭരണഘടനയിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന എഴുതുന്ന സമയത്ത് തന്നെ PSC പ്രത്യേകമായ അവകാശങ്ങൾ കൽപ്പിച്ചു നൽകിയത് ഈ നിയമന പ്രക്രിയയിൽ ഈ സംശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. തൊഴിൽ ആവശ്യപ്പെടുന്ന ആളുകളുടെ മാത്രം ആവശ്യമല്ല ഈ നിയമനത്തിനകത്ത് ഇത്തരം കൃത്യതയും സൂക്ഷ്മതയും പാലിക്കുക എന്നത്. മറിച്ച് നമ്മുടെ കോടിക്കണക്കിനായിട്ട് വരുന്ന സർക്കാരിന്റെ പൊതുമുതൽ, മനുഷ്യരുടെ ജീവിതം ഒക്കെ തീരുമാനിക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥ സംവിധാനത്താലാണ് എന്നുള്ളത് കൊണ്ട് ആ കസേരയിൽ ഇരിക്കുന്ന ഓരോരുത്തരും ഈ നിയമന പ്രക്രിയയിലൂടെ സംശുദ്ധമായി കടന്നു വരേണ്ടതുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് വരുന്ന PSC സംബന്ധിക്കുന്ന ചില ആശങ്കകൾ, ചില ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. PSC വലിയ ഉയർന്ന പദവികളിലേക്ക് നടത്തുന്ന നിയമന പ്രക്രിയയിൽ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നു എന്നത് മുതൽ ചോദ്യപേപ്പറിൽ കൃത്രിമത്വം നടത്തുന്നു, മാർക്ക് കൂട്ടുന്നതിൽ കൃത്രിമത്വം കാണിക്കുന്നു, അതുപോലെ തന്നെ ഇന്റർവ്യൂവിന് മാർക്കിടുന്നതിലൊക്കെ സ്വജനപക്ഷപാതവും മറ്റ് കൃത്രിമത്വവും കാണിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. മാത്രമല്ല PSC വ്യാജമായി തഴഞ്ഞ ആളുകൾ കോടതിയിൽ പോയി കേസ് നടത്തി PSC ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുകയും പല നിയമന പ്രക്രിയകളും റദ്ദാക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമുക്ക് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിധം PSC പരീക്ഷകളിൽ ക്രമക്കേട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പോലീസ് അന്വേഷണം ഉണ്ടാവുന്നു. ഇതെല്ലാം ഈ ആരോപണങ്ങൾ വന്നിട്ടും PSC പൊതുജനങ്ങളുടെ ചെലവിൽ ഈ തട്ടിപ്പുകൾ മൂടിവെക്കുന്നതിനാണ് ശ്രമിക്കുന്നത് എന്നത് നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെക്കാൾ ഗൗരവമുള്ളതാണ്. പൂഴ്ത്തിവെക്കപ്പെടുന്ന രേഖകൾ ആവശ്യപ്പെട്ട് വിവരാവകാശ കമ്മീഷനിൽ പരാതിയുമായി പോകേണ്ടി വരുന്ന അഭ്യസ്ത വിദ്യർ നമ്മുടെ നാട്ടിൽ അനവധിയാണ്. അങ്ങനെ പോകുന്ന പരാതികളിൽ വിവരാവകാശ കമ്മീഷൻ തന്നെ ഈ രേഖകൾ പ്രത്യക്ഷപ്പെടുത്താൻ പറയേണ്ടി വരുന്ന, എന്നിട്ട് പോലും PSC അത്തരം രേഖകൾ കൊടുക്കാതിരിക്കുന്ന സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. തന്നിഷ്ടപ്രകാരമുള്ള നിയമനം നടത്തുക എന്നത് PSC ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ PSC വിശ്വാസ്യത വീണ്ടെടുക്കേണ്ടത് ഓരോ പൗരന്റെയും ഈ രാജ്യത്തിന്റെ തന്നെയും ആവശ്യമാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും

0: വളരെ കുറഞ്ഞ രീതിയിൽ നിയമനം നടത്തുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം നിയമനം PSC വഴിയാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു കാലത്ത് നമുക്ക് അഭിമാനമായിരുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് പോലും PSCയുടെ ആസ്ഥാനത്ത് കയറി അന്വേഷിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ദയനീയ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ സാധാരണക്കാരായ PSC പരീക്ഷ എഴുതി ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഭരണഘടനയിലും അതിന്റെ നിലനിൽപ്പിലുമുള്ള വിശ്വാസ്യതയിൽ തന്നെയാണ് കോട്ടം സംഭവിക്കുന്നത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ PSC എടുത്തിട്ടുള്ളത്. ഒരു ഇന്റേണൽ എൻക്വയറി പോലും ഓർഡർ ചെയ്യാൻ മടിക്കുകയും സമയബന്ധിതമായിട്ട് ഈ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്തത് PSCയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്.
1: PSC എന്ന പരീക്ഷാ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ മൂലധനം അതിന്റെ വിശ്വാസ്യതയാണ്, സുതാര്യതയാണ്. ആ വിശ്വാസ്യതയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കരിനിഴൽ വീണിരിക്കുന്നത്. സ്വജനപക്ഷപാതവും അശാസ്ത്രീയമായ മൂല്യനിർണയ രീതികളും കടന്നുകൂടുമ്പോൾ സാധാരണക്കാരന്റെ മക്കൾ എങ്ങോട്ടു പോകും? ചിലരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ തകരുന്നത് ഒരു ഉദ്യോഗാർത്ഥിയുടെ മാത്രമല്ല, അവരെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കൂടി പ്രത്യാശകളാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് PSC രേഖകൾ കൈമാറേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിനിൽക്കുന്നു. പ്ലാനിംഗ് ബോർഡിൽ മാത്രമല്ല മറ്റ് പല തസ്തികകളിലേക്കുള്ള പരീക്ഷകളിലെ സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുകയാണ്. നിയമനം ഇഷ്ടക്കാർക്ക് വീതം വെച്ച് നൽകാനാണെങ്കിൽ എന്തിനാണ് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെക്കൊണ്ട് പരീക്ഷ എഴുതിച്ച് പകിട കളിക്കുന്നത്? ചോദ്യപേപ്പർ ചോർച്ചയും മൂല്യനിർണയത്തിലെ അട്ടിമറികളും വാർത്തയാകുമ്പോൾ നിരവധി ഉദ്യോഗാർത്ഥികളുടെ പ്രായം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. അധികാരികളെ, നിങ്ങൾ ഒന്നുമാത്രം ഓർക്കുക, ഈ നാടിന്റെ യുവത്വം നിശബ്ദരായിരിക്കുന്നത് അവരുടെ ബലഹീനത കൊണ്ടല്ല, നിയമത്തിലും വ്യവസ്ഥിതിയിലും ഇപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ടാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ സുതാര്യതയും വിശ്വാസ്യതയും കാത്തുസൂക്ഷിക്കേണ്ടത് സർക്കാരിന്റെയും കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്നവരുടെയും പ്രധാന കടമയാണ്. രാഷ്ട്രീയ അതിപ്രസരവും സ്വജനപക്ഷപാതവും ഈ ഉന്നത സ്ഥാപനത്തെ തകർക്കാൻ അനുവദിക്കരുത്. യോഗ്യതയുള്ളവന് അർഹതപ്പെട്ട ജോലി ലഭിക്കുന്ന സുതാര്യമായ ഒരു രീതി തിരികെ കൊണ്ടുവന്നേ മതിയാകൂ.
2: സമകാലികം സമാപിക്കുന്നു. അവതരണം രാജേഷ് കെ ചുണ്ടമ്പറ്റ, നിർവഹണം YS പൗർണമി.
3: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി
4: അല്പസമയം
3: തിരുവനന്തപുരം റിലേ.
5: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ

0: ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ പി എം ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവരെ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴേക്കടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ R. ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: meeting, they review the full spectrum of India-Tanzania relations and explore new avenues for future collaboration. The Vice President in a social media post said that the meeting reaffirmed the enduring India-Tanzania partnership and the special relationship India shares with Zanzibar, rooted in centuries-old maritime, cultural and people-to-people ties. The Ministry of Road Transport and Highways will develop over 160-kilometer-long Rameshwar-Paradip Highway along Odisha's coast at a cost of over 8,000 crore rupees. It will pass through Khurda, Puri, Kendrapada and Jagatsinghpur districts, providing seamless connectivity between key cultural, religious, tourism and economic destinations along the state's coastline. The minister said the project will transform Odisha's coastal region by improving road infrastructure and boosting tourism and economic activity. Goa's Talegaon MLA and former Revenue Minister Jennifer Monserrate has passed away after a prolonged illness. She had been battling cancer for some time. She was the wife of Revenue Minister Atanasio Monserrate. Prime Minister Narendra Modi has congratulated PV Sindhu on winning the women's singles title of the Japan Open 2026. He described the win as a historic feat for Indian badminton and said that her determination and exceptional skills were on full display throughout the tournament. The series deciding third ODI between India and England is being played at Lord's in London. Electing to bat first, England were 211 for 1 in 33.4 overs when reports last came in. India made three changes to the playing 11, bringing in KL Rahul, Arshdeep Singh and pacer Prince Yadav. Fast bowler Jasprit Bumrah missed the match due to a knee injury. Players from both the teams were wearing black armbands and observed a minute silence to honour the legendary West Indies all-rounder Sir Garfield Sobers, who recently passed away. Football's greatest stage is set for a blockbuster finale of the FIFA World Cup 2026 as defending champions Argentina take on Spain at New Jersey tonight. The match kicks off at 12:30 a.m. Indian time. Argentina is one of the most successful teams in the FIFA World Cup history, having won the title three times. Messi's team will be looking to become the first team to successfully defend the FIFA World Cup title after Brazil in 1958 and 1962. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കർഷക യോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് തുടക്കമിട്ട് സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷതൈയും നട്ടു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വളർത്തി വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും പോഷക സുരക്ഷ ഉറപ്പാക്കാനുമാണ് കന്നിപ്പന്തൽ പദ്ധതി സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കദർ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഇതിനായി ഓരോ സ്ഥാപനത്തിനും 10,000 രൂപ അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 500 സ്കൂളുകളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും കദർ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 85 സ്കൂളുകളിലായി 143 യൂണിറ്റ് ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കൃഷി പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കൽപ്പറ്റ എൽസ്റ്റേണസിലെ പുനരധിവാസ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പിലെത്തിയത്. മണ്ണ് നിക്ഷേപിച്ച ഓരോ സ്ഥലങ്ങളിലും സംഘാംഗങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചു. നിർമ്മാണ ചുമതലയുള്ള കിഫ്കോൺ, കരാറുകാരായ ഊരാളുങ്കൽ, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി. ടൗൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോയെന്ന സ്ഥിതി പരിശോധിക്കുകയായിരുന്നുവെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ടൗൺഷിപ്പ് ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി കൽപ്പറ്റ നഗരത്തിലെത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിശദമായ പഠനം നടത്തി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും പശുക്കളിൽ ചർമ്മമുഴ. മാനന്തവാടി, പിലാക്കാവിലും പരിസരങ്ങളിലുമാണ് പശുക്കളിൽ ചർമ്മരോഗം കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിലെ ക്ഷീരകർഷകർ വീണ്ടും ആശങ്കയിലാണ്. മാനന്തവാടി പിലാക്കാവ് അടിവാരം 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 1 വയസ്സുള്ള പശുക്കിടാവിനും രോഗം ബാധിച്ചിട്ടുണ്ട്. മണീൻകുന്ന് നടുതൊട്ടിയിൽ ഗർഭിണിയായ 3 വയസ്സുള്ള പശു

0: മഴ ബാധിച്ച് ശരീരത്തിൽ വ്രണം രൂപപ്പെട്ട് തീർത്തും അവശ നിലയിലാണ്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. പ്രതിരോധ കുത്തിവെപ്പ് സൗജന്യമായി നൽകണമെന്നാണ് ക്ഷീര കർഷകരുടെ ആവശ്യം. പല ക്ഷീര കർഷകരും പശുക്കളെ ഇൻഷുർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് പശുക്കൾ ചത്തോടെ വയനാട്ടിലെ ക്ഷീര കർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ലോകോത്തര വിപണിക്കൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് കുടുംബശ്രീ അഭിവൃദ്ധിപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ മുട്ടിൽ MRO ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ സമ്പാദിച്ചാൽ കേരളം സാമ്പത്തിക അതിജീവനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മ തെറ്റായ പ്രചാരണത്തോടെ നയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും കുടുംബശ്രീക്കും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ പട്ടികവർഗ ഉന്നതികളിൽ നിന്നും SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 10th ക്ലാസ് വിജയിച്ച ഒരു വിദ്യാർത്ഥി പോലും പഠനം മുടങ്ങരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് തുടർ നടപടികൾ തീരുമാനിച്ചത്. പ്ലസ് വൺ പ്രവേശനത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പ്രവേശനം നേടാൻ കഴിയാത്ത 46 വിദ്യാർത്ഥികളെയും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനാകാത്ത 3 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം July 25-26 തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നേരിൽ കേൾക്കുവാനും തുടർന്ന് ആവശ്യമായ സർക്കാർ തല ഇടപെടലുകൾ നടത്തിയും പ്ലസ് വൺ പ്രവേശനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയിട്ടില്ലാത്ത 142 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം ഉറപ്പാക്കുന്നതിനായി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രത്യേക തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിനുശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ഉത്തരം: ഫോക്ലാൻഡ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഫോക്ലാൻഡ് ദ്വീപുകൾ ഇപ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണ്. അർജന്റീനയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ ഈ ദ്വീപുകളുടെ പേരിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദ്വീപുകളുടെ പേരിലുള്ള തർക്കമാണ് ഫിഫ ലോകകപ്പ് സെമി ഫൈനൽ മത്സരത്തിനുശേഷം ലാസ് മാൽവിനാസ് സൺ അർജന്റീനാസ് എന്ന വിവാദ ബാനറിലേക്ക് അർജന്റീനയെ നയിച്ചത്? ഉത്തരം: ഫോക്ലാൻഡ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഫോക്ലാൻഡ് ദ്വീപുകൾ ഇപ്പോൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണ്. അർജന്റീനയും യുണൈറ്റഡ് കിങ്ഡമും തമ്മിൽ ഈ ദ്വീപുകളുടെ പേരിൽ വർഷങ്ങളായി തർക്കം നിലനിൽക്കുകയാണ്. ഇനി ചിന്താവിഷയം. വായനയോട് വെറുപ്പുള്ള ഒരു കുട്ടിയുമില്ല. ശരിയായ പുസ്തകം കണ്ടെത്താത്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഫ്രാങ്ക് സെറാഫിനി. ചിന്താവിഷയം ഒരിക്കൽ കൂടി: വായനയോട് വെറുപ്പുള്ള ഒരു കുട്ടിയുമില്ല. ശരിയായ പുസ്തകം കണ്ടെത്താത്ത കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഫ്രാങ്ക് സെറാഫിനി. ചോദ്യം ഉത്തരം ചിന്താവിഷയം പ്രക്ഷേപണം സമാപിച്ചു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 6:30.
6: പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.

0: വല്ലതും ബാക്കിയുണ്ടോ?
1: ആ 5000 ബാക്കിയുണ്ട്.
0: പുതിയൊരു സാരി വാങ്ങിയാലോ?
1: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്.
0: ഒന്നുകൂടി
1: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ.
0: ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ, സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
1: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
2: ആർ ബി ഐ പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: शताब्दशः पुरातनः समुद्रीयः सांस्कृतिकः च सम्बन्धः अस्ति। व्यापारस्य निवेशस्य विकाससहभागित्वस्य पर्यटनस्य नीलार्थव्यवस्थायाः शिक्षायाः तन्त्रज्ञानस्य बहुपक्षीयसहभागित्वस्य च क्षेत्रेषु सहकारं सुदृढं कर्तुम् उपायेषु चर्चा जाता। राष्ट्रपतिमुनि चेन्नईनगरस्य आईआईटी मद्रास परिसरस्य भ्रमणे आनन्दं प्रकटितवान् तथा च द्वैपाक्षिक शैक्षणिक सहयोगस्य ऐतिहासिक उपक्रमस्य आईआईटी मद्रास जांजीबार परिसरस्य स्थापनायाम् अपि च जल परियोजनानां कृते भारतस्य साहाय्यस्य भारतीय सांस्कृतिक सम्बन्ध छात्रवृत्तेः भारतीय तान्त्रिक आर्थिक सहयोग प्रशिक्षण कार्यक्रमस्य च कृते भारतस्य समर्थनस्य प्रशंसाम् अकरोत्। विदेश मंत्री डॉक्टर एस जयशंकर अपि अद्य प्रातः राष्ट्रपतिना म्यूने इत्यनेन सह मेलनं कृतवान्। जांजीबार देशस्य राष्ट्रपतिः सम्प्रति उपराष्ट्रपतेः सीपी राधाकृष्णन वर्यस्य आमन्त्रणे भारतस्य चतुर्दिवसीयायाम् आधिकारिक यात्रायाम् अस्ति। जम्मू कश्मीर प्रदेशे अद्य बहुषु स्थानेषु प्रचंड वृष्ट्या भूस्खलनेन आकस्मिक जलप्लावनेन च त्रिभिः महिलाभिः सह न्यूनातिन्यूनं चत्वारः जनाः मृताः, अन्य च नैके लुप्ताः सन्ति। सर्वाधिकं बाधितं क्षेत्रं पूंछमण्डलस्य सुरानकोट उपमण्डलमस्ति। प्रभाविताः निवासिनः निष्कासयितुं प्रभावितपरिवारेभ्यः उपशमनं प्रदातुं च क्षेत्रे रक्षादलानि संलग्नानि सन्ति। नूनाबन्दी ग्रामे गृहपतनेन एका महिला मृता, तस्य व्रणिताः पति, त्रयः बालकाः च रक्षिताः। मुख्यमंत्री उमर अब्दुल्ला अपि प्राणहानिं प्रति शोकं प्रकटितवान् तथा च आश्वासितवान् यत् सर्वाः संस्थाः उद्धारकार्ये सहायकार्ये च निमग्नाः सन्ति। केन्द्रीय गृहमंत्री अमित शाहः जम्मू कश्मीरस्य उपराज्यपालेन मनोज सिन्हा वर्येण मुख्यमंत्रिणा उमर अब्दुल्ला इत्यनेन च सह वार्तालापं कृत्वा जलप्रलयस्य स्थितिं समीक्षितवान्। द्विवारं ओलंपिक पदक विजेत्री पीवी सिंधु जापान देशे स्वप्रथमं विजयम् उपाधिम् अलभत। सा अद्य जापान ओपन स्पर्धां विजित्यम्। अद्य रात्रौ फीफा विश्वकप अंतिम स्पर्धायाः कृते अर्जेंटीना स्पेन देशौ सज्जौ स्तः इति वार्ताः।
1: आकाशवाणी समयं 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി, ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര

0: തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണി

0: അത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
1: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, പി മാധുരി പാടിയത്. ചിത്രം അക്കരെപ്പച്ച.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400+ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിതഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാല് നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ? എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട തന്നെയാണോ അതോ നമ്മുടെ നോർമലായിട്ടുള്ളതും
2: ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മൾ സാധാ നോർമലും ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ എന്റെ കയ്യിൽ 400 കൂടുതൽ വരാനേ ഉള്ളു, കൊന്തൽ കുറയില്ല. 400+ ഇനം എന്നാണ് നമ്മളിപ്പോ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്ര ഇങ്ങനെ നമ്മൾ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു ആശയം?

0: വരാൻ കാര്യം ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പോൾ വാഴച്ചേട്ടനെ തിരക്കി ഞാൻ വാഴച്ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു മൂന്നെണ്ണം വാഴ എനിക്ക് തരികയുണ്ടായി.
1: അപ്പൊ ഈ മൂന്നെണ്ണം അപൂർവ എണ്ണത്തിൽപ്പെട്ടതാണ്
0: ആയിരം കാപ്പുവാനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ എൻ്റെ പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം. നമ്മൾ ഗുരുക്കന്മാരും നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
1: അപ്പൊ ഇത് ആദ്യം ഒരു മൂന്നിനം കൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
0: 10 വർഷത്തോളം ആയി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളെടുത്ത് പോയി വാഴ എടുത്തുകൊണ്ടിരുന്ന ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കോണ്ടാക്റ്റുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയാണുണ്ടായി.
1: അപ്പോൾ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
0: അല്ല, വിദേശ വാഴകളുടെ എണ്ണം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എൻ്റെ നിലമേ നിന്നും പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
1: വിദേശമായിരുന്നു.
0: പക്ഷെ ചോദിച്ചു പോയിട്ട് ആളെനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക്, വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിനുശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
1: അപ്പോൾ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പഴം ഒരു ഡിഫറെൻ്റാണോ?
0: ഡിഫറെൻ്റാണ്.
1: ഇങ്ങനെ കാണാനും
0: ഡിഫറെൻ്റാണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെൻ്റാണ്. നമ്മൾ നിന്നും വരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഫേമസ് ഒരു വിനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണ് എന്ന് പറയും. ഞാൻ ഒരാൾക്കും ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത് ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം. ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല, ഒരു പഴവും അലിഞ്ഞു പോകില്ല.
1: അപ്പോൾ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്നത്,
0: ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവ ദ്വീപില നീല കളറുള്ള വാഴ.
1: അപ്പോൾ ഇതിന് പഴത്തിൻ്റെ കളർ,
0: പഴത്തിൻ്റെ കളർ നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
1: പൂർണ്ണമായിട്ട് വരും
0: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നും ഉണ്ട്, ബ്ലാക്ക് ജാവ എന്ന് മറ്റുള്ളവരിൽ ഇല്ലാത്തൊരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞ് വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം.
1: പക്ഷേ കഴിക്കുന്ന ടേസ്റ്റ്,
0: കഴിക്കുന്ന ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പേയൻ പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞ മലക്കറി കടയിൽ കിട്ടുന്ന പേയൻ പഴം അതിൻ്റെ ടേസ്റ്റാണ്. എലിഫൻറ്റ് പൊപ്പു, നമ്മളെ ഏത്തപ്പഴമൊന്നും അതിൻ്റെ മുമ്പ് ഒന്നുമല്ല,
1: അതൊരു ഇനമാണോ?
0: ഒരു ഇനമാണ് എലിഫൻറ്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിൻ്റെക്കാളും വലിയ പഴമാണ് പഴം. വലിയ വലുപ്പമുണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുത് ഇങ്ങനൊരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ, കാരണം അറിയില്ല. ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
1: അപ്പം ഇങ്ങനെ ആവശ്യക്കാർ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
0: ഉണ്ട്. കഴിച്ചിട്ട് വരുന്നതിൽ ആന്ധ്രയിലെ എൻ്റെ ഒരു സുഹൃത്തിനാണ് കൂടെ കൂടെ പഴം ഇവിടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ 2-3 കൊലേരെ പടലകൾ വെച്ച് കട്ട് ചെയ്ത് റെയിൽവേ വഴി അയച്ചു കൊടുക്കും.
1: അപ്പോൾ ഇങ്ങനെ ആവശ്യക്കാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്താടുള്ള ആൾക്കാരും
0: ഇഷ്ടം പോലെയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
1: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്
0: അവർക്ക് പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങനൊക്കെ വരുന്നത്,
1: ഉത്സവത്തിന്,
0: ഉത്സവം പോലെ. അപ്പോൾ അതിന് അവർക്ക് മെയിനായിട്ട് വേണ്ട 1,000 കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴ കന്ന് വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണ്ണ. അതേസമയം അതിൻ്റെ കന്ന് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
1: പഴം എങ്ങനെയാണ്? ചെറിയ
0: പഴമാണ്, ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല ആയിട്ടുള്ള പഴമാണ്.
1: അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയായിരിക്കും? വിലയും
0: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വിലയെന്ന് പറഞ്ഞാൽ വെരിയേറ്റിൻ്റെ ഫ്രൈ ഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ വെരിയേറ്റ് ഫ്രൈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് 1 മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
1: കന്ന് വാങ്ങിച്ചു,
0: കന്ന് മേടിച്ചത്. ഇതിൻ്റെ പഴം എന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻഡ്സ്. അതിൽ തന്നെ പേര് തന്നെയുണ്ട്, ഫ്രൈ ഹാൻഡ്സ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ വെക്കില്ല, തൊഴുതിരിക്കും. ഒരു പടല 2 വരിയാണ് ഒരു പടല, ഈ 2 വരിയും ഒറ്റയായി തൊഴുതിരിക്കും. അതിൽ 2 കളർ,
1: ഏതൊക്കെ കളറാണ്?
0: അതിന് മഞ്ഞയും പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ 2, വാഴ തടയ്ക്ക് കളർ 2, അതേ കളർ കൊലയ്ക്ക് 2 കളർ. പഴം വരണമെന്ന് പറഞ്ഞാൽ വാനിലയുടെ ടേസ്റ്റാണ്
1: പഴുത്തു കഴിഞ്ഞാൽ.
0: അതേ സ്ഥിതിക്ക് സാധാ ഫ്രീ ഹാൻസിന് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്.
1: ഇപ്പോൾ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം വരുന്നത്,

0: ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ, നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
1: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എൻ്റെയിലും ഒരു വാഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെയിലും ഇപ്പോൾ ഉണ്ട്. എൻ്റെ നിന്നത് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ച് കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിൻ്റെ കൂമ്പിൻ്റെ കളർ. എവിടെ നിന്ന് ഒരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷെ ആ പഴം തിന്നാൻ പറ്റിയ പഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ള ഒരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷെ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
0: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
1: കൊലയ്ക്കുന്നതില്ല, തണുപ്പില്ല.
0: അപ്പം ഇങ്ങനെ ഈ വാഴക്കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മൾ സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കളെങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
1: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണം അല്ല എൻ്റെത്. ഞാൻ നട്ട് കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ചാൽ വളം ചെയ്യത്തില്ലേന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയൊക്കെ കൊടുത്തുകൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ വാങ്ങാൻ നേരത്ത് നമ്മുടെ ചോദിച്ചു നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ എന്ന്, നീ മേടിച്ചതല്ലേ എന്ന് അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ എന്തേ പൊടിക്കാതെ വന്ന്, അപ്പം ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ പറയും ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ. കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയൊക്കെ കൊടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ, നമ്മളെ തറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം, ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്, അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും ഒന്ന് ഒഴിവാക്കി തരാമോ,
0: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
1: അപ്പം ഞാൻ പറയും എന്തിനാ അത് ജോലിക്കാരെ നിർത്തിക്കൊണ്ടുവന്നാലും മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴ തറയിലുള്ള പുല്ല്
0: അതൊക്കെ വൃത്തിയാക്കിയിടും.
1: ആ ഇത് വൃത്തിയാക്കിയിട്ടു. ഇതാണ് എൻ്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
0: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്ന് കൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
1: അതിന് നമ്മളതിനെ മരുന്ന് ചെയ്തേ പറ്റൂ.
0: അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശ ഇനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനവും കൂടെ വേണമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
1: നമ്മൾ കന്ന് കൊടുക്കുക എന്നുള്ളൊരു ഇത്.
0: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
1: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്തുനിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
0: അപ്പോൾ ഈ ഡിമാൻഡ് ഏതൊക്കെ ഇനത്തിനാണ്?
1: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ കന്നുകൾ മിക്കവാറുള്ളവർ കൊടുക്കില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിൻ്റെ മുമ്പ്.
0: ടേസ്റ്റ് അത്ര
1: ടേസ്റ്റ് അത്രയ്ക്ക് ടേസ്റ്റാണ്.
0: അപ്പോൾ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പം കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? ഇതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
1: അല്ല, നമ്മൾ കന്ന് ഇളക്കിയിട്ട് നേരെ ഞങ്ങളതിൻ്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട്, വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയുന്ന അത് മേടിച്ച് കലക്കി വയ്ക്കാം.
0: ഒന്ന് പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
1: ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ഇതുകൾ നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം. നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പൂവിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ ഒന്ന് വെള്ളം നനച്ചു നോക്കിയാൽ പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷേ അകം സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെൻറ്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
0: അപ്പോൾ ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
1: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
0: പുള്ളിക്കാരൻ്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
1: ഞാൻ മാക്സിമം പോവില്ല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
0: വാഴക്കൊലയുടെ ഡിമാൻഡുണ്ടോ? അതും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരാറ്
1: വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്, കൊടുക്കേണ്ടത് കുന്നമ്പഴമാണ്. അതിനും കണക്കുണ്ട്. ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കും.

0: കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി മൊത്തത്തിൽ കളഞ്ഞ് വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിൻ്റെ അസുഖക്കാറുണ്ട്. അൾസറിൻ്റെ അസുഖം എന്ന് പറയുമ്പോൾ വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നംപഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിന് വേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നംപഴം
0: ആന്ധ്രയെന്നൊക്കെ വിളിച്ച് ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊല ഉണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നംപഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിലേക്ക് കുന്നംപഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ്, ഓക്കെ ഇത്ര രൂപ ഞാൻ തരാം, ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന വില,
0: ചോദിക്കുന്ന പൈസയാണ്.
1: പിന്നെ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
0: പൂജയ്ക്ക് കൊണ്ടുപോകണം. പൂജക്കതളിയാണ് മെയിനായിട്ട് എടുക്കണ, പൂജക്കതളിയാണ്. പിന്നെ പൂജയ്ക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ വിരൂപാക്ഷി, പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കണ പഴം. എല്ലായിടത്തും പ്രത്യേകത ഉണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയറാണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
0: ഓരോ വാഴയ്ക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പോൾ ഇപ്പോൾ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, ഇനിയും കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ? അതോ ഉള്ളതൊക്കെ ഇനിയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
0: ഇപ്പം ഞാനൊക്കെ വാഴയിൽ ഇറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കും പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വഴക്കെന്ന് വാങ്ങാൻ ഉപയോഗിച്ചു. നല്ല എമൗണ്ടുകൾ കൊടുത്തു എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേയൊക്കെ ആൾക്കാർ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ടേ വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പം 400 ഇനമായി. ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പം ഉണ്ണികൃഷ്ണൻജി, താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
0: താങ്ക് യു.
2: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ നമ്പർ 7736 2671. നമ്പർ ഒരിക്കൽ കൂടി 7736 2671. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. അതിനു മുൻപായി ഒരു ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്ന

0: പീടയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
2: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണ്ണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
3: ഇന്നി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്കാ ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം, കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
4: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
5: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
6: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്ന പഠന പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. അഡ്മിഷൻ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് admissions.kau.in സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8714253165. മറ്റൊരു നമ്പർ 9446370726. റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന് കീഴിലുള്ള റബ്ബർ കർഷകർക്ക് റബ്ബർ തൈകൾ വിതരണം ചെയ്യുന്നു. RR2 105, RR2 430 എന്നീ ഇനം നടീൽ വസ്തുക്കളാണ് പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ നിന്നും വിതരണം ചെയ്യുന്നത്. റബ്ബർ തൈകളൊന്നിന് 100 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമുള്ള കർഷകർ രാമവർമ്മപുരത്തുള്ള റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ അപേക്ഷയും പണവും അടയ്ക്കേണ്ടതും അതിനുശേഷം അപേക്ഷകനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ ആളോ റീജിയണൽ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന കത്തും പണമടച്ച രസീതും സഹിതം പാലക്കാട് ജില്ലയിലെ റബ്ബർ ബോർഡിന് കീഴിലുള്ള കാഞ്ഞിക്കുളം റബ്ബർ നഴ്സറിയിൽ ഹാജരായി നടീൽ വസ്തുക്കൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746574284 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിടുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണാസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളക് ചീച്ചൽ രോഗത്തിന് മുൻകരുതലായി ട്രൈക്കോഡർമ സമ്പുഷ്ടമാക്കിയ വേപ്പിൻ പിണ്ണാക്ക്

0: ചാണകമിശ്രിതം 150 ഗ്രാം വീതം തടത്തിൽ വിതറി മണ്ണുമായി ചേർത്തിളക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങിയാൽ റഡോമിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തടത്തിലെ മണ്ണ് കുതിർക്കുക. ഇലകളിൽ ചീച്ചൽ കാണുകയാണെങ്കിൽ ഇതേ മിശ്രിതം ഇലകളിലും തണ്ടിലും തളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ ഉൽപ്പന്നങ്ങൾ, ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധിക്കാൻ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ FSSAI പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളും കുടിവെള്ളം, ഫുഡ് ആൻഡ് മിൽക്ക്, മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. പരിശോധനയ്ക്കും പരിശീലനങ്ങൾക്കും സർക്കാർ അംഗീകൃത നിരക്കുകളും ഈടാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0471244547 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
2: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
1: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്ര

0: സംഘത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുനേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4 കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3 സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര,

0: ദിക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗാ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗാ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
1: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി തൃശൂർ. ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദസന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കൾക്കൊപ്പം ഒരിക്കൽ കൂടി നിങ്ങൾക്കരികിലേക്ക് തിരിക്കുകയാണ്.
4: ഇപ്രാവശ്യം അമ്മയുടെ കത്തോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്.
3: അതെ,
4: അമ്മ എന്ന് പറഞ്ഞാൽ ബേബി ബാലൻ ഒറ്റപ്പാലത്ത് നിന്ന്. അമ്മ സ്നേഹത്തോടെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കത്ത് ചുരുക്കിയിരിക്കുന്നത്. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ആകാശവാണി അറിയുന്നതിന്, ഇതിനു മുൻപ് ഞാനൊരു കത്തയച്ചിരുന്നു. പക്ഷേ അതിന് മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ സങ്കടമായി. പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ അമ്മ ഈ കത്തെഴുതുന്നത് ഈ കത്ത് കിട്ടുമ്പോഴെങ്കിലും അമ്മയെ വിളിക്കും എന്ന പ്രതീക്ഷയോടെയാണ്. സത്യം പറഞ്ഞാൽ ഇത് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലേക്ക് അയച്ചൊരു കത്തല്ല.
3: ഈ കത്ത് ഗാന സല്ലാപം എന്ന പരിപാടിയിലേക്കാണ് അയച്ചത്. പക്ഷേ ഈ കത്തിലെ വാത്സല്യം, അതാണ് ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് ഈ കത്ത് തിരഞ്ഞെടുക്കാനുള്ള കാരണം.
4: അത്രയ്ക്ക് ഇഷ്ടവും സ്നേഹവുമാണ് എൻ്റെ ആകാശവാണിയോട്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും പാട്ടുകളാണ് എൻ്റെ ജീവൻ. പഴയ പഴയ ഓഡിയോ കാസറ്റുകൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്ത് ജോലി ചെയ്യുമ്പോഴും പാട്ട് കേട്ട് ചെയ്യുവാൻ ആണ് എനിക്കിഷ്ടം. ആ ഇഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെടാതെ ഈ പ്രായത്തിലും എന്നെ സഹായിക്കുന്നത് ആകാശവാണിയാണ്. അതിന് എൻ്റെ ആകാശവാണിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. തുടർന്ന് അവർ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആകാശവാണിയിൽ ഏവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആകാശവാണി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷയോടെ കത്ത് നിർത്തിയിരിക്കുകയാണ് സ്നേഹത്തോടെ അമ്മ എന്നെഴുതിക്കൊണ്ട് ഒറ്റപ്പാലത്ത് നിന്ന് ബേബി ബാലൻ.
3: കത്തിൽ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനം തീർച്ചയായും അടുത്ത പ്രാവശ്യം കൊടുക്കാം. ബേബി ബാലൻ എന്ന ഈ ശ്രോതാവ് കത്തെഴുതിയപ്പോൾ അതിനകത്ത് ഫോൺ നമ്പർ വെക്കാൻ മറന്നുപോയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും ഞങ്ങളുടെ അവതാരകർക്ക് ആകാശവാണിയിൽ നിന്ന് അവരെ ബന്ധപ്പെടാൻ സാധിക്കാതിരുന്നത്.
4: ഇതുപോലെ പല ശ്രോതാക്കളും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതാറുണ്ട്. പക്ഷേ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വിലാസമോ ഒക്കെ എഴുതാൻ വിട്ടുപോകാറുണ്ട്. വിട്ടുപോകുന്നതായിരിക്കും എന്നറിയാം.
3: ഒരുപക്ഷെ ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് കത്തയക്കുമ്പോൾ പോലും നമ്മുടെ വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങൾക്ക് പേരോ സ്ഥലമോ ഉണ്ടാകാറില്ല. ഞങ്ങളവരെ ആ കോൺടാക്ട് നമ്പർ എടുത്ത് വിളിച്ചാണ് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളത്. ഇലക്ട്രോണിക് മാധ്യമം എന്നുള്ള നിലയിൽ വാട്സപ്പിലേക്ക് കത്തയക്കുമ്പോൾ

0: അങ്ങനെയൊരു സൗകര്യമുണ്ട്. പക്ഷേ പോസ്റ്റിൽ വരുന്ന കത്ത് അതിൽ നിന്ന് ഫോൺ നമ്പർ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോണിലല്ലാതെ പോസ്റ്റിലായി അയക്കുന്ന സന്ദേശങ്ങളിൽ ഫോൺ നമ്പർ കൂടി ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് പരിപാടിയിലാണ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിച്ചാൽ കൂടുതൽ നന്നായിരിക്കും. ചിലർ ഗാനമഞ്ജരിയിലേക്ക് എന്ന് പറഞ്ഞ് ഒരു പാട്ട് മാത്രം അയക്കും. ഗാനമഞ്ജരി എന്നാൽ ശ്രോതാക്കൾ തിരഞ്ഞെടുക്കുന്ന ഒരു പദം വരുന്ന 10 പാട്ടുകളാണ്. ഒരുപക്ഷെ പരിപാടിയുടെ പേര് മാറിപ്പോകുന്നതായിരിക്കാം. പക്ഷേ അതൊന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായും നിങ്ങളുടെ പാട്ടാവശ്യങ്ങൾ ഞങ്ങൾക്ക് വെച്ചു തരാൻ കഴിയും.
0: തീർച്ചയായും.
1: വിവിധ ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ച് നിരവധി കത്തുകൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്ക് വരുന്ന കത്തുകളിൽ വളരെയധികം കത്തുകൾ ചലച്ചിത്രഗാനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളെക്കുറിച്ച് തന്നെയാണ്.
0: അതെ, നമ്മുടെ പ്രക്ഷേപണത്തിൽ നല്ലൊരു ശതമാനം ചലച്ചിത്രഗാനങ്ങൾ ഉൾപ്പെടുന്നതുകൊണ്ടും അത്തരം പരിപാടി കേൾക്കുന്നവർ കത്തെഴുതാൻ തയ്യാറാവുന്നതുകൊണ്ടുമായിരിക്കാം ചലച്ചിത്രഗാനാധിഷ്ഠിത പരിപാടികളെ കുറിച്ചുള്ള കത്തുകൾ കൂടുന്നത്, അല്ലേ?
1: അതെ.
0: ചലച്ചിത്രഗാന പരിപാടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കത്ത് ഓർമ്മ വന്നത്.
1: അനീഷ് കൊല്ലമ്പടി അരീക്കോട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിട്ടുണ്ട്. അല്പം ദീർഘമായ ഒരു വാട്സപ്പ് സന്ദേശമാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. തൃശൂർ ആകാശവാണിയോട് ഒരു സംശയം ചോദിക്കട്ടെ. തൃശൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ പരിപാടിയായ ഗാനതരംഗിണിയിലേക്ക് ഒരിക്കൽ ഒരു ശ്രോതാവിനെ വിളിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചു സംസാരിക്കാനുള്ള സമയപരിധി എത്രയാണ്? ഒരാഴ്ചക്കാലമാണോ? മറുപടി
0: കത്ത് മുഴുവൻ വായിച്ചിട്ടാവാം.
1: ആയിക്കോട്ടെ. ഇത് പറയാൻ കാരണം ജൂലൈ 8 ബുധനാഴ്ച രാവിലെ 9 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടിയിൽ ഒരു ശ്രോതാവ് വിളിച്ചിരുന്നു. അതിൽ അവതാരക സംസാരിക്കുന്ന കൂട്ടത്തിൽ ശ്രോതാവിനോട് ചോദിക്കുകയുണ്ടായി, ആകാശവാണിയിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത് എന്ന്. അപ്പോൾ ശ്രോതാവ് പറഞ്ഞു, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, ഞാനിപ്പോ ഇന്നലെ ഗാനതരംഗിണിയിലേക്ക് വിളിച്ചു നോക്കി, പക്ഷെ കിട്ടിയില്ല, ഇന്ന് എന്തായാലും കിട്ടി, സന്തോഷമായി. അങ്ങനെ അന്നത്തെ ദിവസം പാട്ട് വെച്ചു കൊടുത്തു. ഇതേ ശ്രോതാവ് തന്നെ ജൂലൈ 14 ഉച്ചയ്ക്കുള്ള ഗാനതരംഗിണിയിൽ വിളിച്ചു. ശ്രോതാവ് പറയുന്നുണ്ട്, ഞങ്ങൾ സ്ഥിരം ശ്രോതാക്കളാണ്, ചെറുപ്പം മുതലേ കേൾക്കാറുണ്ട് എന്ന്. എന്നാൽ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഒരു പ്രാവശ്യം കിട്ടിയാൽ വീണ്ടും വിളിക്കേണ്ട സമയപരിധി അറിയില്ലേ? അതോ തൃശൂർ ആകാശവാണിയിലേക്ക് വിളിക്കാൻ ഇടവേള എടുക്കേണ്ട കാര്യമില്ലേ? ജൂലൈ 14 അവതാരക മുൻപ് വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രോതാവ് ഇല്ല, കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ശ്രോതാവ് ഇങ്ങനെ കള്ളം പറഞ്ഞത്? അതോ ഈ ശ്രോതാവിന് മറവി രോഗമുണ്ടോ? പക്ഷേ പരിപാടി സ്ഥിരം കേൾക്കുന്ന ശ്രോതാക്കൾക്ക് മറവി രോഗമില്ല എന്ന് ഈ ശ്രോതാവ് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആകാശവാണിയെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ ശ്രോതാവ് ചെയ്തത്. അത് ഒട്ടും ശരിയായ കാര്യമല്ല. തൃശൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കേണ്ട കാലയളവ് ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിലൂടെ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്നാണ് അനീഷ് എഴുതിയിരിക്കുന്നത്.
0: ആകാശവാണിയുടെ തത്സമയ പരിപാടികളിലേക്ക് വിളിക്കാനുള്ള ശ്രോതാക്കളുടെ ഉത്സാഹവും താല്പര്യവും വിലമതിക്കാനാവാത്തതാണ്. എങ്കിൽ കൂടിയും ഇത്തരം പരിപാടികളിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ 3 ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് വിളിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ശ്രോതാക്കളായ നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർക്കും കൂടി അവസരം കിട്ടാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ. ഇദ്ദേഹം അയച്ച വാട്സപ്പ് സന്ദേശത്തിന്റെ കൂടെ അന്ന് പ്രക്ഷേപണം ചെയ്ത 2 വോയിസ് കട്ടുകൾ കൂടി അയച്ചിട്ടുണ്ട്, അല്ലെ?
1: അതെ. നവമാധ്യമങ്ങൾക്ക് ഏറെ പ്രചാരം കിട്ടിയ ഈ കാലത്ത് ആകാശവാണി തൃശൂർ നിലയത്തിന്റെ പല പരിപാടികളും വാട്സപ്പ് കൂട്ടായ്മകൾ വഴിയും മറ്റും സ്ഥിരമായി റെക്കോർഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ശ്രോതാക്കൾ ഉണ്ട് എന്നും ഞങ്ങൾക്കറിയാം.
0: അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായി തെളിവു സഹിതം അദ്ദേഹം ഈ സന്ദേശം അയച്ചിട്ടുള്ളത്.
1: ചലച്ചിത്രഗാന പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പരിഭവം കൂടി ഉണ്ട്. അയച്ചിരിക്കുന്നത് പ്രിയ CR ആണ്, മുണ്ടൂരിൽ നിന്ന്. എന്റെ പ്രിയ ആകാശവാണിക്ക് അമ്മയെയും അച്ഛനെയും എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ ആകാശത്തോളം എന്നാണ് മകളുടെ ഉത്തരം. ആകാശവാണിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചാൽ എന്റെയും മറുപടി അതുതന്നെ, ആകാശത്തോളം. അത്രയ്ക്കും നിറഞ്ഞ ഇഷ്ടമാണ്. ഇത്രയേറെ ശ്രോതാക്കളെ ചേർത്ത് നിർത്തുന്ന ആകാശവാണിയും അതിനായി അവിടെ വിവിധ കർമ്മങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെയും. ആകാശവാണിക്ക് തുല്യം ആകാശവാണി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആകാശവാണിയുടെ 90 നിറവിൽ ആഘോഷവേളയിലേക്ക് ക്ഷണം കിട്ടിയിട്ടും എത്താൻ ഏറെ ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാഞ്ഞത് എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തോ ഒരു ഒറ്റപ്പെടൽ പോലെ, പ്രിയപ്പെട്ടതൊന്ന് അകന്നുപോയ പോലെ. വളരെ ഇഷ്ടത്തോടെ ആസ്വദിച്ച് കേട്ടിരുന്ന ആകാശവാണി പരിപാടികൾ ഇന്നും കേൾക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഒരു നൊമ്പരം ഇപ്പോഴും ബാക്കിയുണ്ട്.
0: പ്രിയ നമ്മുടെ നല്ലൊരു ശ്രോതാവാണ്, എന്തിനാണ് നൊമ്പരം?
1: ഒരുപക്ഷെ ശ്രവ്യോത്സവത്തില് പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ നൊമ്പരമാവാം ഇതുവരെ എഴുതിയിരിക്കുന്നത്. പിന്നെ വേദനയുടെ ആഴം കൂടാൻ ഒരു കാരണം കൂടിയുണ്ട് എന്ന് പ്രിയ തുടർന്ന് എഴുതുന്നു. അത് പങ്കുവെക്കാൻ നല്ല വിഷമമുണ്ട്. ഈ സങ്കടം ആർക്കും മനസ്സിലാകുന്നില്ല എന്നത് എന്നെ അതിലും വേദനയിലാക്കുന്നു. എന്താണെന്ന് പറയാം. പാട്ടോർമ്മകൾ എന്ന പരിപാടിയെപ്പറ്റി അറിയിപ്പ് കിട്ടിയപ്പോൾ മുതൽ ഒരു ഓർമ്മപ്പാട്ടും ഓർമ്മയും എഴുതി ആകാശവാണിയോടത് പങ്കുവച്ചു. അതിന്റെ ബാക്കിയായി പിന്നെയും എഴുതി.

0: വീണ്ടും ഒന്നുകൂടി എഴുതി അയച്ചു. പിന്നെ കാത്തിരിപ്പായി. പക്ഷേ ഇതുവരെ ഫലം കണ്ടില്ല, ആകാശവാണി അത് പരിഗണിച്ചില്ല, അതിൽ പരിഭവമില്ല, പക്ഷെ സങ്കടമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്.
1: ഇതുപോലെ ഒരുപാട് പേർ ആകാശവാണിയുടെ പരിപാടികളിലേക്ക് കത്തുകൾ അയക്കാറുണ്ട്. ഒരു പരിപാടിയിൽ ഒരേ സമയം ഒരാൾക്ക് മാത്രമല്ലേ പങ്കെടുക്കാൻ പറ്റൂ. തീർച്ചയായും ഈ പരിപാടി തുടർന്ന് കേൾക്കൂ, പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും.
0: കഴിഞ്ഞയാഴ്ച നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച പരിപാടികൾ അവർക്കുള്ള ആദരവായി എന്ന് കത്തെഴുതിയിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയടത്താണ്. അദ്ദേഹം ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിക്കും അന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങളുടെ അമരഗായിക എന്ന തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടിയും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. പല പല ശബ്ദത്തിൽ പാടാനുള്ള അവരുടെ കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. ഒരു മലയാളി അല്ലാതിരുന്നിട്ടും ജാനകിയമ്മയെ നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ടേ നമുക്കൊക്കെ കാണാനാകൂ എന്ന് തുടർന്ന്

0: നമ്മെ വിട്ടുപിരിഞ്ഞ അതുല്യ ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച പരിപാടികൾ അവർക്കുള്ള ആദരവായി എന്ന് കത്തെഴുതിയിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്താണ്. അദ്ദേഹം ഞായറാഴ്ച രാവിലെ 8:30 മുതൽ 9:30 വരെ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടിക്കും അന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത മധുരഗീതങ്ങളുടെ അമരഗായിക എന്ന തിരുവനന്തപുരം നിലയത്തിന്റെ പരിപാടിയും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചിട്ടുണ്ട്. പല പല ശബ്ദത്തിൽ പാടാനുള്ള അവരുടെ കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. ഒരു മലയാളി അല്ലാതിരുന്നിട്ടും ജാനകിയമ്മയെ നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ടേ നമുക്കൊക്കെ കാണാനാകൂ എന്ന് തുടർന്ന് അദ്ദേഹം എഴുതുന്നു. ചൊവ്വാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഗാനസ്മൃതിയിൽ അവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നസീമയിലെ ഗാനം പ്രക്ഷേപണം ചെയ്തിരുന്നു. ആകാശവാണി അർഹിക്കുന്ന ആദരം എസ് ജാനകിക്ക് നൽകി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു. എസ് ജാനകിയുമായുള്ള അഭിമുഖം ആകാശവാണിയുടെ ശേഖരത്തിലുണ്ടെങ്കിൽ അത് പ്രക്ഷേപണം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. എം ജി ഗോപി ഇളന്തുരുത്തിയിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ജാനകിയമ്മയ്ക്ക് പ്രണാമം. ഗാനസ്മൃതിയിൽ എസ് ജാനകി ആലപിച്ച എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്ന ഗാനം ഉൾപ്പെടുത്തി പ്രണാമം അർപ്പിച്ചത് ഇഷ്ടമായി എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. എസ് ജാനകിയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗാനതരംഗിണി അവതരിപ്പിച്ചത് വളരെയധികം നന്നായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഷൺമുഖൻ പി വി. കൂടെ പേരക്കുട്ടികളായ ശിവഭദ്രയും ശിവരുദ്രയുമുണ്ട്. കരിക്കാട് കുന്നംകുളത്ത് നിന്നാണ് അവർ കത്തെഴുതിയിരിക്കുന്നത്. ജൂൺ 5 തീയതിയിലെ ശ്രവ്യോത്സവത്തിൽ എല്ലാവരെയും നേരിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അന്തരിച്ച എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തൃശൂർ നിലയം ഒരുക്കിയ ചലച്ചിത്രഗാന പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അമൃത, രമണീരാജൻ, MS രാജൻ എന്നിവർ ചൊവ്വന്നൂരിൽ നിന്ന് കത്തയച്ചിട്ടുണ്ട്. സംഗീത ലോകത്ത് മായാമുദ്ര പതിപ്പിച്ച എസ് ജാനകിയമ്മയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി ജാനകിയമ്മ ആലപിച്ച ഗാനങ്ങൾ കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിനവസരമൊരുക്കിയ തൃശൂർ നിലയത്തിന് ആശംസകൾ അർപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. പറന്നകന്ന വാനമ്പാടി ഗാനഗോകുലം എസ് ജാനകി വിട പറഞ്ഞപ്പോൾ മലയാളിയുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നത് അവർ സമ്മാനിച്ചുപോയ 1000 ഗാനങ്ങൾ. അവസരോചിതമായി ആ ഗാനാഞ്ജലി അർപ്പിച്ചതിന് അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു. ഞായറാഴ്ച കാലത്ത് 8:30 പ്രക്ഷേപണം ചെയ്ത ആ ചലച്ചിത്രഗാന പരിപാടിയുടെ അവതാരകന്റെ പേര് പറയാമായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാനസ്മൃതിയിൽ ചാമരം എന്ന സിനിമയിലെ പൂവച്ചൽ ഖാദറിന്റെ വരികൾ MG രാധാകൃഷ്ണൻ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച ഗാനം കേട്ടു. പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു എടപ്പാളിൽ നിന്ന് PV ഉമ്മർ. പ്രശസ്ത ഗായിക ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആകാശവാണി ഒരുക്കിയ പരിപാടികളെക്കുറിച്ച് അഭിപ്രായങ്ങൾ അറിയിച്ചവരാണ് TN കുഞ്ഞിരാമൻ പാലിയേക്കര, ലതിക കുറ്റുമുക്ക് തുടങ്ങിയവർ.
1: തലമുറകളെ താരാട്ടുപാടിയുറക്കിയ പ്രണയഗാനങ്ങൾക്ക് ശബ്ദമാധുര്യം പകർന്നു നൽകിയ മലയാളത്തിന്റെ പ്രിയ ഗായികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം നിരവധി പരിപാടികൾ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ജൂലൈ 12 ഞായറാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ആ പരിപാടി അവതരിപ്പിച്ചത് രാജേഷ് മേനോനായിരുന്നു. ആ പരിപാടി ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കത്തുകൾ അയച്ചിട്ടുണ്ട്. നന്ദി.
0: മറ്റ് ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. മോഹൻദാസ് ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ചാണ്. ഫ്രാൻസിസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും വളരെ നന്നായി. പഴയകാലത്തെ റേഡിയോ ശേഖരണത്തെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി. പഴയകാല ആകാശവാണിയുമായുള്ള ബന്ധം മനസ്സിൽ തെളിഞ്ഞു വരികയായിരുന്നു ആ വാക്കുകളിലൂടെ. ഇന്ന് ആകാശവാണി കേൾക്കാൻ സൗകര്യങ്ങൾ കൂടുതലാണെങ്കിലും പഴയകാലത്തെ റേഡിയോ മുന്നിൽ വെച്ച് അതിൽ നോക്കിയിരുന്ന് പരിപാടി കേൾക്കുന്നത് ഒരു പ്രത്യേകതരം അനുഭൂതി തന്നെയായിരുന്നു. ഫ്രാൻസിസിന് അഭിനന്ദനങ്ങൾ നേരുന്നു എന്നാണ് മോഹൻദാസ് ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നത്. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ച വേലൂർ സ്വദേശിയായ റേഡിയോ ശേഖരത്തിന്റെ ഉടമയായ ഫ്രാൻസിസ് വളരെ നന്നായി അവതരിപ്പിച്ചു എന്നാണ് ലതിക കുറ്റിമുക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. PV ഉമ്മർ എടപ്പാളിനും ആ പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു. രാമചന്ദ്രൻ, ദേവി രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. തന്റെ റേഡിയോ ശേഖരത്തെക്കുറിച്ചും ആകാശവാണിയെക്കുറിച്ചും വളരെ ഭംഗിയായി തന്നെ ഫ്രാൻസിസ് അവതരിപ്പിച്ചു. ശ്രോതാക്കളുടെ സൗഹൃദ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തെ നേരിൽ കാണാനും സാധിച്ചിട്ടുണ്ട് എന്ന് അവർ എഴുതിയിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് റേഡിയോ ശേഖരിച്ചു കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് പുതിയതും പഴയതുമായ

0: അനേകം റേഡിയോ തന്റെ ശേഖരത്തിലുള്ള ഫ്രാൻസിസിനെ അനുമോദിക്കാതിരിക്കാൻ വയ്യ എന്നാണ് എം ജി ഗോപി ഇളംതുരുത്തി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വിപിൻ വെള്ളിയാട്ട് ചേലക്കരയിൽ നിന്ന് എങ്ങനെ കുറിക്കുന്നു. സി ഡി ഫ്രാൻസിസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം സെലക്ട് ചെയ്ത പാട്ടുകളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കോർത്തിണക്കി അദ്ദേഹം നല്ല രീതിയിൽ തന്നെ അത് അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാഴ്ച പരിപാടിയെക്കുറിച്ചും സുഭാഷിതം ആരോഗ്യ ജീവിതം, ഹരിതം ആരോഗ്യക്കുറിപ്പുകൾ എന്നിവയെക്കുറിച്ചും ഒക്കെ വിപിൻ വെള്ളിയാട്ട് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: ആകാശവാണി എന്ന മാധ്യമ സ്ഥാപനത്തോട് ശ്രോതാക്കൾക്കുള്ള ഇഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. പലരും പല രീതിയിലാണ് ആ ഇഷ്ടം പ്രകടമാക്കുന്നത്. എന്നാൽ ഫ്രാൻസിസ് എന്ന നമ്മുടെ പ്രിയ ശ്രോതാവ് റേഡിയോ ശേഖരിച്ചും ശ്രവ്യോത്സവം പോലുള്ള നമ്മുടെ പരിപാടികളിൽ അത് പ്രദർശിപ്പിച്ചുമാണ് ആകാശവാണിയോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നത്. ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തനായ ഒരു ശ്രോതാവാണ് ശ്രീ ഫ്രാൻസിസ്. അദ്ദേഹത്തെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയിൽ ഉൾപ്പെടുത്താനായതിൽ ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്.
0: ആകാശവാണിയിലൂടെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം, രാമായണ പൊരുൾ, സവിശേഷമായ ആരോഗ്യക്കുറിപ്പുകൾ എന്നിവയിലൂടെ എല്ലാവിധ അറിവുകളും നൽകി ശ്രോതാക്കളായ ഞങ്ങളെ ഈ കർക്കിടകം പുണ്യവും നന്മകളും നിറഞ്ഞതാക്കാൻ സഹായിക്കുന്നതിന് നന്ദി ഓതിയിരിക്കുകയാണ് ലതിക കുറ്റുമുക്ക്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ എഴുതുന്നു: ഭക്തിരസപ്രധാനമായ രാമായണ ദിനങ്ങളെ കാതോർക്കാൻ കാത്തിരിക്കുന്ന ശ്രോതാക്കൾക്ക് ആത്മീയ നവീകരണത്തിന്റെ സംശുദ്ധിയോടെ കർക്കടക പുലരിയുടെ തലേനാൾ ആകാശവാണി ഒരുക്കിയ ധ്വനി എന്ന ചിത്രത്തിലെ യൂസഫ് അലി കേച്ചേരി, നൌഷാദ് യേശുദാസ് ടീം ഒരുക്കിയ രാമ എന്ന ഗാനം ഏറെ അനുയോജ്യമായി. അനുബന്ധമായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ വാതാപി ഗണപതി ഭജേ എന്ന് തുടങ്ങുന്ന ഹംസധ്വനി രാഗത്തിലുള്ള വീരരസം തുളുമ്പുന്ന ആലാപന മധുരമയാൽ ഒരു രാഗം പല ഭാവം എന്ന പരിപാടിയും ശ്രദ്ധയാകർഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആരോഗ്യ പരിപാടികൾ, ജാഗ്രത, അക്ഷര കേരളം തുടങ്ങി വിജ്ഞാനപ്രദമായ മറ്റു പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് അന്തരിച്ച എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളെക്കുറിച്ചുള്ള കത്തുകളുടെ ബാഹുല്യം കാരണം അവ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്തയാഴ്ച ഈ കത്തുകളെല്ലാം ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ ഉൾപ്പെടുത്താം.
1: പരിപാടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: ജൂലൈ 17 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചെമ്പൈ പാടിയ കീർത്തനങ്ങൾ വളരെ ഇഷ്ടമായി. മണികണ്ഠൻ സൗത്ത് കൊണ്ടായി.
3: ലതാ മുരളീധരൻ. 3:26 ശ്രീ ഡി നീലകണ്ഠന്റെ സുഭാഷിതങ്ങൾ, പ്രത്യേകിച്ച് പിഷുഗീത, മനസ്സിന്റെ നിയന്ത്രണം വളരെ അറിവ് പകർന്നതായി. ശ്രീമതി രഞ്ജനി സുധീരൻ ആലപിച്ച അമ്പിളി എന്ന കുമാരനാശന്റെ കവിത ഹൃദ്യമായി. 4:26 ഗാനമഞ്ജരി, ഉറക്കം എന്ന പദം വരുന്നത് പാട്ടുകളുടെ സെലക്ഷനാൽ വളരെ നല്ലതായി. 5:26 അക്ഷര കേരളത്തിൽ ശ്രീ ശ്രീകണ്ഠൻ നായരുടെ പ്രഭാഷണം ശ്രുതി സംഗമത്തിൽ കേട്ടിരുന്നുവെങ്കിലും വീണ്ടും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ബഷീർ ദിനമായ ഇന്ന് ബഷീറിനെ കുറിച്ചുള്ള പ്രഭാഷണം വളരെ യോജിച്ചതും മികവാർന്നതുമായി. ഗാനമഞ്ജരിയിൽ പ്രിയ എന്ന പദം വരുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്ത പ്രിയ എന്ന ശ്രോതാവിനും അഭിനന്ദനങ്ങൾ. വളരെ നല്ലതായി ഗാനമഞ്ജരി. 9:26 ശിവദാസൻ തെക്കിനിയത്ത് അവതരിപ്പിച്ച സുഭാഷിതം നല്ല ഭാഷിതവും അറിവുകൾ ഓർമ്മിപ്പിക്കുന്നതുമായി. പി ലീലയുടെ നാരായണീയവുമായി ഇന്നത്തെ പ്രഭാതം ധന്യം.
4: തെന്നിന്ത്യയുടെ വാനമ്പാടി മലയാളികളുടെ പ്രിയ ഗായിക എസ് ജാനകിക്ക് ആദരമർപ്പിക്കുന്ന പരിപാടിയും ആ മഹത് വ്യക്തിയുടെ എണ്ണിയാലൊടുങ്ങാത്ത പല ഗാനങ്ങളിൽ ചിലതുൾപ്പെടുത്തിയും നിലയം അശ്രുപൂജ നടത്തിയതിൽ അങ്ങേയറ്റത്തെ ചാരിതാർത്ഥ്യം.
5: മുളങ്കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. ഒരിക്കൽ കൂടി കർക്കടക മാസം വന്നെത്തി. ഒപ്പം രാമായണ ശീലുകൾ മുഴങ്ങുന്ന ദിനങ്ങളും ആയുർവേദ ചരികൾ കൊണ്ട് സമ്പന്നമായ കർക്കടക നാളുകളും ആകാശവാണിയിലും കർക്കടകം 1 തന്നെ അതിന്റെ അനുരണനങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. പ്രഭാതവന്ദനത്തിൽ വെൺമണി കൃഷ്ണൻ നമ്പൂരിയുടെ രാമായണ പാരായണം, എസ് സൗമ്യയുടെ ശ്രീരാമഗീതാലാപനം, 7 രാമായണ പൊരുളിൽ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ രാമായണ വിചിന്തനം, പ്രഭാതവേളയിലെ ചലച്ചിത്ര ഗാന പരിപാടിയിലും ഈശ്വരചിന്തയുടെ മഹാത്മ്യ ഉദ്ഘോഷണവും ശ്രീരാമസ്തുതിപരമായ ഗാനാലാപവും പ്രതീക്ഷയുടെ വരും ദിനങ്ങൾക്ക് കാത്തിരിക്കുന്നു.
6: പൂവിരിയും പുലരിയിൽ ഒരു കിനാവിൻ തളികയിൽ ഞാൻ ഒഴുകി നീന്തുമ്പോൾ, ഇന്നലെ ഇന്നേ പോലൊരു കണ്ടു ഞാൻ ഇത്തിരിക്കുയിലെ നിന്നാദം, രാമനില്ലാത്തൊരു കീർത്തനമോ. പി സുനന്ദ, സുജാത മോഹൻ, എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ എന്നിവർ പാടിയ ലളിതം മധുരം എത്ര മനോഹരം. ആകാശവാണി ശ്രോതാവും കക്കടിപ്പുറം KV UP സ്കൂളിലെ അധ്യാപികയുമായ പ്രിയ ടീച്ചർ പങ്കെടുത്ത ഗാനമഞ്ജരി, പ്രിയ എന്ന പദം വരുന്ന ഗാനങ്ങൾ, ഓരോ ഗാനങ്ങളും ഒന്നിനൊന്ന്.

0: മെച്ചപ്പെട്ടവയായിരുന്നു. പ്രിയ വട്ടംകുളത്തിനും സുഗന്യക്കും ആകാശവാണിക്കും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ, മലപ്പുറം.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക്, ഞാൻ തിരുവില്ലാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഇക്കഴിഞ്ഞ ജൂലൈ 12 ലോക യുവജന നൈപുണ്യ ദിനമായിരുന്നല്ലോ. അതിനോടനുബന്ധിച്ച് ആകാശവാണി അന്ന് പ്രക്ഷേപണം ചെയ്ത യുവവാണിയിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ചില വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ഏറെ മിടുക്കരായ കുട്ടികൾ ഒരു നല്ല നാളെയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ആചാര്യ തിരുവത്ര, ചാവക്കാട്. ഇക്കഴിഞ്ഞ 12 ഞായറാഴ്ച രാവിലെ പുലരിപ്പൂക്കളിലെ അക്ഷരകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ എന്ന സുദീർഘമായ പ്രഭാഷണം കേട്ടു. സത്യസന്ധവും നിഷ്പക്ഷവുമായ ഒരു വിലയിരുത്തലായി തോന്നി. ആകാശവാണിയുടെ നാൾ വഴികളെ കുറിച്ച് ആധികാരികമായി ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തി ശ്രോതാക്കളുടെ മുന്നിൽ എത്തിച്ച ഡി പ്രദീപ് കുമാറിനും ആകാശവാണി തൃശൂർ നിലയത്തിനും എന്റെ അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്.
3: കാട്ടോടി ദേശത്തു നിന്നും സന്ധ്യ ശാജികുമാർ. കഴിഞ്ഞ ആഴ്ചയിലെ എല്ലാ പരിപാടികളും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പാട്ടോർമ്മകൾ വളരെ നന്നാവുന്നുണ്ട്. പരിപാടിയായ പുലരിപ്പൂക്കള്, പിന്നെ ഗാന്ധിമാർഗം, അതുപോലെ റൈഡ് ട്രാക്ക്, എല്ലാം വളരെ ഉപകാരപ്രദമായ പരിപാടികളാണ്. ആരോഗ്യരംഗമാണെങ്കിലും ആരോഗ്യ കേരളം പരിപാടിയില് ആകാശവാണിയുടെ നിർദ്ദേശങ്ങള്, അതുപോലെ നമുക്ക് മഴക്കാലത്ത് അനുവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് വളരെ ഉപകാരപ്രദമായി തോന്നി.
4: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
5: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
4: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി.
0: വിദ്യാഭ്യാസ രംഗം

0: ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തിൽ ഇന്ന് ജി ബിജു ശാസ്താംകോട്ടയും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
2: അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര അത്തിന്തോ തിന്താരോ തക തിന്തകത്താരോ തകതിമിതാര അത്തിന്തോ തിന്താ

ജി ബിജു ശാസ്താംകോട്ടയം സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ശ്രീക്കുട്ടൻ ശാസ്താംകോട്ട, പ്രിൻസ് കടമ്പനാട്, സജീവ് ശൂരനാട്, ഹരീഷ് ശാസ്താംകോട്ട, സംഗീത് സാമ്പൻ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന.
3: ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60% സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൗരോർജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെൻഡറും സൗരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി

0: ഉപവിധം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപ്പാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ കളികൾ പ്രദർശിപ്പിക്കാനായി വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചത് മുതൽ എല്ലാ ടർഫുകളും കവരത്തുദ്വീപിലെ ഏക ഗ്രൗണ്ടായ സ്കൂൾ സ്റ്റേഡിയത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സാന്നിധ്യമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയവരെക്കാളും പുറത്ത് തങ്ങളുടെ അവസരങ്ങൾ കാത്തു നിൽക്കുന്നവരാണ് കൂടുതലും. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളെക്കാളും ഒട്ടും മോശക്കാരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വനിതാ സുബ്രതോ മുഖർജി ക്വാളിഫയിംഗ് മത്സരങ്ങൾ കളിക്കാനായി ലക്ഷദ്വീപിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം അംഗങ്ങളും ഗ്രൗണ്ടിൽ പരിശീലനത്തിലാണ്. ലോക ഫുട്ബോളിന്റെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മേഖലയും ഉയർണമെന്നും അതിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകർ.
3: ലോകകപ്പ് ആവേശം പങ്കിട്ട് ഫുട്ബോൾ പരിശീലകൻ ബിബി തോമസ്.
5: മത്സരങ്ങളുടെ രാജാവായ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചിലേറ്റി അതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് ഫിഫ വരെ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഫാൻ ബേസ് വേൾഡ് കപ്പിനെയും ഫുട്ബോളിനെയും സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികളുടെ ആരാധകരുടെ ഒരു കൂട്ടായ്മ. ഇന്നത്തെ മത്സരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കളി കാണണം, കളിയെ ലഹരിയായി മാറ്റണം എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്നത്.
3: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടം.

0: മത്സരത്തിൽ 387 റൺസ് നേടി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന 4, 7, 10 ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. 10-ാം തരം തുല്യതാ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ SSLC പാസ്സായവരെ പോലെ തന്നെ ഉന്നത പഠനത്തിനും ഔദ്യോഗിക പ്രമോഷനും PSC നിയമനങ്ങൾക്കും അർഹതയുണ്ടായിരിക്കും. അപേക്ഷകർക്ക് 2026 മെയ് 1 17 വയസ്സ് പൂർത്തിയായിരിക്കണം. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 1950 രൂപയാണ് 10-ാം തരം കോഴ്സ് ഫീസ്. ഹയർ സെക്കൻഡറി തുല്യതയിലേക്ക് ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് ഗ്രൂപ്പുകളിലേക്കാണ് പ്രവേശനം. 10-ാം ക്ലാസ് പാസ്സായ 2026 മെയ് 1 22 വയസ്സ് പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. 300 രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ആകെ 2600 രൂപയാണ് ഹയർ സെക്കൻഡറി കോഴ്സ് ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കോഴ്സ് ഫീസ് അടയ്ക്കേണ്ടതില്ല. ഇവർ 10-ാം തരത്തിന് 100 രൂപയും ഹയർ സെക്കൻഡറിക്ക് 300 രൂപയും രജിസ്ട്രേഷൻ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. കൂടാതെ 40% കൂടുതൽ അംഗവൈകല്യമുള്ളവർക്കും ട്രാൻസ്ജെൻഡർ പഠിതാക്കൾക്കും കോഴ്സ് ഫീസ് പൂർണ്ണമായും സൗജന്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ പഠിതാക്കൾക്ക് പഠനകാലയളവിൽ പ്രതിമാസ സ്കോളർഷിപ്പായി 10-ാം ക്ലാസ് തുല്യതയ്ക്ക് 1000 രൂപയും ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 1250 രൂപയും ലഭിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ KSLMA.keltron.in അല്ലെങ്കിൽ literacymissionkerala.org എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസുമായോ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രേരകന്മാരുമായോ ബന്ധപ്പെടണമെന്ന് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487236502, 9496877913, 75589309. കെൽട്രോണിന്റെ 1 വർഷത്തെയും 4 മാസത്തെയും ഡിസൈനിംഗ് കോഴ്സുകളായ ആർക്കിടെക്ചർ ഡിസൈൻ, ഇന്റീരിയർ ഡിസൈൻ, അഡ്വർടൈസിംഗ്, ഗ്രാഫിക് ഡിസൈൻ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. SSLC, +2, ITI, ITC, ഡിഗ്രി, BTech കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9899

അഞ്ച് നാല് ഒന്ന് അഞ്ച് ആറ് അഞ്ച് മൂന്ന്. മറ്റൊരു നമ്പർ 0487249200. കേരള ലോകായുക്ത തൃശൂർ, മൂവാറ്റുപുഴ, കോട്ടയം എന്നിവിടങ്ങളിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നു. തൃശൂരിൽ ഈ മാസം 21-ന് 22-ന് രാവിലെ 10:30 മുതൽ തൃശൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും, മൂവാറ്റുപുഴ ഈ മാസം 23-ന് രാവിലെ 10:30 മുതൽ മൂവാറ്റുപുഴ YMCI കോൺഫറൻസ് ഹാളിലും, കോട്ടയത്ത് ഈ മാസം 24-ന് രാവിലെ 10:30 മുതൽ കോട്ടയം PWD റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ തുടങ്ങിയവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസങ്ങളിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത

റെസ്റ്റ് ഹൌസ് മിനി കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ, ഉപലോകായുക്ത ജസ്റ്റിസ് അശോക് മേനോൻ തുടങ്ങിയവർ പരാതികൾ പരിഗണിക്കും. സിറ്റിംഗ് ദിവസങ്ങളിൽ നിശ്ചിത ഫോമിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് ലോകായുക്ത രജിസ്ട്രാർ അറിയിച്ചു. സേവന വാർത്തകൾ സമാപിച്ചു.

0: Parliament beginning tomorrow urges all political parties to ensure smooth functioning of the session. Centre to develop over 160-kilometre long Rameshwar Paradeep Highway along Odisha coast to boost tourism and spiritual journeys. 11 people killed as torrential rain triggers landslides in Rajouri and Poonch districts of Jammu and Kashmir. Flash floods following heavy rain claims 9 lives in Nagaland. US military launches airstrikes targeting Iran's paramilitary Islamic Revolutionary Guard Corps in retaliation of killing of American troops in Jordan. And in sports, football frenzy grips world as Argentina and Spain prepare for the final battle of FIFA World Cup tonight. And in men's cricket, hosts England set 388 runs target for India in the third and the final ODI at Lord's. And that's all in the news at 9. Good night.
1: Agashwani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
2: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസതുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
3: കൂട്ടുകാരെ, സൈർസി എന്ന മഹാമന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലേക്ക് പോയ ഒഡീസിയൂസിന്റെ അനുചരന്മാരെ അവൾ പന്നികളാക്കി മാറ്റി പന്നിക്കൂട്ടിലടച്ചു. ഇതറിഞ്ഞ ഒഡീസിയൂസ് അവരെ മോചിപ്പിക്കാനായി ഹെർമസ് ദേവന്റെ സഹായത്തോടെ സൈർസിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒഡീസിയൂസ് സൈർസിയുടെ കൊട്ടാരത്തിലെത്തി. അവൾ വസ്ത്രം നെയ്യുന്നതും മധുരമായി പാടുന്നതും കണ്ട് വിസ്മയിച്ചു. അദ്ദേഹം സൈർസിയെ വിളിച്ചു. അവൾ കടന്നുവന്ന് വാതിൽ തുറന്ന് ഒഡീസിയൂസിനെ സ്വീകരിച്ചു. വെള്ളികൊണ്ട് വിചിത്ര വേലകൾ ചെയ്തിട്ടുള്ള ദന്തനിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഒഡീസിയൂസിനെ അവൾ ഇരുത്തി. നറുതേനും വീഞ്ഞും അതോടൊപ്പം വിഷവും കലർത്തിയ പാനീയം അദ്ദേഹത്തിന് കൊടുത്തു. അത് ഒഡീസിയൂസിനെ ലഹരി പിടിപ്പിക്കുകയോ മയക്കുകയോ ചെയ്തില്ല. സൈർസി മാന്ത്രിക ദണ്ടുകൊണ്ട് ഒഡീസിയൂസിനെ തടവിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കുള്ള സമയമായി, ഇനി പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. ഇത് കേട്ട കോപാകുലനായ ഒഡീസിയൂസ് ചാടിയെണീറ്റു. മൂർച്ചയേറിയ വാൾ ഉറയിൽ നിന്നൂരി സൈർസിയെ കൊല്ലുവാനായി അവളുടെ നേരെ പാഞ്ഞു. ഭയപരവശയായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സൈർസി ഒഡീസിയൂസിന്റെ പാദങ്ങളിൽ വീണു. അവൾ ചോദിച്ചു, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ തന്ന മാന്ത്രിക ഔഷധം അങ്ങക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ലല്ലോ. ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ഉറച്ച മനസ്സുള്ള അങ്ങ് ആരാണെന്ന് പറയൂ. തീർച്ചയായും ശക്തനും മഹാനുമായ ഒഡീസിയൂസാണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. സ്വർണദണ്ഡധാരിയായ ഹെർമസ് ഒരിക്കൽ അങ്ങയെപ്പറ്റി പ്രവചിച്ചിരുന്നു. ട്രോയ് യുദ്ധം കഴിഞ്ഞ് അങ്ങ് ഇവിടെ വരുമെന്ന്. അങ്ങ് വാൾ ഉറയിലിടുക, നമുക്ക് ശയനമഞ്ചം പൂകി പരസ്പര വിശ്വാസത്തോടെ ആനന്ദിക്കാം. ഒഡീസിയൂസ് കോപത്തോടെ അവൾക്ക് മറുപടി കൊടുത്തു, സൈർസി, നീ എന്റെ അനുചരന്മാരെ പന്നികളാക്കി രൂപാന്തരപ്പെടുത്തി കൂട്ടിലടച്ചിട്ട് ഇപ്പോ എന്നോട് സ്നേഹഭാവത്തിൽ പെരുമാറുന്നോ? എന്തിനാണ് നിന്നോടത്ത് ശയിക്കുവാൻ എന്നെ വിളിച്ചത്? എന്റെ വീര്യം കെടുത്താനും എന്നെ നികൃഷ്ടജീവിയായി രൂപാന്തരപ്പെടുത്തുവാനുമല്ലേ? കൊള്ളാം, നിന്റെ ആ സൂത്രമൊക്കെ മനസ്സിലിരിക്കട്ടെ. എനിക്കെതിരായി യാതൊരു ദ്രോഹവും ചെയ്യുകയില്ലെന്ന് അനശ്വര ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. സത്യം ചെയ്താലല്ലാതെ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയില്ല. സൈർസി ഒളിമ്പസിലെ ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. അതിനുശേഷം ഒഡീസിയൂസ് സൈർസിയോടൊത്ത് ശയനമഞ്ചത്തിൽ പ്രവേശിച്ചു. അതേസമയം സൈർസിയെ പരിചരിച്ചിരുന്ന തോഴിമാർ ഓരോ കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അവർ 4 പേരാണ്. അരുവികളുടെയും വൃക്ഷങ്ങളുടെയും പുത്രിമാരായ അവർ സൗന്ദര്യവതികളായിരുന്നു. 4 പേരിൽ ഒന്നാമത്തവൾ വിശിഷ്ടമായ ഇരിപ്പിടത്തിൽ സൂര്യപടവിരിപ്പ് വിരിച്ചു. മറ്റൊരുവൾ ഇരിപ്പിടങ്ങൾക്ക് മുൻപിലായി വെള്ളിമേശകൾ സജ്ജീകരിച്ച് അവയ്ക്ക് മുകളിൽ സ്വർണ്ണക്കട്ടകൾ വെച്ചു. മൂന്നാമത്തെ തോഴി സ്വർണ്ണക്കപ്പുകളിൽ തേനും വീഞ്ഞും കലർത്തിയ മധുരപാനീയം നിരത്തി. നാലാമത്തവൾ കുളിക്കുവാൻ വേണ്ടി ഇളം ചൂടുവെള്ളം തയ്യാറാക്കി. സൈർസി ഒഡീസിയൂസിനെ സുഗന്ധതൈലം പൂശി മനോഹരമായ ഉടയാടകൾ അവൾ ഒഡീസിയസിനെ

ലഭിച്ചു. സെർസി വിഭവങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ഒഡീസിയസിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു. അദ്ദേഹം ദന്തസിംഹാസനത്തിൽ ഇരിക്കുകയോ ഭക്ഷ്യപാനീയങ്ങളിൽ തൊടുകയോ ചെയ്തില്ല. സെർസി പറഞ്ഞു, എന്താണ് അങ്ങ് മരിച്ചവനെ പോലെ ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും വഞ്ചന ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒട്ടും ഭയപ്പെടേണ്ട, ഒരിക്കലും മാറ്റം വരാത്ത സത്യപ്രതിജ്ഞയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്, എന്നെ വിശ്വസിക്കൂ, ഒഡീസിയസ് മറുപടി പറഞ്ഞു. ഹാ സെർസി, എന്റെ ഉറ്റ അനുചരന്മാർ പന്നികളോടൊപ്പം രൂപം ധരിച്ച് പന്നികൾക്കുള്ള തവിടും പയറും തിന്നുന്നു. അപ്പോ ഞാൻ ഈ വിഭവങ്ങൾ ആശിക്കുന്നത് ഹൃദയശൂന്യതയല്ലേ? ഈ വിരുന്നിൽ ഞാൻ പങ്കുചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രരാക്കുക, അവരെ ഞാൻ കൺമുമ്പിൽ കാണട്ടെ. സെർസി ഉടനെ തന്നെ മാന്ത്രിക വടിയുമായി പുറത്തേക്ക് വന്നു, പന്നിക്കൂട് തുറന്നു. അവൾ ആ പന്നികളെ തലോടിയപ്പോ അവർക്ക് രൂപഭേദം വന്നു തുടങ്ങി. മറ്റൊരൌഷധം അവരുടെ ശരീരത്തിൽ അവൾ പൂശി. അടുത്ത നിമിഷത്തിൽ രോമവും തേറ്റയും അപ്രത്യക്ഷമായി അവർ മനുഷ്യജീവികളായി മാറി. പൂർവാധികം ആരോഗ്യവും സൗന്ദര്യവുമുള്ള യുവാക്കന്മാരായി അവർ വീണ്ടും മാറി. ഒഡീസിയസിനെ അനുചരന്മാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ അവർ കെട്ടിപ്പിടിച്ചു, സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. അത് കണ്ടപ്പോ ആ മായാമോഹിനിയുടെ ഹൃദയവും തരളമായി. സെർസി ഒഡീസിയസിനെ സമീപിച്ചു പറഞ്ഞു, ലയർട്ടീസസ് രാജകുമാരാ, ഒരിക്കലും തെറ്റുപറ്റാത്ത ഒഡീസിയസ്, അങ്ങ് ഉടനെ തന്നെ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് കരയോടടുപ്പിച്ച് അതിലുള്ള സർവ്വസാധനങ്ങളും ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കുക, അതിനുശേഷം ഇവിടെ വരിക. ഒഡീസിയസ് കപ്പലിന്റെ സമീപത്തെത്തി. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ട് സന്തോഷിച്ചു. കന്നുകാലികൾ മേച്ചിൽ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അത്യാർത്ഥിയോടെ പാഞ്ഞെത്തുന്ന കന്നുകുട്ടികളെപ്പോലെ ഒഡീസിയസിന്റെ അടുക്കിലേക്ക് അവർ പാഞ്ഞു ചെന്നു. ആനന്ദബാഷ്പം അവരുടെ കണ്ണുകളിൽ നിന്ന് അരുവി പോലെ ഒഴുകി. അവർ പറഞ്ഞു, ആരാധ്യനായ നേതാവേ, അങ്ങ് തിരിച്ചു വന്നല്ലോ. ഈ അവസരത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷം വിവരിക്കുവാൻ പോലും കഴിയില്ല. ഇഥാഗയിൽ തിരിച്ചെത്തിയാലുള്ള ആനന്ദമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ മറ്റു കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടോ? അവരെവിടെയാണ്? ഒഡീസിയസ് പറഞ്ഞു, ആദ്യമായി നമുക്ക് നമ്മുടെ കപ്പലിലെ വസ്തുക്കളെല്ലാം ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കാം. അതിനുശേഷം എല്ലാവരും എന്നോടൊപ്പം വരിക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം സെർസിയുടെ ഭവനത്തിലിരുന്ന് യഥേഷ്ടം ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഉടനെ തന്നെ അനുചരന്മാർ ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ചു. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന യൂറിലോക്കസ് അവരുടെ ഉദ്യമങ്ങളെ ബലം പ്രയോഗിച്ച് തടഞ്ഞു. അയാൾ തുറന്നു പറഞ്ഞു, മരമണ്ടന്മാരെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് തലയിടാനോ? അവിടെ ചെന്നാ സഴ്സി നിങ്ങളെയെല്ലാം സിംഹമോ ചെന്നായോ ആക്കി രൂപാന്തരപ്പെടുത്തി വീട്ടുകാവലിന് നിർത്തും. സൈക്ലോപ്സിന്റെ ഗുഹയ്ക്കകത്ത് കയറി ചെന്ന് കുരുത്തക്കേട് കാണിച്ചത് ഒഡീസിയസ് അല്ലേ? നമ്മുടെ കൂട്ടുകാർ എത്ര പേരാണ് അവിടെ മരിച്ചു വീണത്! ഇപ്പോ വീണ്ടും കൊലയറയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. ഇനിയും ഒഡീസിയസിനെ അനുഗമിക്കാനാണോ നിങ്ങളുടെ ഭാവം? ഒഡീസിയസ് കോപം കൊണ്ട് ജ്വലിച്ചു. വാളുറയിൽ നിന്ന് ഊരി ഒറ്റ വെട്ടിനി യൂറിലോക്കസിന്റെ തല താഴെയിടാൻ അദ്ദേഹം ഒരുങ്ങി. കൂട്ടുകാർ അദ്ദേഹത്തെ തടഞ്ഞു. അവർ പറഞ്ഞു, പ്രഭു, ആ മനുഷ്യൻ അതാണ് ഇഷ്ടമെങ്കിൽ അയാൾ ഇവിടെ നിൽക്കട്ടെ, അങ്ങ് മുമ്പിൽ നടക്കുക, ഞങ്ങളിതാ സഴ്സിയുടെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു. എല്ലാവരും നടന്നു. തനിയെ നിൽക്കാൻ തയ്യാറാകാതെ മടിച്ചു മടിച്ചാണെങ്കിലും യൂറിലോക്കസും സംഘത്തെ അനുഗമിച്ചു. സഴ്സിയുടെ ഭവനത്തിൽ അവരെത്തി. വിരുന്നും ആഘോഷങ്ങളുമായി കഴിയുന്ന കൂട്ടുകാരെ കണ്ട് അവർ സന്തോഷിച്ചു. പുതിയതായി ചെന്നവർക്കും കുളിക്കാനുള്ള ഏർപ്പാടുകൾ സെർസി ചെയ്തു. സുഗന്ധതൈലം പൂശി വിലപിടിപ്പുള്ള പുതുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചു. സെർസി പറഞ്ഞു, വിലപിക്കാനുള്ള സമയമല്ല ഇത്, ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. സമുദ്രത്തിൽ എത്രയധികം അപകടങ്ങളും ക്ലേശങ്ങളും നിങ്ങൾ സഹിച്ചു എന്നത് എനിക്കറിയാം. ഇഥാക്കയിൽ നിന്നും പുറപ്പെട്ട അവസരത്തിൽ എന്നതുപോലെ സന്തോഷമുള്ളവരും ഉല്ലാസവാന്മാരുമായിരിക്കുക. അവളുടെ ഉപദേശം സ്വീകരിച്ച് ഒന്നാന്തരം വീഞ്ഞും വിഭവങ്ങളും അനുഭവിച്ച് ഉല്ലാസവാന്മാരായി ഒരു കൊല്ലം അവർ അവിടെ കഴിഞ്ഞു. ആ കൊല്ലം അവസാനിക്കുകയും ഋതുക്കൾ മാറുകയും ചെയ്തപ്പോൾ കൂട്ടുകാർ ഒഡീസിയസിനോട് പറഞ്ഞു, പ്രിയങ്കരനായ നേതാവേ, അങ്ങ് നാടും വീടും മറന്നോ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭവനത്തിലേക്കും നാട്ടിലേക്കും പോകുവാൻ വിധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അക്കാര്യം ഓർമ്മിക്കുക. ഒഡീസിയസ് ഒരു ദിവസം തന്റെ ആഗ്രഹം സെർസിയോട് പറഞ്ഞു. ജന്മദേശത്തേക്ക് മടങ്ങിയെത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി തനിക്കും അനുയായികൾക്കും സഹായം ചെയ്തു തരണമെന്ന് അദ്ദേഹം സെർസിയോട് അഭ്യർത്ഥിച്ചു. സെർസി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങയുടെ ഇംഗിതം
ഇഥാക്കയിലേക്ക്

തിരിച്ചു പോകണമെന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ തടസ്സമാകുന്നില്ല. മടക്കയാത്രയുടെ വിശദവിവരം നൽകുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേയുള്ളൂ. അന്ധനായ ടൈറിസിയാസ് എന്ന പ്രവാചകനാണ് അദ്ദേഹം. ഒഡീസിയസ് ചോദിച്ചു, ടൈറിസിയാസ് എവിടെയാണ്? ടൈറിസിയാസിനെ കാണണമെങ്കിൽ പ്രേതലോകത്ത് പെർസോഫോണിയയുടെ സമീപത്തെത്തണം. സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്ത പ്രേതലോകമായ പാതാളത്തിൽ ഭയങ്കര രൂപിണിയായ പെർസോഫോണിയയുടെ പക്കലെത്തിയാലേ ടൈറിസിയാസിനെ കാണാൻ കഴിയൂ എന്ന വാക്കുകൾ ഒഡീസിയസിന്റെ മനസ്സിൽ വെള്ളിടി പോലെ പതിച്ചു. പ്രേതലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുക കൂടി വയ്യ. പക്ഷേ അവിടെ എത്താതെ ടൈറിസിയാസിനെ കാണാനാവില്ല. അന്ധപ്രവാചകനായ ടൈറിസിയാസിന്റെ വാക്കുകളെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത്. ദുസ്സഹമായ ഹൃദയവേദനയാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കവേ ഒഡീസിയസിനുണ്ടായത്. സഴ്സി, ഭയങ്കരമായ പാതാള ലോകത്തിലേക്ക് ആരെന്നെ നയിക്കും? ഇന്ന് വരെ ഒരുത്തരും കപ്പലിൽ അവിടേക്ക് പോയിട്ടില്ലല്ലോ. മായാമോഹിനിയായ സഴ്സി മറുപടി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങ് ഭയപ്പെടേണ്ട. ആരോടും വഴി ചോദിക്കേണ്ടതുമില്ല. കപ്പലിന്റെ പായ്മരങ്ങളും പായകളും സജ്ജീകരിച്ച് അങ്ങ് കപ്പലിൽ ഉറച്ചിരുന്നു കൊള്ളുക. വടക്കൻ കാറ്റ് അങ്ങയെ നിർദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. മഹാസമുദ്രം തരണം ചെയ്ത് കഴിയുമ്പോൾ താഴ്ന്ന ഒരു സമുദ്രതീരം കാണാം. അവിടെയാണ് പാതാളരാജ്ഞിയായ പെർസോഫോണിയയുടെ തോട്ടം. ഓഷ്യാനസിൽ അപ്പോൾ എത്തിച്ചേരും. വേദനയുടെ നദിയായ എക്രോണിലേക്ക് രണ്ട് പോഷക നദികൾ വരുന്നത് കാണാം. ഒന്ന് അഗ്നിനദിയാണ്, രണ്ടാമത്തേത് പ്രലാപനദിയും. മരണനദിയായ സ്റ്റിക്സിലേക്ക് പ്രലാപനദി ചേരുന്നു. അവിടെ കാണുന്ന ഒരു പാറയുടെ സമീപം നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കണം, സഴ്സി തുടർന്നു. അവിടെ അങ്ങ് ഒരടി സമചതുരത്തിൽ ഒരു കുഴിയുണ്ടാക്കുക. മരിച്ചവർക്ക് അർച്ചന നടത്തണം. മൂന്ന് പ്രാവശ്യം തേനും പാലും ശുദ്ധമായ വീഞ്ഞും ശുദ്ധമായ ജലവുമാണ് അർച്ചന ചെയ്യേണ്ടത്. അവയ്ക്കെല്ലാം മുകളിലായി ബാർലി മാവ് വിതറുക. മരിച്ചവരുടെ ശൂന്യ ജഡങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. പിന്നീട് ഒരു കറുത്ത ആണാടിനെയും കറുത്ത പെണ്ണാടിനെയും തലകീഴായി പിടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് സമുദ്രതീരം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുക. പാതാളത്തിലെ പ്രേതാത്മാക്കളെല്ലാം അങ്ങേ പിന്തുടരും. കൊന്ന മൃഗങ്ങളെയെല്ലാം അഗ്നിയിൽ പൊരിച്ചെടുക്കാൻ അനുചരന്മാരോട് പറയണം. പാതാള രാജാവായ ഹെയ്ഡസിനോടും പെർസോഫോണിയയോടും പ്രാർത്ഥിക്കുക. അങ്ങയുടെ പിന്നിൽ പ്രേതാത്മാക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണാം. അങ്ങ് വാളൂരിപ്പിടിച്ച് നിലകൊള്ളണം. പരേതാത്മാക്കളെ ഓരോരുത്തരായി വരാൻ അനുവദിക്കുക. അങ്ങ് അനുവദിക്കുമ്പോൾ അവരുടെ പൊള്ളത്തലയോട്ടികൾ പിന്നാലെ പിന്നാലെ വരും. ആദ്യം എത്തുന്നത് ടൈറിസിയാസാണ്. അദ്ദേഹം ഭാവി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ഓരോരുത്തരോടും ചോദിച്ചറിയേണ്ട കാര്യം ചോദിച്ചറിഞ്ഞതിന് ശേഷമേ അവരെ ബലിമൃഗങ്ങളുടെ രക്തം കുടിക്കാൻ അനുവദിക്കാവൂ. വാളുമുയർത്തിപ്പിടിച്ച് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരേതാത്മാക്കൾ ഉത്തരം നൽകും. എല്ലാം അറിഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് അങ്ങയ്ക്ക് സസുഖം നാട്ടിലെത്താം. സഴ്സി ഇവയെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ പ്രഭാതമായി. സഴ്സി ഒഡീസിയസിന് മനോഹരമായ ഒരു കഞ്ചുകവും അംഗവസ്ത്രവും കൊടുത്തു. ഒഡീസിയസ് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നിദ്ര മധുരമാണ്, പക്ഷേ ഇപ്പോൾ മധുരവിസ്മൃതിയിൽ ആണ്ടുകിടക്കേണ്ട സമയമല്ല. നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി സഴ്സി എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. എത്രയും വേഗം ഇഥാക്കയിൽ തിരിച്ചെത്തുവാൻ അവരെല്ലാം ആഗ്രഹിച്ചു. യാത്രാരംഭത്തിൽ ഒരു ദുരന്ത അനുഭവം ഉണ്ടായി. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ എൽപിനോർ തണുപ്പ് കിട്ടുന്നതിനായി വീടിന്റെ മട്ടുപ്പാവിൽ കിടക്കുകയായിരുന്നു. അമിതമായി മദ്യം കുടിച്ചതുകൊണ്ട് അയാൾ ബോധം കെട്ടുകിടക്കുകയായിരുന്നു. ആളുകൾ പുറപ്പെടാൻ തയ്യാറാകുന്നതിന്റെ ബഹളം കേട്ട് അയാൾ മെല്ലെ ഉണർന്നു. ഗോവണി വഴി താഴേക്കിറങ്ങുമ്പോൾ കാൽ വഴുതി വീണ് താഴെ ശിരസ് വേർപെട്ട് കിടന്നു. അങ്ങനെ ഒഡീസിയസിന് മുൻപ് തന്നെ അവൻ പാതാള ലോകത്തേക്ക് യാത്രയായി. അനുയായികൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഡീസിയസ് അവരോട് പറഞ്ഞു, നേരെ ഇഥാക്കയിലേക്ക് നാം മടങ്ങുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സഴ്സി മറ്റൊരു മാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിക്കേ നിവർത്തിയുള്ളൂ. ആദ്യമായി പാതാള ലോകത്ത് നാം പോകണം. ഭാവി മാർഗങ്ങൾ എന്താണെന്നറിയാൻ ടൈറിസിയാസിന്റെ പ്രവചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാതാള ലോകത്തേക്കുള്ള യാത്ര എന്ന് കേട്ടപ്പോൾ ഒഡീസിയസിന്റെ അനുചരന്മാർ നടുങ്ങി വിറച്ചു. കൊടും ഭീതിയും നിരാശയും മൂടൽ മഞ്ഞുപോലെ അവരെ പൊതിഞ്ഞു നിന്നു. അവർ നിശബ്ദമായി വിധിയെ പഴിക്കുകയും ദുഃഖം കൊണ്ട് തലമുടി വലിച്ചു പറിക്കുകയും ചെയ്തു. ദുഃഖവും സംഭ്രമവും നിറഞ്ഞവരായി അവർ

0: കപ്പലിലെത്തി. നാവികർ ഊർജ്ജസ്വലരായി. യാതൊരു പ്രതിബന്ധവുമില്ലാതെ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.
1: ഒഡീസയോസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

ആകാശവാണി തൃശൂർ. രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ ബാലാമണി ഈശ്വറിന്റെ കർണാടക സംഗീത കച്ചേരി കേൾക്കാം. ഡൽഹി റിലേ.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ സമയത്തെക്കുറിച്ച് വേവലാതിപ്പെടുന്നതും ആവലാതിപ്പെടുന്നതുമായ ഒരേയൊരു ജീവി മനുഷ്യനാണ്. സമയം ഒരു

0: വിസ്മയമായി മനുഷ്യജീവിതത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. ഇഹലോക ജീവിത സാഹചര്യങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ അവലംബിക്കുന്നത് സമയത്തെയാണ്. ഘടികാരസൂചിതൻ പിടിയിൽ നിൽക്കുന്നില്ല കാലം എന്ന അയ്യപ്പ പണിക്കരുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. ജനനം മുതൽ മരണം വരെയുള്ള അനിശ്ചിതമായ ജീവിതയാത്രയിൽ പ്രാമാണികമായ ഒരു മാനദണ്ഡമായി നിലകൊള്ളുന്നത് സമയമാണ്. ഓരോരുത്തരും സമയത്തെ ആശ്രയിക്കുമ്പോഴും ആ സമയത്തിൻ്റെ അത്ഭുതകരമായ ഗതിവിഗതികളിൽ നട്ടം തിരിയുന്നവരുമാണ് എന്ന് കാണാം. കാലത്തെ അളക്കുവാൻ നാം കണ്ടെത്തിയ അളവുകോലോ മാനദണ്ഡമോ ആണ് സമയം. കാലമെന്ന മഹാപ്രാപഞ്ചിക സത്യത്തിനോടുള്ള നമ്മുടെ നിലപാടുകൾ പരിഗണിക്കപ്പെടുന്നതും തിരസ്കരിക്കപ്പെടുന്നതും സമയത്തിൻ്റെ പരികൽപ്പനകളിലൂടെയാണ്. അമരന്മാരായ ദേവന്മാർ സമയത്തെ വിനിയോഗിക്കുന്നതും മരണത്തിലേക്ക് ജീവിതത്തെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന മനുഷ്യർ സമയത്തെ ആശ്രയിക്കുന്നതും വളരെ വ്യത്യസ്തവും വൈവിധ്യാത്മകവുമായിട്ടാണ്. ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയം ഒരു പ്രശ്നമല്ല. നമുക്കാവട്ടെ ഏറ്റവും വലിയ പ്രശ്നമായി ഭവിക്കുന്നത് സമയമാണ് താനും. ജനിച്ചു വീഴുന്ന സമയം മുതൽ മരണത്തിലേക്ക് തലചായ്ക്കുന്ന സമയം വരെ നാം ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ആശ്രയിക്കുന്നതും അനുസരിക്കുന്നതും സമയത്തെയാണ്. സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം എന്നിങ്ങനെ സമയത്തിൻ്റെ അപരിമേയമായ പ്രതിഭാസത്തെ നാം നമ്മുടെ ഒരു സൗകര്യത്തിനായി പരുവപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് നാം സമയത്തിൻ്റെ വിവിധ വിധാനങ്ങളെ വിനിയോഗിക്കുവാൻ പ്രയത്നിക്കുന്നു. പിറവിക്കു മുൻപും മരണത്തിന് ശേഷവും സമയബന്ധിതമല്ലാത്ത അവസ്ഥയാണ് മനുഷ്യജീവിതത്തിനുള്ളതെങ്കിൽ ജനനമരണങ്ങൾക്കിടയിലെ നശ്വരമായ ജീവിതത്തിൽ സമയം നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത്. സമയം നിത്യജീവിതത്തിൽ വരുത്തുന്ന അനുകൂല പ്രതികൂല അവസ്ഥകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സമയത്തിൻ്റെ വാസ്തവികതയും വിലയും നമുക്ക് ബോധ്യമാകുന്നത്. ആർക്കും ഒരിക്കലും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, നിരന്തരം മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന അനുസ്യൂത പ്രവാഹമാണ് സമയം. സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ, വിലയിരുത്തലുകൾ, ആശയപരമായ ചിന്താപദ്ധതികൾ എല്ലാം തന്നെ ആപേക്ഷികമാണെങ്കിൽ സമയം എന്നത് തികച്ചും ഒരു കേവല യാഥാർത്ഥ്യമാണ്. അക്ബർ ചക്രവർത്തി ബീർബലിനോട് സന്തോഷിച്ചിരിക്കുന്നവന് സന്താപവും വിഷാദിച്ചിരിക്കുന്നവന് ആഹ്ലാദവും നൽകുവാൻ പര്യാപ്തമായ ഒരു വാചകം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ബീർബൽ പ്രതിവചിച്ചത്, ഈ സമയം എത്രയും വേഗം കടന്നുപോകും, ദിസ് ടൈം വിൽ പാസ് എവേ സൂൺ എന്നാണ്. സമയത്തോടുള്ള നമ്മുടെ ആപേക്ഷിക പ്രതികരണത്തിൻ്റെ ആന്തരിക ഊഷ്മളത ഈ നിരീക്ഷണത്തിലുണ്ട്. സമയം നമ്മിൽ നിന്ന് വഴുതിപ്പോയിക്കൊണ്ടിരിക്കുന്ന മൂല്യവത്തായ ഒന്നായതിനാൽ അതിനെ പ്രായോഗികമായി പ്രയോജനപ്പെടുത്തുക എന്നതായിരിക്കണം നമ്മുടെ ശ്രദ്ധ. സമയത്തിന് തീപിടിച്ച അവസ്ഥ, ഒന്നിനും സമയം കിട്ടുന്നില്ല, ഒന്നും സമയത്തിന് ചെയ്യാൻ പറ്റുന്നില്ല, സമയത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ നമ്മൾ പലമട്ടിൽ സമയത്തെക്കുറിച്ച് പരാതിപ്പെടുമ്പോഴും വിലയേറിയ സമയത്തെ സമർത്ഥമായി വിനിയോഗിക്കുവാൻ നാം പഠിച്ചേ മതിയാകൂ. സമയത്തിൻ്റെ സമയബന്ധിതമായ സമയക്രമത്തിൻ്റെ സുതാര്യമായ സമയാവസ്ഥ തിരിച്ചറിഞ്ഞ് അമൂല്യമായ സമയത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയുക്തമാക്കാൻ ശ്രമിച്ചാൽ സമയം നമുക്ക് വഴങ്ങുന്ന ഒന്നായിത്തീരും. എണ്ണി എണ്ണി കുറയുന്ന ആയുസ്സിൻ്റെ അടയാളമായിട്ടല്ല സമയത്തെ ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ സ്ഥിരോത്സാഹത്തിൻ്റെ അനുകൂല മാനദണ്ഡമാണ് സമയം എന്ന ബോധം തീർച്ചയായും നമുക്കുണ്ടാകണം. കടം മേടിക്കാനോ കൊടുക്കാനോ പറ്റുന്ന ഒരു ഉപഭോഗ സംസ്കൃതിയല്ല സമയം എന്ന ഉൾക്കാഴ്ചയുണ്ടാകണം. കാലം നമ്മുടെ വരുതിയിൽ നിന്ന് നാമറിയാതെ വഴുതിപ്പോകുമ്പോഴും അതിൻ്റെ ഒരു സ്വയാർജിത ഊർജം മിടിപ്പായി തുടിപ്പായി ഓരോ മനുഷ്യാത്മാവിൻ്റെയും ബോധതലങ്ങളിൽ പ്രതിധ്വനിക്കും എന്ന സന്ദേശം സമയം അതിൻ്റെ ചാക്രികതയിലൂടെ നമുക്ക് പകർന്നു തന്നുകൊണ്ടേയിരിക്കുന്നു.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ആകാശവാണി തൃശൂർ. ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani, the news read by Reshma Tiwari. The monsoon session of Parliament will commence tomorrow and continue till the 13th of next month.